ഓഷാധയ പ്രതിഗൃഹ്ണേത പുഷ്പാവതീ സുപിപ്പലാഃ അയം വോ ഗർഭാ ഋത്വിയ പ്രത്നഗ്യ സധസ്ഥമാസാദത് വിപാജാസാ പൃഥുനാ ശോഷോ ചാനോ ബാധസ്വദ്വിഷോ രക്ഷസോ അമീവാഹ സുശർമാണോ ബൃഹത ശർമാണി സ്യാമഗ്നേരഹഗ്യ സുഹവസ്യ പ്രണീതൗ ആപോഹിഷ്ഠാമാജോ ഭുവസ്ഥാന ഊർജേദാധാതന മഹേരനായചക്ഷാസേ യോ വശിവതാ മോരസസ്തസ്യ ഭാജയതേ ഹനാഹ ഉഷതീരിവ മാതരാഹ തസ്മാ അരംഗമാമഭോയസ്യ ക്ഷയാ ആജജിൻവാഥ ആപോ ജനയാഥാചനഃ മിത്രസ്സജ്ഞസൃജ്യ പൃഥിവീം ഭൂമിം ച ജ്യോതിഷാ സഹ സുജാതൃജ്യ പൃഥിവീം ബൃഹജ്യോതിസ്സമീധിരേ തേഷാം ഭാനുരജസ്ര ഇച്ഛുക്രോ ദേവേഷു രോചതേ സജ്ഞസൃഷ്ടാം വസൂഭിരുദ്രൈർധീരൈഃ കർമ്മണ്യാമൃതം ഹസ്താഭ്യാം ഋദ്വീം കൃത്വാ സീനിവാലീ കൃണോതു താം സീനിവാലീ സൂകപർദാസു കുരീരാസ്വൌ പശാ സാതുഭ്യാമദിതേ മഹ്യോഖാം ദാധാതു ഹസ്തായോഃ ഉഖാം കൃണോതു ശക്ത്യാ ബാഹുഭ്യാമദിതിർധിയാ മാതാ പുത്രം യഥോപസ്ഥേ സാഗ്നിം ബിഭർത്തു ഗർഭാ മഖസ്യ ശിരോ ശിവസാവസ്വാൃണ്വന്തു ഗായത്രേ നന്ദസാംഗിരസ്വധ്രുവാസി പൃഥിവ്യാസി ധാരയാമയി പ്രജാജസ്പോഷം ഗൗപത്യസുവീര്യ സജാതന്യജമാനായ രുദ്രാസ്വാൃണ്വന്തു ത്രൈഷ്ടൂഭേ നന്ദസാംഗിരസ്വധ്രുവാസ്യന്തരിക്ഷമസി ധാരയാമയി പ്രജാജ്ഞരാജസ്പോഷം ഗൗപത്യസുവീര്യ സജാതന്യജമാനായ ആദിത്യാസ്ത്വാകൃണ്വന്തു ജാഗാതേ നന്ദസാംഗിരസ്വധ്രുവാസിദ്യൗരാസി ധാരയാമയി പ്രജാജ്ഞരാജസ്പോഷം ഗൗപത്യസുവീര്യ സജാതന്യജമാനായ വിശ്വേ ത്വാ ദേവാ വൈശ്വാനരാഃ കൃണ്വന്ത്വാനുഷ്ടുഭേ നന്ദസാംഗിരസ്വധ്രുവാസി ദിശോസി ധാരയാമയി പ്രജാജ്ഞരാജസ്പോഷം ഗൗപത്യസുവീര്യ സജാതന്യജമാനായ ആദിത്യൈരാസ്നാസ്യതി തിഷ്ഠേ ബിലം ഗൃഭ്ണാതു കൃത്വാ ജസാ മഹീ മുഖാം മൃണ്മയീം യോനിമഗ്നയേ പുത്രേഭ്യഃ പ്രായച്ഛദതീതി ശ്രപയാനിതി വസാവസ്ത്വാ ധൂപയന്തു ഗായത്രേണ ഛന്ദസാംഗിരസ്വദ്രുദ്രാസ്ത്വാ ധൂപയന്തു ത്രൈഷ്ടു ഭേന ഛന്ദസാംഗിരസ്വത് ആദിത്യാസ്ത്വാ ധൂപയന്തു ജാഗാതേന ഛന്ദസാംഗിരസ്വദ്വിശ്വേ ത്വാ ദേവ വൈശ്വാനരാധൂപയന്ത്വാനുഷ്ടുഭേ നന്ദസാംഗിരസ്വത് ഇന്ദ്രസ്വാധൂപയതു വരുണസ്വാധൂപയതു വിഷ്ണുസ്വാധൂപയതു അതീതിഷ്ട്വാ ദേവീ വിശ്വദേവ്യാവതി പൃഥിവ്യാ സധസ്ഥേ അംഗിരസ്വത്ഖാനത്വവട ദേവാനാം ത്വാ പത്നീർദേവീർവിശ്വദേവ്യാവതി പൃഥിവ്യാ സധസ്ഥേ അംഗിരസ്വദ്ദാധതുഖേ ധിഷണാസ്ത്വാ ദേവീർവിശ്വദേവ്യാവതി പൃഥിവ്യാ സധസ്ഥേ അംഗിരസ്വദഭീന്ധതാമുഖേ വരൂത്രീഷ്ട്വാ ദേവീർവിശ്വദേവ്യാവതി പൃഥിവ്യാ സധസ്ഥേ അംഗിരസ്വച്ഛ്രാപയന്തുഖേ ജ്ഞാസ്ത്വാ ദേവീർവിശ്വദേവ്യാവതി പൃഥിവ്യാ സധസ്ഥേ അംഗിരസ്വത്പാചന്തുഖേ ജനായസ്ത്വാച്ഛിന്നപത്രാ ദേവീർവിശ്വദേവ്യാവതി പൃഥിവ്യാ സധസ്ഥേ അംഗിരസ്വത്പാചന്തുഖേ മിത്രസ്യ ചർഷണി ധൃതോ വോ ദേവസ്യ സാനസി ദ്യുമ്നം ചിത്ത

0: ഉത്സവത്തിനും കഴിഞ്ഞ ശിവരാത്രിയിൽ നമ്മൾ ശിവജിയുടെ അത്യന്ത ശ്രദ്ധേയങ്ങളായ ഒന്നാണ്. അതില് പഞ്ചാക്ഷര മന്ത്രനിർദ്ദിഷ്ടമായ ലോകങ്ങളിലൂടെ വല്ല കുറച്ചു ദൂരം സഞ്ചരിച്ചു എന്നാണ് എന്റെ ഓർമ്മ. ഇത്തവണ നമുക്ക് ആ മന്ത്രനിർദ്ദിഷ്ടമായ ലോകങ്ങളെ ശിവരാത്രിയിലേക്ക് ശിവം മംഗളം മെല്ലെ ആനയിച്ചു കൊണ്ടുവരാം എന്ന് വിചാരിക്കുകയാണ്. പല ഐതിഹ്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് 14 രത്നങ്ങൾ ആവിർഭവിച്ച മഹാ ശിവരാത്രി താണ്ഡവത്തിന്റെ ഏതൊരു മുഹൂർത്തത്തിലാണോ മഹത്രത്നമായ ഹാലാഹലം പാനം ചെയ്ത് ഭഗവാൻ നൃത്തമാടിയത്, നീലകണ്ഠനായത്, അതിന്റെ മനോഹര മുഹൂർത്തത്തെയാണ് അനേകം പേർ ശിവരാത്രി എന്ന് നാമകരണം ചെയ്ത് വിളിക്കുന്നത്. അസുരന്മാരും ദേവന്മാരും ചേർന്ന് മന്ദരാചലം കടകോലാക്കി വാസുകിയെ കയറാക്കി നടത്തിയ സമുദ്രമാർത്തനം. ഈ ശിവരാത്രിയിൽ നമ്മിലെ ആസുരി സമ്പത്തികളും നമ്മിലെ ദേവീ സമ്പത്തികളും സംയോജിച്ച് അനന്ത വാസുകിമാരാകുന്ന നാടികളിൽ വാസുകിയെ കയറാക്കി മേരുവിനെ തന്നെ കടകോലാക്കി കടയുമ്പോൾ ഷഡ്ചക്രോപരി സംസ്ഥിതമായ സഹസ്രദള പത്മത്തിങ്കലേക്ക് ശിവശക്തി സംഭൂതമായ സംയോജനത്തിന്റെ അനന്താനന്ദത്തിന്റെ ഭാവതലങ്ങൾ ഉയരുന്ന അനുഭവം. മകരാലയമെന്ന് വിശേഷിപ്പിക്കുന്ന സംസാരം സമുദ്ര സമാനമാണ്. ഓരോരുത്തരും അവനവന്റെ പൂർവ്വവാസനകൾക്കും ഗോത്ര സംസ്കൃതികൾക്കും ജീവിത രീതികൾക്കും അനുസരിച്ച് സംസാരം സ്വന്തം മാത്രമാണ്. എത്രത്തോളം വേറൊരുവനുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം സ്വസംസാരത്തിന്റെ മന്ഥനം വിഷമമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാശ്ചാത്യ പഠനക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭാരതീയർ അന്തർമുഖത്വത്തിന് അമിത പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഭൗതികതയുടെ പേരിൽ, ആധ്യാത്മികതയുടെ പേരിൽ, സാമൂഹികതയുടെ പേരിൽ വ്യക്തി സംഘങ്ങൾ ഉണ്ടാക്കുകയും ചേരുകയും ചെയ്യുന്ന കലികാല വൈഭവത്തിൽ ആധ്യാത്മിക അനുഭൂതി അസാധ്യമാണെന്ന് ആചാര്യവര്യന്മാർ പേർത്തും പേർത്തും ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. വാസനകളുടെ കലർപ്പിൽ നിന്ന് പുനർജനിക്കുള്ള ഇതിഹാസങ്ങൾ തേടുവാനല്ലാതെ വാസനാസരിത്തിൽ നിന്ന് മോചനമുണ്ടാകുവാൻ സാധ്യത തെല്ലുമില്ലെന്ന് അറിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് പൂർവാചാര്യന്മാർ അങ്ങനെ നിഷ്കർഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ശിവരാത്രിയിൽ അനേക ജന്മ സംസിദ്ധമായ സ്വസംസാരത്തെ മന്ഥനം ചെയ്യുന്നതിന് സ്വഭാവതലങ്ങളിൽ ആസുരി സമ്പത്തിയെയും ദൈവീ സമ്പത്തിയെയും സംയോജിപ്പിക്കുന്നതിന് ഒരു അന്വേഷണം നടത്തുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. വിഷയം മാറ്റണമെങ്കിൽ മാറ്റണം, വിയോജിപ്പുണ്ടെങ്കിൽ പറയാം. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഉണ്ടാവും, അത് കേൾക്കാനായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. മുമ്പ് 2-3 പ്രാവശ്യം ശിവരാത്രിക്ക് ഇവിടെ വന്നതുകൊണ്ട് ഒരു തുടർച്ചയിലാണ് പോകുന്നത്. അതിന്റെ തുടർച്ചയിൽ ഇത് പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അഭിപ്രായം നിങ്ങൾക്ക് പറയാം. കേൾക്കാൻ താല്പര്യമുള്ള വിഷയമാണെങ്കിൽ ഞാൻ തുടരാം, ജിജ്ഞാസയുണ്ടെങ്കിൽ ഞാൻ തുടരാം. 14 രത്നങ്ങൾ മംഗളകരങ്ങളാണ്, അതുകൊണ്ട് അവയെല്ലാം ശിവമാണ്. രുക്മിണി വിവാഹാവസരത്തിലാണ് ഇവയെ ഒരിക്കൽ സൂചിപ്പിക്കുന്നത്. ഭാഗവത് ലക്ഷ്മി കൗസ്തുഭ പാരിജാതക സുര ധന്വന്തരി ചന്ദ്രമ ഗാവ കാമദുഖ സുരേശ്വര ഗജു രംഭാദി ദേവങ്കന അശ്വസപ്തമുഖ സുധാ ഹരിധൻ ശംഖം വിഷം ചമ്പുഹേ രത്നാനീതി ചതുർദശ പ്രതിദിനം കുറുവന്തുവോ മംഗളം. ഇവയെല്ലാം സ്മരിക്കുന്നത് മംഗളകരമാണ്. ഇവയാണ് രത്നങ്ങൾ എന്ന് വിളിക്കുന്നത്. രതിപ്രിയം എന്ന അർത്ഥത്തിലാണ് ഇവിടെ രത്നം എന്ന് വിളിക്കുന്നത്. ഇതിലാദ്യമുണ്ടായത് ലക്ഷ്മി എന്നുള്ള ഓർഡറിലാണ് ഭാഗവതകാരൻ പറയുന്നതെങ്കിലും മറ്റൊരിടത്ത് ഇങ്ങനെയല്ല. ഹാലാഹലം ഹവിദ്ധാൻ ശ്രീർവാരുണ്യബ്സരോഗണ ഐരാവത പരിജാതശ്ച ചന്ദ്ര ഉച്ചൈസവാഹയ ശംഖം ശാർഗം കൗസ്തുഭം ചതന്വന്തരി രഥാമൃതം ചതുർദശോത്യബ്ധി മന്ദജാത രത്നാനി സംജഗു എന്നാണ് മറ്റൊരിടത്ത്. അവിടെ ആദ്യം ഉണ്ടായത് ഹാലാഹലമാണ്. ഏറ്റവും ആദ്യം മന്ദനം തുടങ്ങുമ്പോൾ ഹാലാഹലമാണ് ആവിർഭവിച്ചതെന്നാണ്. ഹാലാഹലം സ്വീകരിച്ചത് ഭഗവാൻ ശങ്കരനാണ്. ശങ്കരൻ അത് സ്വീകരിച്ച് ആനന്ദ തണ്ഡവമാടിയ മുഹൂർത്തമാണ് ശിവരാത്രി. സർവലോകങ്ങളും ദഹിപ്പിക്കുന്ന വിഷത്തെയാണ് വാസുകിയിൽ നിന്ന് വമിച്ച വിഷമെന്ന് ചില ആചാര്യന്മാരും, പാൽക്കടൽ കടഞ്ഞപ്പോൾ ആദ്യം രൂപാന്തരപ്പെട്ടു വന്ന വിഷമെന്ന് ചില ആചാര്യന്മാരും. രണ്ടഭിപ്രായങ്ങളുമുണ്ട്. പാൽക്കടലിൽ നിന്നുണ്ടായ രത്നം സംസാരം കടഞ്ഞാൽ ആദ്യം വമിക്കുന്നത് വിഷമാണ്. വിഷവും അമൃതും ചേർന്നാണ് ഈ സംസാരമുണ്ടായി. അതിനിടയിൽ പലതും, അതിൽ ഹാലാഹലത്തെ, ലോകവിനാശകരമായ ഹാലാഹലത്തെ ഭഗവാൻ ശങ്കരൻ സ്വീകരിച്ചു എന്നാണ്. ഹവിർധാനി കാമത്തിന് കാമത് ഇഷ്ടകാമത് അതിനെ സ്വർഗവാസികൾ സ്വീകരിച്ചു. ശ്രീലക്ഷ്മി പാൽക്കടൽ കടഞ്ഞപ്പോൾ ഉണ്ടായ രത്നമാണ്. ലക്ഷ്മിയെ ഭഗവാൻ വിഷ്ണു സ്വീകരിച്ചു. വാരുണി മദ്യം, എല്ലാ മദ്യത്തിനും ഉറവിടമായ ആദ്യ മദ്യം ആവിർഭവിച്ചതും പാൽക്കടലിൽ നിന്നാണ്. അതിനെ അസുരന്മാർ സ്വീകരിച്ചു. അപ്സരസുകൾ, ഉർവശി, മേനക, രംഭ, തിലോത്തമ തുടങ്ങിയവരുണ്ടായതും പാലാഴിയിൽ നിന്നാണ്. അവരെ ദേവലോകം സ്വീകരിച്ചു ഇന്ദ്രൻ. ഐരാവതം ആനയാണ്, അതും ദേവേന്ദ്രനാണ് സ്വീകരിച്ചത്. പാരിജാതം വൃക്ഷമാണ്, അതിനെ സ്വർഗവാസികൾ സ്വീകരിച്ചു. പിന്നെ സ്വർഗത്തു പോയി ചില ഈതി ബാധകൾ തീർത്തതിന്റെ ഫലമായി വൃത്രാരിയായിരുന്ന ഇന്ദ്രന്റെ ഉറക്കമില്ലായ്മയെ മാറ്റിയെടുത്തതിന്റെ പേരില് ഇന്ദ്രന് സമ്മതമല്ലെങ്കിൽ പോലും ഭഗവാൻ പാരിജാതം സത്യഭാമയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് കഥ. നാല് ദേവവൃക്ഷങ്ങളിൽ പാൽക്കടൽ കടഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ് ദേവവൃക്ഷമായ പാരിജാതം. ചന്ദ്രൻ, ആകാശത്ത് കാണപ്പെടുന്ന ചന്ദ്രൻ, കലകളോടുകൂടിയ ചന്ദ്രൻ പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായതാണെന്നാണ്. ഉച്ചൈസ്രവസ് എന്ന കുതിര, അതും ഇന്ദ്രനോട് ബന്ധപ്പെട്ടതാണ്, അതും പാൽക്കടലിൽ നിന്ന് കിട്ടിയതാണ്. പാഞ്ചജന്യമെന്ന ശംഖ്, അത് പാൽക്കടലിൽ നിന്നാണ്, അതാണ് വിഷ്ണു സ്വീകരിച്ചത്. ശാർംഗം ഹരിധനുസ്, വിഷ്ണുവിന്റെ വില്ല്, അതും പാലാഴിയിൽ നിന്നാണ്. കൗസ്തുഭം, വിഷ്ണുവിന്റെ മാറിടത്തെ ശോഭിപ്പിക്കുന്ന രത്നമാണ്, അതും പാൽക്കടലിൽ നിന്നാണ്. ആയുർവേദ പ്രവർത്തകനായ ധന്വന്തരി പാലാഴിയിൽ നിന്ന് പൊന്തി വന്നതാണ്. ആ പാലാഴിയിൽ നിന്ന് പൊന്തി വരുമ്പോൾ ധന്വന്തരിയുടെ കയ്യില് അമൃത കലശമുണ്ടായി, അതും പാലാഴിയിൽ നിന്നുണ്ടായതാണ് ആ അമൃതം. ഇങ്ങനെ 14 രത്നങ്ങളാണ് പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായത്. എന്താണ് പാലാഴി, എന്താണ് കടയൽ, എന്താണ് അതിന്റെ ഫലം എന്നത് അതിന്റെ വാച്യം, വ്യംഗ്യം, ലക്ഷണ ഇങ്ങനെയൊക്കെ ഭാഷകളാണ്. അതിലെ സാമ്പ്രദായികന്മാർ പറഞ്ഞു പോരുന്ന ലക്ഷണയിലൂടെ, ആധ്യാത്മിക ഭാഷയിലൂടെ ഇത്തവണ നമുക്കിതിനെ കാണാം. വാച്യമൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളെ അത് നിങ്ങളെ സംഘർഷത്തിലാക്കുന്നതുമായിരിക്കും. കാരണം ഉദിച്ചു നിൽക്കുന്ന ആഗ്രഹം പാലാഴിയിൽ നിന്നുണ്ടായി എന്നൊക്കെ ഇന്ന് പഠിക്കുന്ന ശാസ്ത്രം വച്ച് നിങ്ങൾക്ക് ഏതായാലും സ്വീകരിക്കാനാവില്ല. നിലവിലിരിക്കുന്ന സങ്കേതം ഏതായാലും അതിന് വിരുദ്ധമാണ്. തമാശയ്ക്കൊക്കെ ഒരു കഥയായി പറയാമെന്നുള്ളതിനപ്പുറം, കേൾക്കാൻ ഇമ്പമുണ്ടാകുമെന്നതിനപ്പുറം, പരസ്പരം സ്വീകരിക്കാവുന്ന ഒരു ഭാഷ, വാച്യഭാഷ ഇന്ന് നിലവിലില്ല. നിങ്ങൾ ആരും ചന്ദ്രനിൽ പോയിട്ടില്ലെങ്കിലും, നിങ്ങൾ ആരും ചന്ദ്രനെ കണ്ടിട്ടില്ലെങ്കിലും, ചന്ദ്രനിൽ കാലുകുത്തി എന്ന് അവകാശപ്പെടുന്നവർ കുത്തിയിട്ടില്ലെങ്കിലും, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ചന്ദ്രനിലെ നീൽ ആംസ്ട്രോങ്ങും മറ്റും കാലുകുത്തുമ്പോൾ അവരുടെ കൊടി, രാജ്യത്തിന്റെ കൊടി പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. അതേസമയം കാലുകുത്തി അവർ ചന്ദ്രനിൽ വായുവില്ലെന്ന് പറയുകയും ചെയ്തു. മനസ്സിലായോ എന്നറിയില്ല. അതുകൊണ്ട് ഇടത്തരം ബുദ്ധിമാന് ചന്ദ്രനിൽ കാലുകുത്തിയതാണ്, കൂടിയ ബുദ്ധിമാന് ചന്ദ്രനിൽ ആരും കാലുകുത്തിയിട്ടില്ല, കുറഞ്ഞ ബുദ്ധിമാന് കുത്തിയാലും കുത്തിയില്ലെങ്കിലും ഒന്നുമില്ല. ഇങ്ങനെ മൂന്ന് തരം ആളുകളുണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാം. വളരെ സൂക്ഷ്മദൃക്കുകളായ ആളുകൾ നോക്കുമ്പോൾ ചന്ദ്രനിൽ വായുവില്ല, ചലിക്കാൻ അവിടെ കൊടി പറന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് ചില കുബുദ്ധികൾ, അങ്ങനെയുള്ളവരെയാണ് ഈ ബുദ്ധി കൂടിയവരെയാണ് കുബുദ്ധികൾ എന്ന് പറയുന്നത്. ഒരു ജനതയുടെ വിശ്വാസത്തെ ആദ്യം തകർക്കുന്നവനെ ബുദ്ധിമാൻ എന്ന് പറയും. മനസ്സിലായില്ല. ബുദ്ധിമാന്റെ ബുദ്ധിയെ തകർക്കുന്നവനെയാണ് സൂക്ഷ്മ ബുദ്ധികളെന്ന് വൈദികർ പറയുന്നത്. പക്ഷെ അവരെയാണ് ലോകം കുബുദ്ധികൾ എന്ന് പറയും. മനസ്സിലായത്? കലികാല വൈഭവം കൊണ്ടാണ്. അതുകൊണ്ട് ഞാനൊരു കുബുദ്ധിയാണെന്ന് നിങ്ങൾ കരുതിയാൽ എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം അവിടെ കൊടി പാറിപ്പറന്നിട്ടില്ല. അതുകൊണ്ട് അത്തരം കുബുദ്ധികൾ പറഞ്ഞത് സഹാറയിൽ എവിടെയോ ചെന്ന് ഈ പേടകം ഇറങ്ങിയിട്ട് അതിന്റെ ഫോട്ടോയാണ് ജനങ്ങളെ കാണിച്ച് പറ്റിച്ചതെന്നാണ്. അല്ലാതെ മുകളിൽ അവിടെയെങ്ങും പോയി ഇറങ്ങിയിട്ടില്ലെന്നാണ്. അതിരിക്കേണ്ടത് നമ്മുടെ വിഷയമല്ല. അതുകൊണ്ട് അത് ചർച്ച ചെയ്ത് നമ്മൾ എങ്ങും എങ്ങും എത്തുകയും ഇല്ല. ആമൈ റൈറ്റ്? ശരിയാണ്. അതുകൊണ്ട് അത് നിങ്ങളുടെ ചിന്തയിൽ എന്നും ഒരു സംഘർഷമായി കിടക്കട്ടെ. അതിനപ്പുറം ഈ 14 രത്നങ്ങൾ മാനവ ജീവിതത്തില് സംസാരമാകുന്ന സാഗരത്തെ മന്ഥനം ചെയ്യുന്നതിന് ചില ജിജ്ഞാസുക്കൾ ഇറങ്ങിത്തിരിക്കും. അതിറങ്ങിത്തിരിക്കുമ്പോൾ ബഹിരംഗ സാധനയും അന്തരംഗ സാധനയും എന്ന രണ്ട് സാധനകളാണ് ഇതിന് വഴി. അല്ലാതെ കൂട്ടുകൂടലോ ബഹളം വയ്ക്കലോ ഒന്നും ഇതിന്റെ വഴിയല്ല. അതൊക്കെ വേറെ പലതിനും കൊള്ളാം, പലതിനെയും മറയ്ക്കാനും കൊള്ളാം, പ്രയോജനത്തിന് കൊള്ളില്ല. ഭൗതിക ജീവിതം കൂട്ടായി മാത്രമേ കൊണ്ടുപോകാനാവൂ. ഭൗതിക ജീവിതത്തിനുള്ള അഭിവാഞ്ഛയും വാസനയും കൊണ്ടാണ് വ്യക്തി ജനിക്കുന്നത്. അവിടെ കൂട്ടിച്ചേരുക, സ്വാഭാവികമായ ചരലുകള് അസ്വാഭാവികങ്ങളായ ചരലുകള് എന്ന് രണ്ടും. സ്വാഭാവികമാണ് കുടുംബം. കുടുംബത്തിന് വെളിയിൽ വരുന്ന എല്ലാ ബന്ധങ്ങളും അസ്വാഭാവികങ്ങളാണ്. ആധ്യാത്മിക ഉത്കർഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ബന്ധവും ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ലത് കുടുംബബന്ധമാണ്. കാരണം പൂർവ്വവാസനയ്ക്കനുസരിച്ച് അതിന് പറ്റിയ ബീജാണ്ഡങ്ങളിൽ ജീവൻ ഭാഗികമായി ചേർന്ന് അവയുടെ ചേർച്ചയിൽ വെച്ച് കൃത്യമായ ഒരു അസുലഭ മുഹൂർത്തത്തിൽ പൂർവ്വവാസനകൾ ഇണങ്ങിയ ജീവൻ അതിലേക്ക് വന്ന് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഭംഗിയായി ബന്ധങ്ങൾ തീർക്കാൻ വരെ വഴിയില്ല. അത് കഴിഞ്ഞ് ജനിച്ച് അതിന്റെ പൂർവ്വരൂപങ്ങളെ ഉൾക്കൊള്ളുന്നതിന് പകരം മാതാവിനെയും പിതാവിനെയും ലൗകിക ബന്ധങ്ങളെയും ഒരാൾ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ബന്ധങ്ങൾക്കായി പോകുന്നു എങ്കിൽ അവൻ മൂഢനാണ്, മൂർഖനാണ്. അവിടെ ലഭിക്കാത്ത ഒരാനന്ദവും ബന്ധമുണ്ടാക്കുന്ന പുറം ലോകങ്ങളിൽ അവന് ലഭിക്കില്ല. അവിടെ തീരാത്ത ഒരു കർമ്മവും അവനെ സംബന്ധിച്ച് പുറത്തു തീരുകയുമില്ല. നിങ്ങൾക്ക് വളരെ വിയോജിപ്പുണ്ടാകാവുന്നതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്. ഇതാണ് ഭാരതത്തിന്റെ സമഗ്ര സംഭാവനകളിൽ പ്രഥമവും പ്രധാനവും. ഇനിയുള്ളത് ആധ്യാത്മിക ലോകമാണ്. ആ ലോകത്തേക്ക് പ്രവേശിക്കുന്നതിന് അനിവാര്യമായുള്ളത് ജിജ്ഞാസയാണ്. ജിജ്ഞാസ ആവിർഭവിക്കുമ്പോഴാണ് തന്റെ സംസാരം, അത് തന്റേത് മാത്രമാണ്. ലോകമെന്നത് എല്ലാവർക്കും ഒരുപോലല്ല. ഇവിടെ നിങ്ങൾ ഇത്രയും പേര് വന്ന് ഈ ആശ്രമത്തെ കാണുന്നത് ഒരുപോലെയല്ല. കാഴ്ചയെല്ലാം വ്യത്യസ്തമാണ്. നിങ്ങളെല്ലാവരും കേൾക്കുന്നത് ഒരുപോലെയല്ല. കേൾവി എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സംസാരം വ്യത്യസ്തമാണ്. ഇങ്ങനെ മനസ്സിലാവുമോ? ഇങ്ങനെ മനസ്സിലാവുമോ? ഒരു രൂപത്തിൽ ഒന്നിനെ കാണുന്നവനും വേറെ രൂപത്തിൽ അതിനെ കാണുന്നവനും കൂടെ യോജിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരമില്ല. രണ്ടു തരത്തിലും കാണാൻ രണ്ടുപേർക്കും സ്വാതന്ത്ര്യവും. എന്നുവരെ ഞാൻ കാണുന്നത് പോലെ അവരൻ കാണണമെന്ന് നിർബന്ധമില്ലയോ അന്നുവരെ എന്റെ ശാന്തിയാണ്. ഞാൻ കാണുന്നത് പോലെ തന്നെ അവൻ ഇതിനെ കാണണമെന്ന് എന്നൊരു നിർബന്ധം എനിക്ക് വരുന്നുവോ അത് പ്രകൃതി വിരുദ്ധവും ദുഃഖവുമാണ്. പഠിക്കും തോറും ഞാൻ കാണുന്നത് പോലെ കാണണം ലോകമെന്നുള്ളതാണ് പഠിപ്പിക്കലുകളുടെ പൊരുളായി വരുന്നത്. ഞാൻ കാണുന്നത് പോലെ അവൻ കാണില്ല എന്ന് അറിയുവാൻ ആർ പഠിക്കുന്നു, ആർ പഠിപ്പിക്കുന്നു? അവൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ്.
1: ഇങ്ങനെയൊക്കെ ചിന്തിക്കാനാവുമോ എന്നറിയില്ല. നിങ്ങളുടെ നിശബ്ദത എന്നെ പേടിപ്പിക്കുന്നുണ്ട്. എല്ലാ തോണിയും പോലെ എപ്പോഴും എനിക്ക് പേടിയുള്ളൊരു സാധനമുള്ളതാണ്. അതുകൊണ്ട് അത് നമുക്ക് യജ്ഞം ഹാലാഹലം നമുക്ക് അവസാനത്തേക്ക് വയ്ക്കാം. നേരം കിട്ടിയാൽ വർണ്ണിക്കാം, ഇല്ലെങ്കിൽ വീണ്ടും ശിവരാത്രി ഒരു വന്ന് എന്നെക്കാൾ മിടുക്കന്മാരായ ആരെങ്കിലും വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് എനിക്ക് സമാധാനിക്കാം. തുടക്കം മുതൽ പോവാം. അതുകൊണ്ട് ഭാഗവത സന്ദേശത്തിൽ കണ്ട പോലെ ഹാരാഹലത്തെ നമുക്ക് അവസാനം എടുക്കാം. കാമധേനുവാണ് ആദ്യം തന്നെ. കാമധേനു എന്ന് പറയുന്നത് യജ്ഞമാണ്. ഭഗവത്ഗീത 3-ാം അധ്യായം. സഹ യജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യത്വമേശവോസ്തിഷ്ഠ കാമസുഖ്. അവിടെ യജ്ഞമാണ് കാമധേനു. ഇഷ്ടം യജ്ഞം എന്നൊക്കെ അതിന് അനന്ത മഹാപുരുഷ യജ്ഞം. അനന്ത ചതുർദശി വ്രതം ഇതൊക്കെ പണ്ടുള്ളവരനുഷ്ഠിച്ചിരുന്നു. എല്ലാ ഇഷ്ടവും നടക്കുന്നത് യജ്ഞത്തിൽ. അതുകൊണ്ട് കാമ്യകർമ്മങ്ങൾ അത്രയും യജ്ഞരൂപമാണ്. അടുക്കോടെ പഠിക്കണം. കാമ്യകർമ്മങ്ങൾ ശമിച്ചിട്ടില്ലെങ്കിൽ നിഷ്കാമകർമ്മത്തിനൊരുങ്ങി ഇറങ്ങുന്നവൻ വഴിക്ക് വച്ച് കാമ്യമായതിനെ കണ്ടുമുട്ടുകയും പതിക്കുകയും ചെയ്യും. പതനങ്ങളുടെ ചരിത്രമാണ് ആധുനിക ഇന്ത്യയുടെ ആധ്യാത്മിക ചരിത്രം. അത് സമറ്റിക് സംസ്കൃതിയിൽ രൂപപ്പെടുത്തിയെടുത്ത സംഘടിത സംസ്കാരത്തിന്റെ ലോകമാണ്. അതിനെ സംഘടിതമായി ന്യായീകരിക്കാൻ ഒരുങ്ങും തോറും സമാജം അധപ്പതിക്കുകയും വ്യക്തികൾ സനാതനധർമ്മത്തിൽ നിന്ന് അകലുകയും ചെയ്യും. അതുകൊണ്ട് കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടത് കാമ്യകർമ്മങ്ങളെ വിധിയാം വണ്ണം അനുഷ്ഠിക്കുവാൻ പാകത്തിന് യജ്ഞ സംസ്കൃതി ഉള്ളവരായിത്തീരണം. അതിനെയാണ് കാമധേനു എന്ന് വിളിക്കുന്നത്. അതാണ് സമുദ്രം കടഞ്ഞാൽ, സംസാര സമുദ്രം കടഞ്ഞാൽ പൊന്തി വരുന്നത്. എന്റെയും നിങ്ങളുടെയും സംസാരമാകുന്ന സമുദ്രത്തെ ഏകാന്തമായിരുന്ന് കടയാനൊരുങ്ങിയാൽ അതിനുള്ള തിരിക്കണം, സ്വസ്ഥമായി ആസനജയം വരണം. അങ്ങനെ ഇരുന്ന് പ്രാണായാമാദി പ്രക്രിയകളിലൂടെ നാഡികളെ ശുദ്ധീകരിച്ച് ബോധതലത്തിലേക്ക് ഉയർന്നു വരുന്നുവെങ്കിൽ ഒന്നും പഠിക്കാതെ ആരൊക്കെയോ പറയുന്നത് കേട്ട് അറിവില്ലാത്ത ലോകത്ത് നിന്ന് അറിവാണെന്ന് പറഞ്ഞ് പലതും ഉണ്ടാക്കാൻ ഓടുന്ന പരിപാടി നിർത്തി ഏകാന്തമായി തന്റെ സംസാരത്തെ കടഞ്ഞ് അതിൽ നിന്ന് ഉത്ഭൂതമാകുന്നതിനെ നോക്കിയാൽ ആദ്യം ബോധ്യമാവും കാമ്യകർമ്മങ്ങളാണ് ശമിക്കുന്നത്. കാമ്യകർമ്മങ്ങൾ നിലനിൽക്കുവോളം ആനന്ദമില്ല, കാമ്യകർമ്മങ്ങൾ തത്തിക്കളിക്കുവോളം സമാധാനമില്ല, കാമ്യകർമ്മങ്ങൾ സ്വച്ഛന്ദമായിരിക്കുവോളം സംസാരം സുഖമായി അനുഭവിക്കണം. അതുകൊണ്ട് ഇതിന്റെ ഒന്നാമത്തെ രത്നം രതിനിർവിശേഷമായത് കാമധേനുവാണ്. രണ്ട് ശ്രീ ശ്രീഞ്ഞ സേവായ സേവ സമർപ്പണം ശരണാഗതി, അതിന് മറ്റൊരു പേര് പറയാം ഉപാസന, ഉപ ആസീൻ ബോധത്തിന് ഏറ്റവും അടുത്തിരിക്കുക, മനോമാലിന്യത്തെ കളയുന്നതിന് ഒരുങ്ങുക. കാമ്യമായ കർമ്മങ്ങളിൽ എത്രയാണോ മനസ്സ് പുറത്തേക്ക് പോയത് അതിനു പകരം കാമ്യ വിഷയങ്ങളെ വിട്ട് ആഗ്രഹമില്ലാതെ അതേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നത് സ്വേച്ഛയാണ്. പ്രാരബ്ധത്തിലെ ആദ്യ ഭാഗമാണ് സംസാരത്തെ സൃഷ്ടിക്കുന്ന സ്വേച്ഛ. തനിക്ക് സമമായി പ്രായമുള്ള ഒരാളിന്റെ ഇച്ഛ സാധിച്ചു കൊടുക്കാൻ എളുപ്പമല്ല, കാരണം അവിടെ അഹങ്കാരം കയറിവരും. തന്നെക്കാൾ താഴ്ന്ന ഒരാളിന് സേവ ചെയ്യാനാവില്ല, അവിടെയും കൊടുത്തവനെന്ന അഹങ്കാരം കയറിവരും. മാതാവ്, പിതാവ്, ആചാര്യൻ ഇവർ തന്നെക്കാൾ ഉയർന്നവരാണെന്ന ബോധം ഉള്ള കാലങ്ങളിൽ, അങ്ങനെ എടുത്തു പറഞ്ഞതിന് കാരണം ഇന്ന് അങ്ങനെയല്ല കാലം. പരിണാമ സിദ്ധാന്തം പഠിക്കുകയും അറിവില്ലായ്മയിൽ നിന്ന് അറിവുണ്ടായി എന്ന് ചരിത്രം പഠിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എന്റെ അച്ഛൻ മണ്ടനും അപ്പൂപ്പൻ മരമണ്ടനുമാണ്. അതുകൊണ്ട് ബഹുമാനപൂർവം അച്ഛന് വേണ്ടി ഒരു കർമ്മം ചെയ്യാനാവില്ല. ഇതിനുത്തരവാദി അച്ഛനാണോ മകനാണോ അതെന്റെ ചർച്ചയല്ല, അത് നിങ്ങൾക്കുള്ളൂ, കോഴക്കൊക്കെ നിങ്ങൾ ഉണ്ടായിക്കോളൂ. എന്തായാലും പറ്റില്ല എന്ന് മാത്രമാണ് ഞാൻ. എന്റെ അച്ഛന് അനുഭവമുണ്ട്, എന്നെക്കാൾ അറിവുണ്ട്, അറിവിൽ നിന്ന് അറിവില്ലായ്മയാണ് ഈ പ്രപഞ്ചം എന്നറിയുമ്പോൾ ഒരുവൻ അച്ഛന് വേണ്ടി ചെയ്യുന്ന സേവ പരേച്ഛയാണ്, അത് നിഷ്കാമമാണ്. അല്ലാതെ ലോകത്ത് ആശുപത്രി നടത്തിയാൽ, സ്കൂള് നടത്തിയാൽ, മരുന്ന് കുറിച്ചു കൊടുത്താൽ, ഞാനൊക്കെ അത് ചെയ്യുന്നയാളാണ്, ഞങ്ങൾ ആരും ചെയ്യുന്നത് നിഷ്കാമമല്ല, മനസ്സിലായില്ല, അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും വയ്ക്കണ്ട. ഇത് കാമ്യം പോലുമല്ല, അതിനേക്കാൾ അധപതിച്ചതാണ്. നിഷ്കാമം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് ചെയ്യുന്ന സേവനമൊന്നുമല്ല, ബഹുമാന പുരസരം പരന്റെ ഇച്ഛയെ മാനിച്ച് ചെയ്യുന്നത് മാത്രമാണ്. എന്റെ പിതാവിന്റെ ഇച്ഛയെ ഞാൻ മാനിക്കുമ്പോൾ എന്റെ ഇച്ഛകൾ ചുരുങ്ങും, സദാചാര ബോധം എനിക്കുണ്ടാവും, ബ്രഹ്മചര്യാദി ഗുണങ്ങൾ ഉണ്ടാവും. ഞാൻ കണ്ടൊരു പെൺകുട്ടി, അതിനോടൊപ്പം പോണം. മനസ്സുകൊണ്ട് എന്റെ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ വിടുമ്പോഴാണ് എന്റെ പിതാവിന്റെ ഇച്ഛയെ സമ്മതിക്കാതെ വരുന്നത്. അത് വിജയമാണെന്നാണ്, അത് തനിക്ക് താൻ പോരുമയാണെന്നാണ്, അത് നേട്ടമാണെന്നാണ്, അതിലൂടെ ലോകങ്ങൾ വെട്ടിപ്പിടിക്കാമെന്നാണ്, അതിലൂടെ ശാന്തി നേടാമെന്നാണ് നിങ്ങളുടെ ചെറുപ്പക്കാർ പഠിക്കുന്നത്. അത് ഭാരതീയമല്ല, സനാതനമല്ല. പിതാവിനാണ് അറിയുന്നത്. ഏത് യാദൃച്ഛികതയിൽ വെച്ചാണ് പിതാവിന്റെ സംസ്കൃതിയുടെ ബീജം ഞാനായി രൂപാന്തരപ്പെട്ടതെന്ന്, ഏതിലൂടെയെല്ലാമാണ് ഞാൻ സഞ്ചരിക്കേണ്ടതെന്ന് പിതാവിന്റെ അന്തർഗതങ്ങളിലാണ് ഇരിക്കുന്നത്. പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ സന്യസിക്കാൻ, പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ വിവാഹം കഴിക്കാൻ, പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ ലോകങ്ങൾ വെട്ടിപ്പിടിക്കാൻ. ഏത് വഴി? പോയ വഴിയിലായിരിക്കില്ല ഞാൻ പോകും. അതുകൊണ്ടുള്ള ദേഷ്യവും രോഷവും ഒക്കെ എന്നോട് നിൽക്കുന്നുണ്ടാവും. എനിക്കിത് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വാസനകളുടെയും സംസ്കാരങ്ങളുടെയും ചരിത്രം എടുക്കുമ്പോൾ ഗോത്രാദികളുടെ പ്രാധാന്യമെല്ലാം കൊടുത്തു പഠിപ്പിച്ച ഭാരതീയ സംസ്കാരം പഠിച്ചത് ഇന്ന് പഠിക്കുന്ന രീതിയിൽ. അതുകൊണ്ടാണ് അവർ സംസാരത്തെ കടയാൻ പറഞ്ഞത്. സംസാരം കടയുമ്പോൾ ആദ്യമുണ്ടാകുന്നത് ഇഷ്ട വരണമുള്ള കാമധേനുവാണ് യജ്ഞം. രണ്ടാണ് സേവ. അത് പരിപക്വമാകുന്നത് സ്വേച്ഛയിൽ നിന്ന് പരേച്ഛയിലേക്ക് വികസിക്കുമ്പോഴാണ്. 100% നിഷ്കാമമാകുന്നത് അനിച്ഛയിലെത്തുമ്പോൾ. പരേച്ഛയിൽ പിതാവ്, മാതാവ്, ആചാര്യൻ, അതിഥി. എന്റെ ഇച്ഛയിൽ ആ വന്നിരിക്കുന്നയാൾ നിൽക്കാനല്ല, അയാൾ അതിഥിയാണ്. അതിഥി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പദമില്ല, മനസ്സിലായില്ല. നിങ്ങൾ പോയി ക്ഷണിച്ചു കൊണ്ടിരുന്നവനാണ് ഗസ്റ്റ്. Am I right? യാദൃച്ഛികനാണ് അതിഥി. തിഥി അറിയിക്കാതെ വന്നവൻ. അങ്ങനെ വരുന്നവനെ നിങ്ങൾ ഇന്ന് അതിഥി എന്ന് പറയില്ല, പറയുമോ? പക്ഷെ സ്വാമിജി പറഞ്ഞു, എന്നെയോ നിങ്ങളിൽ ഒരാളെയോ അതിഥി എന്ന് പറഞ്ഞില്ല. യാദൃച്ഛികമായി ഒരു സ്വാമിജി ഈ നാട്ടിലെത്തിയിരിക്കുന്നു, മനസ്സിലായില്ല. അദ്ദേഹം ഈശ്വര സ്വരൂപമാണ്. അത് സംസ്കാരമുള്ളതുകൊണ്ട് പറഞ്ഞതാ, നല്ല ആശ്രമത്തിൽ വളർന്നതുകൊണ്ട് പറഞ്ഞതാ. നിങ്ങളുടെ വീടുകളിലോ ഇപ്പോൾ ഉള്ള ആശ്രമങ്ങളിലോ വളർന്നാൽ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ. അതതിന്റെ വ്യതിയാനമാണ്. അവിടെ വരുന്ന ആളിന്റെ ഒരു ഇച്ഛയെ സാധൂകരിക്കുമ്പോൾ അത് പരേച്ഛയിലേക്ക് ഉയരുക. അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ, ഒരു കാര്യം എടുത്തു കൊടുക്കുമ്പോൾ, അതെല്ലാം അദ്ദേഹത്തിന് ആവശ്യമാണെന്ന് അറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആഗ്രഹങ്ങളിൽ പലതിനെയും അവിടെ സമർപ്പിച്ച് മാറ്റുകയാണ്. അതുപോലെ പിതാവ്, അതുപോലെ മാതാവ്. കാരണം പൂർവ ജന്മങ്ങൾ കൊണ്ട് സംസ്കൃതി രൂപാന്തരപ്പെട്ട് വാസനകളായി നിൽക്കുന്ന പിതാവിൽ നിന്ന് വാസനാബദ്ധമായി ഞാൻ വന്നിട്ട് എന്റെ പൂർവവാസനകളെ പൂർത്തീകരിക്കുന്ന ഒരു വേളയിൽ എന്റെ വാസനകളിൽ നിന്ന് ഞാൻ സ്വതന്ത്രമാകുന്നുണ്ട്. അത് ആനന്ദമാണ്. ഇതിനൊക്കെ അനുഷ്ഠാനം എന്ന് പറയും. അനുഷ്ഠാനമില്ലാത്തവൻ ഹിന്ദു അല്ല. പ്രസംഗം എത്ര വേണമെങ്കിലാവാം, ആനന്ദത്തിന് അനുഷ്ഠാനമാണ് അനിവാര്യമായുള്ളത്. ആ ഉപാസന മനോമാലിന്യത്തെ കളയുന്നതിന് നിഷ്കാമ കർമ്മം, അതാണ് ശ്രീ. ശ്രീന് സേവായാം ലക്ഷ്മി. ലക്ഷ്മിയെ വരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ വിശ്വനായി മാറി, വിഷ്ണുവായി മാറി. വ്യാപനോതി ഇതി വിഷ്ണു. സ്വന്തം ആഗ്രഹതലങ്ങളിൽ നിന്ന് പരേച്ഛയിലേക്ക്, പരോത്കർഷത്തിലേക്ക് വികസിച്ചു എന്നർത്ഥം. വിക്ഷേപാവരണ നിവൃത്തിക്ക് പറ്റും വിധം ഉപാസന പൂർണമായി എന്നർത്ഥം. ഉപാസന കൊണ്ട് ആവരണത്തെ കളയും. ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ അത് നിങ്ങൾക്ക് നന്നായി പറഞ്ഞു തന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്കിനി ആ വഴി കൂടെ അധികം സഞ്ചരിക്കേണ്ടെന്ന് തോന്നുന്നു അല്ലേ. ആത്മബോധ കൗമുദി അതിൽ നന്നായി പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മഹാനുഭാവനായ ആചാര്യൻ നിങ്ങൾക്ക് നല്ലപോലെ പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ. അവിടെ ആവരണവും വിക്ഷേപവും എന്ന രണ്ട് ശക്തികളുണ്ട്. അതില് ആവരണത്തെ കളയുന്നത് നിഷ്കാമകർമ്മമാണ്, വിക്ഷേപത്തെ കളയുന്നത് ഉപാസനയാണ്. അപ്പൊ ഇത് രണ്ടും അനിവാര്യം. അതിന്റെ ഉദാഹരണമാണ് ദക്ഷ പ്രജാപതി. ശിവനെ വിളിച്ചില്ല യജ്ഞത്തിന്, ശിവന്റെ സാമീപ്യം ഇല്ലാത്ത ഒരു യജ്ഞത്തിന് ഒടുങ്ങിയത്. ഒടുവിൽ അത് എന്തായി എന്ന് നിങ്ങൾ കഥയിൽ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വന്ന് നമാമി വിശ്വേശ്വര വിശ്വരൂപം പുരാതനം ബ്രഹ്മനിജാത്മരൂപം നമാമി സർവം ഭവഭാവഭാവം പരത്പരം ശങ്കരമനതോസ്മി. ഇവിടെ വന്ന് ശിവനെ പ്രീതപ്രീതം നമസ്കരിക്കുന്ന രംഗം. ദേവദേവ മഹാദേവ കൃപാം കുരു നമോസ്തുതേ അപരാധം ക്ഷമസ്വദ്യ മമ ശംഭോ കൃപാദിതേ. ദർശൻ ഇങ്ങനെയാണ് നമസ്കരിക്കുന്നത്. നമുക്കൊക്കെ ഈ നമസ്കാരം വേണ്ടി വരും. കാരണം നമ്മൾ മംഗളകരമായ ശൈവമായ ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം ആദ്യം ചെയ്യും. ഒടുവിൽ തല പോയി കഴിഞ്ഞ് ആടിനെ പോലെ മേ മേ എന്ന് കരയേണ്ട അവസ്ഥ എത്തുമ്പോൾ വാർദ്ധക്യവും അപ്പോഴാണ് ഈ നിലവിളിയെല്ലാം നിലവിളിക്കുന്നത്. ദേവതകളെല്ലാം ഊർജസ്വലങ്ങളായിരിക്കുമ്പോഴാണ് ഉപാസനയും നിഷ്കാമകർമ്മവും ഒക്കെ വേണ്ടത്. മൂന്നാമത് പാലാഴിയിൽ നിന്ന് കടഞ്ഞാൽ മൂന്നാമത് വരുന്നത് വാരുണി മദ്യം. ആനന്ദമല്ലെങ്കിൽ സുഖം ആസുരി സമ്പത്തിക്ക് സമാധാനിക്കുവാനുള്ളതാണ്. എവിടെയെങ്കിലും ഒരു സുഖത്തിന്റെ ലാഞ്ഛന കണ്ടാൽ നമ്മളിലെ രാജസീയമായിരിക്കുന്ന ശക്തികളെല്ലാം സടകുടഞ്ഞത്. എഴുന്നേക്കാൻ വയ്യാത്തവൻ ഒരു സുഖോൽപ്പന്നം കണ്ടാൽ ചാടിയത്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് റെയ്ഗൻ മറ്റുമാണ് അദ്ദേഹത്തിന്റെ അല്ലേ. അദ്ദേഹം അവസാനം ബോധമൊക്കെ നഷ്ടപ്പെട്ട് ഡിമെൻഷ്യയൊക്കെ വന്ന് വർത്തമാനമൊന്നും പറയാനാകാതെ ഒരു പരുവത്തിലെത്തിയിരിക്കുക. പക്ഷെ ഒരു തെരുവിലൂടെ അദ്ദേഹവും ഭാര്യയും നടന്നു പോകുമ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രം കണ്ടതും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വികസിക്കാണ്. മനഃശാസ്ത്രകാരന്മാരെ കുറിച്ച് പഠിച്ച് പലതും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ലോകത്ത് ഏതെങ്കിലും ഒന്ന് സുഖോൽപ്പന്നമാണോ അത് കാണുമ്പോൾ ഉയരുന്നത് മനസ്സാണ്. വാരുണി മദ്യമാണ്. ആധ്യാത്മിക പക്ഷത്തിൽ ഇതിന്റെ അർത്ഥം ആനന്ദമാണ്. ആനന്ദോദ്ദേവ കൽവിമാനി ഭൂതാനി ജായന്തേ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്തി അഭിസംവിശന്തി എന്ന് തൈത്തിരിക്കും. സൈഷ വാരുണി ഭാർഗവീ വിദ്യ എന്ന് പ്രയോഗം. വാരുണി വിദ്യ, ഭാർഗവീ വിദ്യ, ഈ വിദ്യയെയാണ് ഇവിടെ വാരുണി എന്ന് പറഞ്ഞിരിക്കുന്നത്. മദ്യം എന്ന് പറഞ്ഞു നമ്മുടെ ആസുരീ സമ്പത്തികളും ദൈവീ സമ്പത്തികളും ഒരുമിച്ച് ചേരുകയും ശാന്തമാവുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആധ്യാത്മികമായി മുന്നേറാൻ പറ്റൂ. രണ്ടും കാത്തിരിക്കുന്നതാണ്. നമ്മൾ ഏത് ഉപാസന ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആസുരീ സമ്പത്തിയെ കൂടി കൂട്ടി സമാശ്വസിപ്പിച്ച് മുന്നേറാൻ പഠിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുക്കിയ എല്ലാ കളങ്ങളും തേച്ചു മാച്ചു കളഞ്ഞ് ദുർദേവതാരൂപം കൈക്കൊള്ളുന്ന ആസുരീ ശക്തികൾ തകർത്താടും. അതുകൊണ്ടാണ് ഇത് ഗുരു വേണമെന്നും പാരമ്പര്യ സംവിത്തായിരിക്കണമെന്നും പാരമ്പര്യ വഴിക്ക് പോകണമെന്നും ഒക്കെ പറയുന്നത്. പാരമ്പര്യമില്ലാതെ പിപീലികാ ന്യായേന ഉപാസനയൊക്കെ തന്നെത്താൻ ചെയ്ത് കേമന്മാരായി അഹങ്കാരികളായി ഒക്കെ തീരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആര് പിടിച്ചാലും കിട്ടാത്തിടത്ത് ഈ അസുരി സമ്പത്തികള് ആനന്ദം തേടി മറ്റ് കലാപങ്ങളിൽ ചെന്ന് ചാടുകയും ലോക വ്യവഹാരത്തിൽ അമാന്യത വരികയും ചെയ്യും. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ലോകമെല്ലാം എതിർക്കും. ആരെല്ലാമാണോ നേരത്തെ അനുകൂലിച്ചത്, പ്രശംസിച്ചത്, കൂടെ നടന്നത് അവർക്കൊന്നും തള്ളിപ്പറയാൻ അധിക നേരം വേണ്ടി വരില്ല. ഉയർന്നിട്ട് താഴുന്നത് ലോകരുടെ മുമ്പിൽ വളരെ ഉയർന്നിട്ട് താഴുന്നതിനേക്കാൾ ശോചനീയമായി മറ്റൊന്നില്ല. അതിന് കാരണം അകത്തിരിക്കുന്ന ആസുരീ ശക്തികൾ, ധനം, ആധ്യാത്മിക പ്രഭാവം, പ്രതിഭ, ജനശക്തി, ഇതൊക്കെ വരുന്ന സമയത്ത് അകത്തിരിക്കുന്ന ആസുരീ ശക്തികൾ എല്ലാം തട്ടിത്തകർക്കുന്നതിന് വേണ്ടുന്നതായ കളികൾ കളി. അതിനെ എതിർത്തുകൊണ്ട് അതിനോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ ദൈവീ ശക്തികൾ സാക്ഷിത്വേന വർദ്ധിക്കും. ഒരു കുടുംബത്തിൽ മക്കളിൽ കുറെ പേരെയും കൂട്ടുപിടിച്ച് അച്ഛനും അമ്മയും ഒക്കെ കൂടെ കൂടി കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വേളയിൽ ആധ്യാത്മികമായ ഒരു ശക്തിവിശേഷം ഉയർന്നു തുടങ്ങിയാൽ വിജയങ്ങൾ അങ്ങ് വരാൻ തുടങ്ങും. ആ വിജയങ്ങൾ വരുന്ന സമയത്ത് അപ്പുറത്ത് ആസുരീ സമ്പത്തി അതിനിടയിൽ വരുന്ന തടസ്സം തള്ളി നിൽക്കുന്നതിന് വേണ്ടി കള്ളവും ചതിയും വഞ്ചനയും ചെയ്യാൻ പ്രേരിപ്പിക്കും. അതൊരു ആനന്ദമായി മാറും. ആ സമയത്ത് മറ്റു ചില മക്കൾ അത് നോക്കിയിരിക്കും, കൂട്ടുകൂടുകില്ല, അരുതെന്ന് പറഞ്ഞു നോക്കും. കേട്ടില്ലെങ്കിൽ പിന്നീട് അധപ്പതന വേളയിൽ അവരും കൂടെ കൂടി ഇതെല്ലാം കൂടെ എടുത്ത് വിശദീകരിക്കും. വലിയ പ്രശ്നം. അതുകൊണ്ടാണ് സനാതനധർമ്മം സാമ്പ്രദായികമായി പോകണമെന്ന് നിർബന്ധിക്കുന്നത്, കൃത്യമായ അടുക്കിൽ പോകണമെന്ന് നിർബന്ധിക്കുന്നത്. ഈ വാരുണി ഏത് സംസാരം കടയുമ്പോഴും അതിൽ നിന്ന് മദ്യമുണ്ടാവും. വിദ്യ എപ്പോൾ അസുരങ്കലെത്തും, വാരുണീ വിദ്യ എന്നാണ് അതിന് പറയാ. വാരുണി ഭാർഗവീ വിദ്യ, ഭാർഗവനിൽ നിന്നുണ്ടായ വാരുണിയിൽ ഈ വിദ്യയിൽ ആദ്യം പരോക്ഷജ്ഞാനമാണ് ഉണ്ടാകുന്നത്, അപരോക്ഷമല്ല. അതുകൊണ്ട് ഈ വിദ്യ പഠിക്കുമ്പോൾ അനുബന്ധ ചതുഷ്ടയം അറിഞ്ഞു പഠിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം ഇഷ്ടഭോഗങ്ങൾ അവയെ അനുഭവിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ആരോ പറഞ്ഞു കേട്ടു എല്ലാം കൂടിയത് അനുഭവിക്കണം, ആദ്യം തിരഞ്ഞെടുക്കണ്ട, എനിക്കിതാണ് വിധി, ഈ ജന്മം ഇങ്ങനെയാണ്, ഇത് തീർക്കട്ടെ, ഇത് തീർത്തിട്ട് ഞാനങ്ങ് വരാം, തിരക്കൊന്നും കൂട്ടണ്ട. ആരെങ്കിലും ഒരാൾ സത്സംഗത്തിന് വരുന്നില്ല, ആള് കുറഞ്ഞുപോയി, ഹിന്ദുക്കൾ എന്ത് ചെയ്യും, അതിനുവേണ്ടി ഒന്നും എല്ലാരെയും വിളിച്ചോണ്ടൊന്നും പറയണ്ട, എനിക്കിപ്പം നേരമില്ല, വീട്ടിൽ പണിയുണ്ട്, അന്നും വീട്ടിലെ പണിയൊക്കെ ചെയ്യും, തീർന്നു കഴിഞ്ഞ് വന്നോളും പതുക്കെ, അന്നേരം വന്നാൽ ഇവിടെ ഇരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുവരെ ആശ്രമത്തിൽ കയറ്റാത്ത മീനൊക്കെ പൊരിച്ചു കൊടുക്കേണ്ടി വരും, മനസ്സിലായില്ല, പ്രസാദം മാറ്റേണ്ടി വരും. കാരണം സ്വാമിജി ഇപ്പൊ ആളെ കൂട്ടാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ അയലോക്കുംകാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ മാറി മാറി കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ നാല് സാഹിബിനെയും മദാമയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കുപ്പിയും കൊടുക്കേണ്ടി വരും, മനസ്സിലായില്ല. ഈ കുപ്പി അടിച്ചു കഴിയുമ്പോൾ അവനും കൂടെ ബോധമില്ലാതാവും, ബോധമില്ലാതായി കഴിഞ്ഞാൽ വേദം പഠിക്കാൻ പറ്റും.
0: ഇത് പറഞ്ഞാൽ മനസ്സിലായില്ല.
1: അതുകൊണ്ട് ഇതൊന്നും ആരും വിളിച്ചുകൊണ്ടൊന്നും കേൾപ്പിക്കണ്ടല്ല, നിങ്ങൾ എണ്ണം കുറയണം. ഞാൻ നോക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ എണ്ണം കുറഞ്ഞു, ഇടയ്ക്ക് വെച്ച് പൊഴിയണം. ഇത് ഉള്ളവരെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മാഹാത്മ്യം പോകും. ഞാനങ്ങനെയാണ്. ഇത് ചന്തയിലൊന്നും വിൽക്കാവുന്ന സാധനമല്ല, ഇതിന് മാർക്കറ്റ് വളരെ കൂടിയവരുടെ ഇടയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല സാധനങ്ങൾ വല്ലതും നാട്ടുകാർക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഒന്നാം നമ്പർ തേയില. നിങ്ങൾ ആരെങ്കിലും ഇന്നും ഒരു ചായ അതുകൊണ്ട് കുടിച്ചിട്ടുണ്ടോ? കുടിക്കാൻ പറ്റില്ല, അതിന് വില കൂടുതലാണ്. പറഞ്ഞ മനസ്സിലായില്ല. ഇവിടെ ഉള്ള ഹോട്ടലിലെ പിട്ട് മുഴുവൻ കൊണ്ടുപോയി അതിന് കളറും കയറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം വാങ്ങിക്കും. ചായയാണെന്ന് പറഞ്ഞ് കുടിക്കും. ചായ കുടിച്ചിട്ടുണ്ടോ? കുടിയിട്ടില്ല. നല്ല കശുവണ്ടി, ഒന്നാം നമ്പർ കശുവണ്ടി, അതിന്റെ ആ പുറകിൽ അതിന്റെ ആ വാല് വരെ ഇരിക്കുന്ന കശുവണ്ടി, അതിന് വില കൊടുക്കണം. മനസ്സിലായില്ലേ? 100 രൂപ എടുത്തുകൊണ്ട് പോയി കശുവണ്ടി താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പായസത്തിലിടാനാന്ന് പറഞ്ഞാൽ അതിനകത്ത് മുഴുവൊക്കെ ഉണ്ടാവും. മനസ്സിലായില്ല. അവിടെ നിങ്ങളെല്ലാരും പഠിക്കരുത്, കുറച്ചു പേർക്കുള്ളതാണ്. ഡോമിനൻസ് മൈനോറിറ്റി. ആൾക്കൂട്ടം കണ്ട് ഒരു ഭ്രമവും വേണ്ട. ആൾക്കൂട്ടത്തിന് മനസ്സിലാവുമോ ഇതുവല്ലോ? ഈ ഭാഷ തന്നെ എന്നോട് ദേഷ്യം വരുന്നുണ്ടല്ലോ. സനാതനധർമ്മം നിലനിൽക്കണമെങ്കിൽ പഠിക്കാൻ കൊള്ളുന്നവനെ മാത്രം പഠിപ്പിക്കണം. അതിനാണ് അനുബന്ധ ചതുഷ്ടയം. ഞാൻ പറഞ്ഞല്ല, ആദിശങ്കരനെ പോലുള്ള ഉന്നത മനീഷകൾ പറഞ്ഞിട്ടുള്ളതാണ്, ഭഗവത്പാദ ആചാര്യനും മറ്റും തുല്യമായി ആരുമില്ല. അതിന് വിവേകം വേണം, വൈരാഗ്യം വേണം, സമാധി ശക്ത സമ്പത്തി വേണം, മുമുക്ഷുത്വം വേണം. ഇവയുണ്ടെങ്കിൽ മാത്രമാണ്.
2: ഓം നമഃശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമഃശിവായ.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Brahma Sutram commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പ്രവേശിക്കുകയാണ്. ബ്രഹ്മസൂത്ര സാങ്കര ഭാഷ്യം, സംബന്ധ ഭാഷ്യം, അങ്ങനെ അധ്യാസത്തിന്റെ പൂർവപക്ഷ ഭാഷ്യം, അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഞാൻ വായിക്കാം. യുഷ്മദ് അസ്മത് പ്രത്യയ ഗോചരയോർ വിഷയ വിഷയണോസ്തമ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോരിതിരേതരഭാവാനുഭവത്തോ സിദ്ധായാം. ഇതാണ് യുഷ്മദ് അസ്മത് പ്രത്യയ ഗോചരയോ വിഷയ വിഷയണോ തമ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോ ഇതരേതരഭാവ അനുഭവത്തോ സിദ്ധായാം. തദ്ധർമാണാമപി സുതരാം ഇതരേതരഭാവ അനുപത്തി. ഇത് സിദ്ധാന്തമല്ല, പൂർവപക്ഷമാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഇതിനെ നിഷേധിച്ചുകൊണ്ട് അദ്വൈത സിദ്ധാന്തം എന്താണെന്ന് ഇനി പ്രതിപാദിക്കാൻ പോവുകയാണ്. യുഷ്മത് പ്രത്യയത്തിന്റെ വിഷയമായിരിക്കുന്ന, അതായത് ഇത് എന്നറിയുന്ന വസ്തുക്കളും അസ്മത് പ്രത്യയത്തിന്റെ വിഷയമായിരിക്കുന്ന ആത്മാവും, ഇവിടെ പൂർവപക്ഷി പറയുന്നത് ഞാൻ എന്നുള്ള ശബ്ദം കൊണ്ട് ആത്മാവിനെ അറിയുന്നു എന്നാണ്. ഇത് രണ്ടും ഇതിനെ പറയുന്നു വിഷയിയും വിഷയവും. ആത്മാവ് വിഷയി, മറ്റുള്ളവയെല്ലാം വിഷയങ്ങൾ. ഇത് പരസ്പര വിരുദ്ധ സ്വഭാവം ഉള്ളതാണ്. ഇരുട്ടിനെയും വെളിച്ചത്തെയും പോലെ വൈരുദ്ധ്യം, അത്യന്ത വൈരുദ്ധ്യം. വൈരുദ്ധ്യം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ ഭാഷയിൽ പറഞ്ഞ രണ്ടു തരത്തിലൊരു സഹ അനവസ്ഥായിത്വം എന്ന് പറയും. ഒരു വൈരുദ്ധ്യം സഹ അനവസ്ഥായിത്വം എന്ന് വെച്ചാൽ ഒരുമിച്ചിരിക്കായിക. എന്താണ് ഇപ്പോൾ നല്ല വെളിച്ചവും നല്ല ഇരുട്ടും ഒരേ കാലത്ത് ഒരേ ദേശത്ത് ഒരുമിച്ചിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നു വെളിച്ചവും ഇരുട്ടും പരസ്പര വിരോധിയാണ്. അത് വൈരുദ്ധ്യം, വിരോധം എന്ന് പറയുന്നു. അതിന്റെ ശാസ്ത്രീയമായ പരിഭാഷയാണ് സഹ അനവസ്ഥായിത്വം. അതുപോലെ തന്നെ മറ്റൊന്നാണ് ബാധ്യ ബാധക ഭാവം. അതും വൈരുദ്ധ്യത്തിന്റെ മറ്റൊരു പരിഭാഷയാണ്, എന്നുവെച്ചാൽ അതിന്റെ നിർവചനമാണ് ബാധ്യ ബാധക ഭാവം. അതായത് അതിനും ഇത് തന്നെയാണ് ഉദാഹരണം. നല്ല വെളിച്ചവും നല്ല ഇരുട്ടും, ഇത് ഒന്ന് മറ്റൊന്നിനെ ബാധിക്കുന്നു. ബാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ അമർത്തിക്കളയുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കുകയോ ചെയ്യാം. വെളിച്ചം ബാധകം, ഇരുട്ട് ബാധ്യം. അതായത് വെളിച്ചം നാശകം, നശിപ്പിക്കുന്നത്, ഇരുട്ട് നശിക്കുന്നത്. ഇതാണ് ഇതിന്റെ വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും വിരോധം എന്ന് പറയുന്നത്. അതിവിടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏതെങ്കിലും രണ്ട് വസ്തുക്കളിൽ വിരോധം, ശരിയായ വിരോധം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടേതെങ്കിലും ആയിരിക്കും. ഒന്നുകിൽ അത് ബാധ്യ ബാധക ഭാവമായിരിക്കും, അല്ലെങ്കിൽ സഹ അനവസ്ഥായിത്വമായിരിക്കും. വെളിച്ചത്തിനും ഇരുട്ടിനും ഇതുണ്ട്, ഈ തരത്തിലുള്ള പരസ്പര വിരോധമാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് വിരുദ്ധ സ്വഭാവയോഹോ? ഇതിന്റെ വൈരുദ്ധ്യം ഇതാണ്, വിരുദ്ധ സ്വഭാവമുള്ളതാണ്. ഇത് ആത്മ അനാത്മാക്കളിലുണ്ടെന്നാണ് ഇവിടെ പൂർവപക്ഷി പറയുന്നത്. പൂർവപക്ഷിയുടെ അഭിപ്രായം അനുസരിച്ച് അസ്മത് പ്രത്യയ ഗോചരം, അസ്മത് ഞാൻ എന്ന അറിവിന് വിഷയമാണ് ആത്മാവെന്നാണ്. നമ്മൾ ധരിച്ചിരിക്കുന്നതനുസരിച്ച് ഞാനെന്നുള്ള അറിവിലൂടെ ആത്മാവിനെ, അല്ലെങ്കിൽ ശുദ്ധമായ പൂർണ്ണമായ ആത്മാവിനെ അറിയുന്നില്ല. പക്ഷെ എന്നാൽ ഇവിടെ പറയുന്നത് അത് പൂർവപക്ഷിയുടെ അഭിപ്രായമാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ സ്വീകരിക്കുന്ന ചിലരുണ്ട്. ദാർശനികന്മാരിൽ തന്നെ വൈശേഷികന്മാരെന്ന് പറയുന്നവരുണ്ട്, മഹർഷി കണാദന്റെ അനുയായികൾ, കണാദന്മാരെന്നും പറയും. അവരുടെ ഒരു സിദ്ധാന്തമാണ് അഹം എന്നുള്ള അനുഭവത്തിലൂടെ ആത്മാവിനെ അറിയുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില സിദ്ധാന്തങ്ങൾ മനസ്സിൽ കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഭാഷകാരനും മറ്റും ഇങ്ങനെ പറയുന്നത്. ഒരു പൂർവപക്ഷം പറയുമ്പോൾ ആ പൂർവപക്ഷികളായിട്ട് ഒരുപാട് പേര് കാണും. ഇപ്പൊ ഇവിടെ ചില അംശങ്ങളിൽ ചാർവാകന്മാർ പൂർവപക്ഷികളായിരിക്കും, ചില അംശങ്ങളിൽ ദ്വൈതികൾ പൂർവപക്ഷികളായിരിക്കും, ചില അംശങ്ങളിൽ നൈയായികന്മാരെ പോലെ, അല്ലെങ്കിൽ വൈശേഷികന്മാരെ പോലെയുള്ളവർ പൂർവപക്ഷികളായിരിക്കും. അവരുടെ എല്ലാം ആശയങ്ങളെ സംഗ്രഹിച്ചാണ് ഒരു പൂർവപക്ഷം എന്ന് പറഞ്ഞ് സിദ്ധാന്തത്തിന് വിരുദ്ധമായ ഒരു പക്ഷത്തെ അവതരിപ്പിക്കുന്നത്. ഈ പറയുന്നിടത്തും ഇങ്ങനെയുള്ള പലരുമുണ്ട്. അപ്പൊ അതിൽ അങ്ങനെയുള്ള വൈശേഷിക ഭഗവാന്മാരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പറയുന്നത്. എന്താണ് അസ്മത് പ്രത്യേക ഗോചരം? ആത്മാവ് അഹം എന്നുള്ള അനുഭവത്തിന് വിഷയമാണ്. അതെങ്ങനെ ശരിയാകും എന്ന് വെച്ചാൽ അതല്ല എന്ന് നമ്മളിനി സിദ്ധാന്തത്തിൽ അദ്വൈതിയുടെ പക്ഷത്തിൽ അതിനെ സമർത്ഥിക്കും. ആത്മാവ് അഹം എന്ന് പറയുന്ന അനുഭവത്തിലൂടെ വിഷയമാകുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി പറയും. അതുകൊണ്ട് പൂർവപക്ഷത്തെ നമ്മൾ ഒരിക്കലും സിദ്ധാന്തമായി തെറ്റിദ്ധരിക്കരുത്. യുഷ്മത് പ്രത്യേകോചരം, യുഷ്മത് അസ്മത് പ്രത്യേകോചരം എന്ന് പറഞ്ഞിവിടെ തുടങ്ങി. ഇതിനെക്കുറിച്ചും സാധാരണ ഈ സനാതന പാരമ്പര്യം അനുസരിച്ച് ഒരു ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ മംഗളാചരണം ചെയ്യണമെന്നാണ്. ഒരു ഗ്രന്ഥത്തിൻ്റെ യാതൊരു തടസ്സവും കൂടാതെയുള്ള പരിപൂർണമായ പരിസമാപ്തിക്ക് വേണ്ടി ഗ്രന്ഥം തുടങ്ങുമ്പോൾ മംഗളാചരണം ചെയ്യണമെന്നാണ്. മംഗളാദീനി, മംഗളമധ്യാനി, മംഗളാന്താനി ച ശാസ്ത്രാണി പ്രഥന്തേ. പതഞ്ജലി മഹർഷി വ്യാകരണ മഹാഭാഷ്യം രചിച്ച പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നതാണ്, മംഗളം ആദിയിൽ, മംഗളം മധ്യത്തിൽ, മംഗളം അന്ത്യത്തിൽ ഉള്ള ശാസ്ത്രങ്ങൾ ലോകത്ത് പ്രചാരം നേടുന്നു, വൃദ്ധിയെ പ്രാപിക്കുന്നു. അധ്യേതാരശ്ച വൃദ്ധിയുക്താഹ സിഹു. അധ്യേതാക്കൾ, ആ ശാസ്ത്രം അധ്യയനം ചെയ്യുന്നവർക്ക് അതുകൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ എന്ത് ഫലമാണോ ഉദ്ദേശിക്കുന്നത് ആ ഫലം അവർക്കുണ്ടാകുന്നു എന്നും മറ്റും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആചാര്യ പാരമ്പര്യം ഉള്ളപ്പോൾ ആദ്യം മംഗളാചരണം ചെയ്യണം. മംഗളാചരണം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ഒരു ശ്ലോകം എഴുതി ചേർക്കുകയോ അല്ലെങ്കിൽ മംഗളസൂചകമായ എന്തെങ്കിലും ശബ്ദങ്ങൾ ഓം പോലെയുള്ള ശബ്ദങ്ങൾ ഉച്ചരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പക്ഷേ ഭാഷ്യകാരൻ ഇവിടെ അതൊന്നും സ്വീകരിച്ചിട്ടില്ല. യുഷ്മത് അസ്മത് പ്രത്യേക ഗോചരയോ എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ആ പാരമ്പര്യത്തെ ലംഘിച്ചു ഒരാചാര്യൻ? അതിന് ഇവിടെ പറയുന്ന സമാധാനം, ഇവിടെ യുഷ്മത് അസ്മത് പ്രത്യയം എന്ന് പറയുന്നതുകൊണ്ട് ആത്മവസ്തുവിനെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ആത്മവസ്തുവിനെ, പരമാത്മവസ്തുവിനെ സൂചിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ മംഗളം ആചരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്ലോകം എഴുതി മംഗളം, മംഗളാചരണം നടത്തേണ്ട കാര്യം ഇല്ല എന്നാണ്. അപ്പം മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അത് മതി, സാധാരണ മനുഷ്യന് അത് പോരാ. അതുകൊണ്ട് ഇവിടെ മംഗളാചരണം ഉണ്ട്, ഇവിടെ ഗ്രന്ഥം നിർവിഘ്നമായി പരിസമാപിച്ചു, ഗ്രന്ഥ അധ്യയനം ചെയ്യുന്നവർക്ക് ഫലമുണ്ടാകുന്നു. അതുകൊണ്ട് നമുക്ക് ഊഹിക്കാം മംഗളാചരണം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ശാസ്ത്രത്തിൽ മംഗളവാദം എന്ന് പറഞ്ഞൊരു വിഷയം തന്നെയാണ്, അത് തർക്കശാസ്ത്രവുമാണ്, മറ്റും പഠിക്കുമ്പോൾ അവിടെ ഒന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അത് മംഗളത്തെക്കുറിച്ചൊരു ചർച്ച, മംഗളാചരണം വേണമോ വേണ്ടയോ എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച അത് അവിടെയുണ്ട്. ഇവിടെ ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒന്നുണ്ട്, മംഗളാചരണം ഉണ്ട് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ പൂർവക്ഷി പറയുന്നത് ഈ രണ്ട് വസ്തുക്കൾ ആത്മാവും അനാത്മാവും അത്യന്തം ഭിന്നങ്ങളാണ്, രണ്ടും വെവ്വേറെയാണ്, വിരുദ്ധ സ്വഭാവമുള്ളതാണ്, അതുകൊണ്ട് ഇത് രണ്ടും കൂടിച്ചേരത്തില്ല എന്നാണ്. അതായത് ഇതിൽ താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ്. അത് ഉറപ്പായിരിക്കെ തദ്ധർമാണാം അപി, അടുത്ത് പറയുന്നു, തദ്ധർമാണാം അപി തയോഹോ ആത്മ അനാത്മനോഹോ ധർമാണാം അപി, ആ ആത്മ അനാത്മാക്കളുടെ ധർമ്മങ്ങൾക്കും എന്നാണ്. ഇവിടെ രണ്ട് വസ്തുക്കളാണ് ആത്മാവും അനാത്മാവും. ഈ രണ്ട് വസ്തുക്കളുടെയും ധർമ്മങ്ങൾക്കും സുതരാം ഇതരേതരഭാവ അനുപത്തി, വ്യക്തമായും സുതരാം ഇതരേതരഭാവം താതാത്മ്യം അനുപപത്തി അയുക്തമാണ്, ശരിയാകത്തില്ല. ആത്മ അനാത്മാക്കൾക്ക് താതാത്മ്യം സംഭവിക്കാത്തതുപോലെ ആത്മ അനാത്മാക്കളുടെ ധർമ്മങ്ങൾക്കും താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും ആത്മ അനാത്മാക്കളുടെ ധർമ്മങ്ങൾ എന്താണ്? ആത്മാവിൻ്റെ അനാത്മാവിൻ്റെ ധർമ്മങ്ങൾ, അനാത്മാവിൻ്റെ ധർമ്മങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അനാത്മാവ് ആത്മാവൊഴികളുടെ എല്ലാ വസ്തുക്കളും, ശരീരം തുടങ്ങിയ വസ്തുക്കൾ, ശരീരം, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി തുടങ്ങി സർവ്വവും അനാത്മാക്കളാണ്. എന്താണ് ഇതിൻ്റെ ധർമ്മങ്ങൾ? ശരീരത്തിൻ്റെ ധർമ്മം അത് നശ്വരമാണ്, ജഡമാണ്, പരിച്ഛിന്നമാണ്. എന്നാൽ അതിന് ആദി അന്തങ്ങളുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ധർമ്മങ്ങളാണ്. ആത്മാവിൻ്റെ ധർമ്മമോ? ഇവിടെ പറയുന്ന പൂർവപക്ഷിയുടെ അഭിപ്രായം അനുസരിച്ച് ആത്മാവിന് ധർമ്മങ്ങളാകാം. അദ്വൈതി ഒഴികെ ബാക്കിയുള്ള എല്ലാ ദാർശനികന്മാരും ആത്മാവിന് ധർമ്മങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഈ ആത്മാവ് നിർഗുണമായിരിക്കുന്നത്. ബാക്കിയെല്ലാവരും ആത്മാവിന് ധർമ്മങ്ങളെ സ്വീകരിക്കുന്നു. അനന്ത കല്യാണ ഗുണനിധിയാണ് ഈശ്വരൻ എന്നും മറ്റും പറയുമ്പോൾ അവിടെ ഈശ്വരൻ സഗുണനാണ് എന്നുവെച്ചാൽ അവിടെ ഈശ്വരന് ധർമ്മങ്ങളുണ്ട്. നൈയായികന്മാര് വൈശേഷികന്മാര് ഇവരെല്ലാം എന്ത് പറയുന്നു, ആത്മാവിൽ ഇച്ഛാ സുഖദ്വേഷാദി ധർമ്മങ്ങളിരിക്കുന്നു, ജ്ഞാനം തുടങ്ങിയവ ആത്മാവിലിരിക്കുന്നു, ആത്മാവ് ധർമ്മമുള്ളതാണെന്ന് പറയുന്നു. അപ്പോൾ ആത്മാവിനും ധർമ്മങ്ങളുണ്ട് എന്ന് മറ്റ് ഉള്ളവരുടെ അഭിപ്രായത്തിൽ സ്വീകരിക്കാം. പക്ഷെ അദ്വൈതിയുടെ അഭിപ്രായം അനുസരിച്ച് ആത്മാവ് നിർധർമ്മകമാണ്, സർവധർമ്മ ശൂന്യമാണ് ആത്മവസ്തു, അത് സച്ചിദാനന്ദ സ്വരൂപമാണ്, അതിൽ മറ്റു യാതൊരു ധർമ്മത്തിനും തത്ത്വചിത്ത് ആനന്ദം അല്ലെങ്കിൽ നിത്യത്വം ശുദ്ധത്വം ഇതെല്ലാം എന്താണ്, അതിൻ്റെ സ്വരൂപമാണ്, അതിൻ്റെ ധർമ്മങ്ങളല്ല, നിർധർമ്മകമാണ്. എന്നാലും അദ്വൈതികളും ആത്മാവിൽ ധർമ്മത്തെ സ്വീകരിക്കുന്നു. എങ്ങനെ? സോപാധികമായി ധർമ്മത്തെ സ്വീകരിക്കുന്നു എന്ന് പറയും. സോപാധികമായ ധർമ്മത്തെ, സോപാധികം എന്ന് വെച്ചാൽ ഉപാധിയോടുകൂടി ആത്മാവിൽ ധർമ്മത്തെ സ്വീകരിക്കുന്നു. പരമാർത്ഥത്തിലല്ല, കൽപ്പിതമായി എന്ന് പറയും. അദ്വൈതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കൽപ്പിതമായ ധർമ്മങ്ങൾ സ്വീകരിക്കും. പാരമാർത്ഥികമായി നിർധർമ്മകം, കൽപ്പിതമായി അതിനും ധർമ്മങ്ങളുണ്ടെന്നാണ്. ഉപാധി എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിന്റെ പുറത്ത് സ്ഫടികം വെച്ച് അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചു, വെച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് ചുവന്നിരിക്കും, വെളുത്ത ഗ്ലാസ് ചുവന്നിരിക്കും. വെളുത്ത ഗ്ലാസ് ചുവന്നിരിക്കുന്ന എന്തുകൊണ്ട്? ഉപാധി ഉള്ളതുകൊണ്ടാണ്. എന്താണ് അവിടുത്തെ ഉപാധി? പട്ട്. ഉപ ആധീയതേ, ഉപ ആധീയന്തേ എന്നും പറയാം. ഉപ ആധീയന്തേ ധർമാഹ അനേന സമീപേ വസ്തുനി, തന്റെ സമീപത്തിലിരിക്കുന്ന ഒരു വസ്തുവിൽ സ്വന്തം ധർമ്മങ്ങളെ സമർപ്പിക്കുന്നതിന് ഉപാധി എന്ന് പറയുന്നു. ഒരു വസ്തു തന്നിൽ തന്റെ ധർമ്മങ്ങളെ തന്റെ സമീപത്തിലിരിക്കുന്ന വസ്തുവിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ വസ്തുവിന് ഉപാധി എന്ന് പറയും. ഇവിടെ പട്ടിനെ എടുക്കുക. പട്ട്, പട്ടിന്റെ ധർമ്മമാണ് രക്തവർണം, ചുവപ്പ് നിറം. ആ ചുവപ്പ് നിറത്തെ ആ പട്ട് തന്റെ സമീപത്തിലിരിക്കുന്ന ഗ്ലാസിലേക്ക് സമർപ്പിക്കുന്നു, അതുകൊണ്ട് ഗ്ലാസ് ചുവക്കുന്നു. അപ്പൊ ഗ്ലാസ് ചുവക്കുന്നതിന് ഉപാധിയായി പട്ട്. അതുകൊണ്ട് പട്ടിന് നമുക്ക് പറയാം ഉപാധി എന്ന്. എന്തുകൊണ്ട്? ഉപ സമീപത്ത്, സമീപത്തിരിക്കുന്ന എന്താണ്? സമീപ വസ്തു എന്താണ്? അവിടെ ഗ്ലാസ്. അവിടെ എന്ത് ചെയ്യുന്നു? ആധി എന്തേ സമർപ്പിക്കുന്നു, വയ്ക്കുന്നു. എന്ത് വയ്ക്കുന്നു? സ്വധർമാഹ, തന്റെ ധർമ്മങ്ങളെ. എന്തിന്റെ? പട്ടിന്റെ ധർമ്മങ്ങളെ. അങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് എന്ത് പറയുന്നു? ഗ്ലാസ് ചുമക്കുന്നതിന് പട്ട് ഒരു ഉപാധിയാണ് എന്ന് പറയുന്നു. പട്ട് ഒരു ഉപാധിയാണ്. ഇതുപോലെ ഉപാധിയോടുകൂടി ചേർന്ന് കഴിഞ്ഞാൽ ആത്മാവും സധർമ്മകമാകാമെന്നാണ്. ആത്മാവിൽ ധർമ്മങ്ങളുണ്ടാകാം. എങ്ങനെ? ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ സ്വരൂപമാണ് ആനന്ദം. പക്ഷെ നമ്മൾ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ഈ ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിന്റെ ധർമ്മമാണ് ഈ ആനന്ദം. ആത്മാവിന്റെ ധർമ്മമായ ആനന്ദമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു? അവിടെ ഒരു ഉപാധിയുണ്ട്, അതിസൂക്ഷ്മമായ അന്തക്കരണം എന്ന് പറയുന്ന ഒരു ഉപാധി. അന്തക്കരണം എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ ആത്മാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദം നമ്മൾ അനുഭവിക്കുന്നു. അത് എങ്ങനെ സംഭവിക്കുന്നു? ഇതിനെ സംബന്ധിച്ച് അദ്വൈതത്തിൽ പലതരത്തിലുള്ള ചിന്തകളുണ്ട്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? അതിനെയാണ് നമ്മൾ പ്രതിബിംബവാദം, അവച്ഛേദവാദം, ആഭാസവാദം ഇങ്ങനെയുള്ള പേരുകളിൽ ശാസ്ത്ര ചർച്ചയിൽ പറയുന്നത്. അതെല്ലാം നമ്മൾ വിശദമായി സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിബിംബ രൂപത്തിൽ വരാം. നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന രീതിയിൽ അന്ധകരണം എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ ഒരു വസ്തുവാണ്. അപ്പോൾ ആത്മപ്രതിബിംബം അതിലേക്ക് പതിയുന്നു. പതിയുമ്പോൾ ആത്മാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തിന്റെ പ്രതിഫലനം അന്ധകരണ വസ്തുവിലേക്ക് വരുന്നു. അങ്ങനെ ആ അന്ധകരണത്തിൽ നമുക്ക് സുഖം അനുഭവപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ചൈതന്യം, നമ്മുടെ സ്ഥൂല ശരീരത്തിൽ ചൈതന്യം നമുക്ക് അനുഭവപ്പെടുന്നു. അതായത് എന്റെ ശരീരം ചൈതന്യവത്താണ്, എന്റെ ഉള്ളിൽ ബോധമുണ്ട്, എന്റെ ശരീരം ചൈതന്യവത്തങ്ങനെ എന്റെ വിരലിൽ സൂചി കൊണ്ട് കുത്തിയാൽ എനിക്ക് വേദനിക്കുന്നു, സംവേദനക്ഷമത എന്റെ ശരീരത്തിനുണ്ട്, ബോധം എന്റെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു, ഏത് ശരീരത്തിന്റെ ഭാഗത്തു നിന്നും എനിക്ക് ബോധത്തെ സ്വീകരിക്കാൻ കഴിയുന്നു, ബോധത്തെ അവിടേക്ക് എനിക്ക് ആ ഭാഗത്തേക്ക് പ്രക്ഷേപിക്കാൻ എനിക്ക് കഴിയുന്നു. അപ്പോൾ എന്റെ ശരീരം ചൈതന്യവത്താണെന്ന് പറയും. അപ്പോൾ ഈ ചൈതന്യം എങ്ങനെ വരുന്നു? അതും പറയാം. ഈ ചൈതന്യസ്വരൂപിയായ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ആദിസൂക്ഷ്മമായ അന്തഃക്കരണത്തിലേക്ക് അല്ലെങ്കിൽ അന്തഃക്കരണ പരിണാമമായിരിക്കുന്ന മനസ്സ് ബുദ്ധി ഇതിലേക്ക് ഈ അതിസൂക്ഷ്മമായ ഈ അന്തഃക്കരണം അതിസ്വച്ഛമായിരിക്കുന്നത് കൊണ്ട് ഈ ആത്മ സാന്നിധ്യത്തിൽ ആത്മസ്വരൂപമായിരിക്കുന്ന ചൈതന്യം അതിലേക്ക് പ്രതിബിംബിക്കുന്നു, അല്ലെങ്കിൽ ആ ചൈതന്യത്തെ ആവാഹിക്കുന്നു. എങ്ങനെയാണോ കാന്തം ത്തിന്റെ സമീപത്തിൽ ഇരുമ്പിരിക്കുമ്പോൾ ആ ഇരുമ്പിലേക്ക് കാന്തം ആവാഹിക്കപ്പെടുന്നത്, അതുപോലെ ഒരു പ്രോസസ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ എന്ത് ചെയ്യുന്നു, ചൈതന്യ സ്വരൂപമായിരിക്കുന്ന ആത്മസാന്നിധ്യത്തിൽ ഈ അതിസൂക്ഷ്മമായ അന്ധകരണ വൃത്തിയിരിക്കുമ്പോൾ ആ വൃത്തിയും ചൈതന്യവത്തായിത്തീരുന്നു. ചിത്തിന്റെ സമീപത്തിലിരിക്കുന്ന സൂക്ഷ്മ ജഡം ചിന്മയമായിത്തീരുന്നു. അപ്പോൾ അന്ധകരണം എന്തായി, ചിന്മയമായി. ചിന്മയമായി തീർന്ന അന്ധകരണത്തിന്റെ സാന്നിധ്യത്തിൽ സ്ഥൂലമായിരിക്കുന്ന ഈ ശരീരത്തിലേക്കും ആ ചൈതന്യം വ്യാപിക്കുന്നു. ആ ഈ ശരീരവും എന്താകുന്നു, ചിന്മയമായിത്തീരുന്നു, ചൈതന്യവത്തായിത്തീരുന്നു. അപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ അറിയുന്നു, ഞാൻ ജീവനുള്ളവനാണെന്ന് പറയുന്നു. ആ ചൈതന്യ സാന്നിധ്യം ഈ ശരീരത്തിൽ നിന്ന് വിടുമ്പോൾ പറയുന്നു, ഞാൻ മരിച്ചുപോയി, എനിക്ക് പറയാൻ പറ്റത്തില്ല, മറ്റു ശരീരത്തെ കണ്ടു പറയുന്നു താൻ മരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ചൈതന്യത്തിന്റെ പ്രസാരണം ആത്മവസ്തുവിൽ നിന്ന് സൂക്ഷ്മ സ്ഥൂല തലങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ

തദ്ധർമാണാം അപി തയോ അനാത്മാക്കളുടെ ധർമ്മങ്ങൾക്കും. അനാത്മാക്കളായിരിക്കുന്ന ശരീരാദികളുടെ ധർമ്മം നമുക്കറിയാം, അത് ജഡമാണ്, പരിച്ഛിന്നമാണ്, നശ്വരമാണ്. ഇതൊക്കെയാണ് അതിന്റെ ധർമ്മം. നശിക്കുക അതിന്റെ ഒരു ധർമ്മമാണ്. ധർമ്മം ധർമ്മി, നമ്മൾ സാധാരണ ധർമ്മം എന്ന് പറയുന്നത് ധർമ്മം കൊടുക്കുന്നു, ഭിക്ഷ കൊടുക്കുന്നു, അയാൾ ധർമ്മിഷ്ഠനാണ്. ആ അർത്ഥത്തിൽ ധർമ്മത്തിന് പുണ്യം എന്നുള്ള അർത്ഥമാണ്. ധർമ്മത്തിന്, ധർമ്മശബ്ദത്തിന് പല അർത്ഥമുണ്ട്, ആത്മാവെന്നും അർത്ഥമുണ്ട് ധർമ്മത്തിന്. പക്ഷെ ഇവിടെ ഇപ്പോ ഈ ഞാനീ പറയുമ്പോൾ തദ്ധർമാണാം അപി എന്ന് പറയുമ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ അതല്ല, ഒരു വസ്തുവിന്റെ സവിശേഷതയെ അതിന്റെ ധർമ്മം എന്ന് പറയുന്നു. അതായത് പട്ടിന്റെ സവിശേഷതയാണ് രക്തവർണം. അപ്പോൾ ആ രക്തവർണം ചുവപ്പ് നിറം, അത് പട്ടിന്റെ ധർമ്മം എന്ന് പറയുന്നു. അപ്പോൾ പട്ടിനെ എന്ത് വിളിക്കും? ധർമ്മി എന്ന് വിളിക്കും. പട്ട് ധർമ്മി, ധർമ്മോ അസ്യ അസ്ഥി ഇതി ധർമ്മി. ധർമ്മം ഏതിനാണോ ഉള്ളത് അതിനെ ധർമ്മി എന്ന് പറയുന്നു. ധർമ്മമുള്ളത് ധർമ്മി. പട്ട് ധർമ്മി, പട്ടിന്റെ രക്തവർണം ധർമ്മം. ശരീരം ധർമ്മി, ശരീരത്തിന്റെ നശ്വരത, ശരീരത്തിന്റെ ജഡത്വം, അത് ധർമ്മം. അപ്പൊ ശരീരത്തെ നമുക്ക് ധർമ്മിയെന്നും ശരീരത്തിന്റെ ജഡത്വത്തെ നമുക്ക് ധർമ്മമെന്നും പറയാം. ആത്മസ്വരൂപമായിരിക്കുന്ന ആനന്ദം, ആത്മസ്വരൂപമായിരിക്കുന്ന നിത്യത്വം, ആത്മസ്വരൂപമായിരിക്കുന്ന ചൈതന്യം, ഇതെല്ലാം ധർമ്മി എന്ന് പറയാം. ആത്മാവിൽ എപ്പോഴും ഓർക്കണം, വാസ്തവത്തിൽ ധർമ്മധർമ്മിഭാവമില്ല. അദ്വൈത സിദ്ധാന്തം അനുസരിച്ച്, മറ്റു സിദ്ധാന്തങ്ങളനുസരിച്ചല്ല, അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് ധർമ്മധർമ്മിഭാവമില്ല. പക്ഷേ അതിൽ സ്വാഭാവികമായി ധർമ്മധർമ്മിഭാവം വരും എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദം അത് ധർമ്മിയും, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദം ആത്മാവിന്റെ ധർമ്മവുമാണ്. അങ്ങനെ സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക് ചിന്തിച്ചു വരുമ്പോൾ ഈ പ്രപഞ്ചത്തെ ആത്മാവിന്റെ ഒരു ധർമ്മമായി പറഞ്ഞാലും അതിന് തെറ്റില്ല. ആത്മാവ് ഇതിനാധാരമാണ്, അല്ലെങ്കിൽ അധിഷ്ഠാനമാണ്. ഈ അധിഷ്ഠാനത്തിൽ നിലനിൽക്കുന്ന ഒരു വസ്തുവാണ് പ്രപഞ്ചം. അതുകൊണ്ട് നമുക്ക് പറയാം, എന്താണ് ആത്മാവ്? ധർമ്മി, പ്രപഞ്ചം ധർമ്മം എന്ന് പറയാം. അപ്പോൾ എന്താണ് ആ ധർമ്മം എന്ന് പറഞ്ഞാൽ, ഒരു വസ്തുവിന്റെ ഒരു സവിശേഷത, ഏതെങ്കിലും ഒരു സവിശേഷത, അത് ആ വസ്തുവിനെ സംബന്ധിച്ച് ധർമ്മമാവും. ഏത് വസ്തുവിനാണോ ആ സവിശേഷത ഉള്ളത്, ആ വസ്തുവിനെ നമ്മൾ ധർമ്മി എന്ന് പറയും. അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് തദ്ധർമാണാമപി. ആത്മവസ്തുവിന്റെയും അനാത്മവസ്തുക്കളുടെയും ധർമ്മങ്ങൾക്കും എന്താണ്? സുതരാം, വ്യക്തമായും ഇതരേതരഭാവ അനുപത്തി, താതാത്മ്യം അയുക്തമാണ്, സംഭാവ്യമല്ല, താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ്. ഇതിനും താതാത്മ്യം ഒക്കത്തില്ല എന്നാണ്. എന്തുകൊണ്ട്? രണ്ട് വസ്തുക്കൾ കൂടിച്ചേരാതെ ആ വസ്തുക്കളിലിരിക്കുന്ന ധർമ്മങ്ങൾ കൂടിച്ചേരത്തില്ലെന്നാണ് ഒരു സാമാന്യ വ്യക്തി. താതാത്മ്യം രണ്ട് വസ്തുക്കൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ വസ്തുക്കളിലിരിക്കുന്ന ധർമ്മങ്ങൾ പരസ്പരം താതാത്മ്യം സംഭവിക്കത്തുള്ളൂ. നമുക്ക് മനസ്സിലാകുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ശരിയായ താതാത്മ്യം ഉണ്ടെങ്കിൽ ഇപ്പം വെള്ളവും പാലും കൂട്ടിച്ചേർക്കും. വെള്ളം അതിന് അതിൻ്റെതായ ധർമ്മങ്ങൾ പലതുമുണ്ട്, പാല് അതിനും അതിൻ്റെതായ ധർമ്മങ്ങൾ ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ധർമ്മങ്ങളും പരസ്പരം കൂടിച്ചേരുന്നു. ധർമ്മിയായിരിക്കുന്ന വെള്ളവും പാലും കൂടിച്ചേരുമ്പോൾ അതിന്റെ ധർമ്മങ്ങൾ കൂടിച്ചേരുന്നു. ഇത് അധ്യാസത്തിന് ഉദാഹരണമല്ല, ഞാൻ ഈ കൂടിച്ചേരലിനൊരു ഉദാഹരണം പറയുകയാണ്. അപ്പോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് വെള്ളവും പാലും ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം അവിടെ ധർമ്മധർമ്മികൾ കൂടിച്ചേർന്നു, രണ്ടിന്റെയും ഗുണങ്ങളും വിശേഷതകളും എല്ലാം പരസ്പരം കലർന്നുപോയി. കൂടിച്ചേരലിന് മാത്രമുള്ള ഒരു ഉദാഹരണം, അധ്യാസത്തിന്റെ ഉദാഹരണമല്ല. ഇവിടെ അധ്യാസമല്ല സംഭവിക്കുന്നു. അപ്പോൾ ഇതുപോലെ ധർമ്മധർമ്മികൾ കൂടിച്ചേരണമെങ്കിൽ ആദ്യം ധർമ്മികൾ ചേർന്ന് പിന്നെ ധർമ്മങ്ങൾ ചേരണമെന്നാണ്. അതായത് ആത്മാവും അനാത്മാവും തമ്മിൽ താതാത്മ്യപ്പെട്ടതിന് ശേഷമേ ആത്മാവിന്റെ ധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളും താതാത്മ്യപ്പെടാൻ പാടുള്ളൂ എന്നാണ് പൂർവക്ഷി പറയുന്നത്. ഇവിടെ ആത്മാവും അനാത്മാവും തമ്മിൽ ഒരിക്കലും താതാത്മ്യപ്പെടുന്നില്ല, ഇത് രണ്ടും പ്രത്യേക വസ്തുക്കളാണ്. അതുകൊണ്ട് ആത്മധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളും ഒരിക്കലും കൂടിച്ചേരത്തില്ല. അതായത് ധർമ്മി അധ്യാസവും ധർമ്മ അധ്യാസവും രണ്ടും സംഭവിക്കത്തില്ല എന്നാണ്. ആത്മാവും അനാത്മാവും തമ്മിൽ താതാത്മ്യപ്പെടുന്നതിനെ ധർമ്മി അധ്യാസം എന്നും, ആത്മധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളും കൂടിച്ചേരുന്നതിന് ധർമ്മ അധ്യാസം എന്നും.

0: അത് പേരിൽ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല, മനസ്സിലാകാൻ നമ്മുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാം. എങ്ങനെ അധ്യാസത്തെ മനസ്സിലാക്കുന്നതിന് എപ്പോഴും നമ്മൾ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്ന അവസരത്തെ ചിന്തിച്ചാണ് എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന് പൂർവപക്ഷമുള്ള സിദ്ധാന്തം. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ആത്മ അനാത്മാക്കൾ കൂടിച്ചേരുന്നു, അതായത് അതിന്റെ താതാത്മ്യം സംഭവിക്കുന്നു. ഗാഠനിദ്രയിൽ നിന്ന് ഉണർവിലേക്ക് വരുമ്പോൾ ആദ്യമായി കഴിഞ്ഞ ദിവസം പറഞ്ഞു സ്ഫുരിക്കുന്ന ബോധം, അവ്യക്തമായി സ്ഫുരിച്ച് പ്രകടമാകുന്ന ബോധം തന്നെക്കുറിച്ചുള്ള ബോധമാണ്. തന്നെക്കുറിച്ചുള്ള ബോധത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് ഞാൻ, അഹം. ആ ബോധം വ്യാപിക്കുന്ന ഇവിടെ നമ്മുടെ ശരീരത്തിലേക്ക്, എന്നിലേക്ക്? ഞാനെന്ന് പറയുമ്പോൾ ശരീരബോധമാണ് ആദ്യം കടന്നു വരുന്നത്. അതായത് ആത്മാവിന്റെ സൂചകമായിരിക്കുന്ന ഞാനെന്നുള്ള ബോധം, ചൈതന്യം ശരീരത്തിലേക്ക് സംക്രമിക്കുന്നു. അപ്പോൾ ഞാനെന്നുള്ള ഒരു ബോധത്തിൽ അവിടെ ആത്മാവും ശരീരവും ചേർന്ന് അനുഭവപ്പെടുന്നു, ഒന്നായി അനുഭവപ്പെടുന്നു. ഇതാണ് ധർമ്മ്യധ്യാസം. അല്പം കഴിഞ്ഞ് ഇത് വളരെ സൂക്ഷ്മമായി സംഭവിക്കുന്നതാണ്. നമുക്ക് മനസ്സിലാകുന്നു കൈകാലുകൾ ചലിക്കുന്നു, അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിലേക്ക് ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു. കിടക്കയിൽ അസ്വസ്ഥതകളുണ്ടായാൽ ശരീരം വേദനിക്കുന്നു, അല്ലെങ്കിൽ ദുഃഖിക്കുന്നു, സന്തോഷിക്കുന്നു, സുഖം തോന്നുന്നു. ശരീരവുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം സംഭവിക്കുന്നു. അതുപോലെ തന്നെ തന്നിൽ ദുഃഖം വരുന്നു, ചിലപ്പോൾ ശരീരം വേദനിക്കുന്നു, ശരീരത്തെ അറിയുന്നു, അതുപോലെ എന്നിൽ ദുഃഖം വരുന്നു അല്ലെങ്കിൽ സുഖം വരുന്നു. അവിടെ എന്ത് ചെയ്യുന്നു? ധർമ്മങ്ങളും കൂടിക്കലരുന്നു. ശരീരത്തിലേക്ക് ബോധം പ്രസരിക്കുമ്പോൾ എന്ത് വരുന്നു? ആത്മധർമ്മം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ചൈതന്യം ശരീരത്തിലേക്ക്, അതായത് ധർമ്മ അധ്യാസം സംഭവിക്കുന്നു. ശാരീരികമായ പ്രാപഞ്ചികമായ ദുഃഖങ്ങൾ എന്നിൽ അനുഭവപ്പെടുമ്പോൾ എന്തുവരുന്നു? ആ ശരീരധർമ്മമായിരിക്കുന്ന, ജഡധർമ്മമായിരിക്കുന്ന ദുഃഖങ്ങൾ ആത്മാവിലേക്ക് അധ്യസിക്കുന്നു. അവിടെ എന്തുവരുന്നു? ധർമ്മീ അധ്യാസം. ആദ്യം ഞാൻ എന്നുള്ള ബോധത്തിൽ ധർമ്മീ അധ്യാസം സംഭവിക്കുന്നു, അത് കഴിഞ്ഞ് ധർമ്മ അധ്യാസം സംഭവിക്കുന്നു. ഞാൻ സുഖിയാണ്, ഞാൻ ദുഃഖിയാണ്, ഞാൻ ഇന്നവനാണ്, ആ ബോധങ്ങളെല്ലാം വരുന്നു. പ്രത്യേകിച്ച് വരേണ്ട കാര്യമില്ല, സാമാന്യമായി അതൊക്കെ വരുന്നു. ഉണർവിൽ നിന്ന് ഉണർന്നു വരുമ്പോൾ ഒരാൾ ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണെന്ന് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ആ ധാരണ അയാളുടെ മനസ്സിലേക്ക് വരുന്നു, ഞാൻ വൃദ്ധനാണ്, ഞാൻ യുവാവാണ്, ഞാൻ പുരുഷനാണ്, ഞാൻ സ്ത്രീയാണ്, ഞാൻ സന്യാസിയാണ്, ഞാൻ ബ്രഹ്മചാരിയാണ്. ഇത്തരം അധ്യാസങ്ങളെല്ലാം ഉള്ളിലേക്ക് വരുന്നു. നമ്മൾ ബ്രഹ്മസൂത്രം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ആത്മാവാണെന്നുള്ള അധ്യാസം വരും, അങ്ങനെയും വരും. ഇതുതന്നെ അധ്യാസമാണ്, നമ്മൾ കൽപ്പിക്കുന്നതാണ്. ഇങ്ങനെയുള്ള അധ്യാസങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് വരുന്നു? നമ്മൾ വ്യവച്ഛേദിച്ച് മനസ്സിലാകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ആത്മ അനാത്മാക്കളുടെ കൂടിച്ചേരൽ, ആത്മ അനാത്മധർമ്മങ്ങളുടെ ചൈതന്യത്തിന്റെ, ദുഃഖത്തിന്റെ എല്ലാം കൂടിച്ചേരലുകൾ, ആനന്ദത്തിന്റെ, നശ്വരതയുടെ എല്ലാം കൂടിച്ചേരലുകൾ സംഭവിക്കുന്നു. ഇത് വാസ്തവത്തിൽ സംഭവിക്കുന്നതാണ്. ഇതിനെ ഇപ്പോൾ പൂർവക്ഷി അംഗീകരിക്കുന്നത്. പൂർവക്ഷി പറയുന്നു ഇതൊന്നും സംഭവിക്കാൻ സാധ്യമല്ല. ഇതരേതരഭാവ അനുഭവത്വ സിദ്ധായാം. ഇതരേതരഭാവം താതാത്മ്യം അനുപന്നമാണ്. അതുകൊണ്ട് ധർമ്മധർമ്മികളുടെ താതാത്മ്യം അയുക്തമായതുകൊണ്ട്, ശരിയല്ലാത്തതുകൊണ്ട് തദ്ധർമാണാമപി, ഈ രണ്ടിന്റെയും ധർമ്മങ്ങളായിരിക്കുന്ന ചൈതന്യം, ആനന്ദം, ദുഃഖം, ജഡത്വം ഉണർന്നു വരുമ്പോൾ, നമ്മൾ രാവിലെ ഉണർന്നു വരും, ഉണർന്നു വരുമ്പോൾ പറയും ഇന്നൊരു മൂഡില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡത്വത്തിന്റെ അനുഭവമാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ശരീരത്തിന്റെ ധർമ്മമായിരിക്കുന്ന ജഡത്വത്തെ ആത്മാവിലേക്ക് അധ്വസിച്ചിട്ടാണ് പറയുന്നത്. ആത്മാവിലേക്ക് അതിനെ താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു ശരിയല്ല, മൂഡൌട്ടാണെന്ന് പറയുന്നു. അത് ജഡത്തിന്റെ അനുഭവം നമുക്കുണ്ടാവുകയാണ്. അപ്പോൾ ആ അനുഭവത്തെ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും അവിടെ അധ്യാസമാണ് ആ സംഭവിക്കുന്നത്. ആനന്ദസ്വരൂപമായിരിക്കുന്ന ആത്മാവിൽ എങ്ങനെയാണ് ഈ മൂഡൌട്ട് സംഭവിക്കുന്നത്? ഒരിക്കലും സംഭവിക്കാൻ വഴിയില്ല. അപ്പോൾ ആ സംഭവിച്ചിരിക്കുന്ന എന്ത്? ആ ജഡത്തിന്റെ താതാത്മ്യം. ഞാൻ അവിടെ ജഡത്തോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു, ജഡധർമ്മത്തോട് ഞാൻ താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ വ്യക്തമായി അക്കാര്യം അനുഭവം ഉണ്ടെങ്കിലും പൂർവപക്ഷി പറയുന്നു സുതരാം, വ്യക്തമായും ഇതരേതര ഭാവ അനുഭവത്തെ, ഈ ആ ധർമ്മങ്ങൾക്കും ഇതരേതര ഭാവം താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. നമ്മൾ പറഞ്ഞു വന്ന വിഷയം അവിടെ തീർന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് ചോദ്യത്തിലേക്ക് എടുത്ത്, ഇന്നലെ അത് പൂർത്തിയാക്കിയില്ല. അതായത് നിധിധ്യാസനത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. മനനം, നിധിധ്യാസനം, ശ്രവണം. ശ്രവണം, മനനം, നിധിധ്യാസനം ഇത് ഒരേ സമയം സംഭവിക്കാമോ എന്നാണ്. അതോ ആദ്യ ശ്രവണം, അത് കഴിഞ്ഞ് മനനം, അത് കഴിഞ്ഞ് നിധ്യാസനം എന്നുള്ള മൂന്ന് രീതിയിലാണ് ചെയ്യേണ്ടതെന്നാണ്. ഇത് മൂന്ന് രീതിയിലും ആകാം. പഴയകാലത്ത് അവർ പാരമ്പര്യം അനുസരിച്ച് പറയും, കാശിയിൽ ശ്രവണം, ഹരിദ്വാരത്തിൽ മനനം, ഉത്തരകാശിയിൽ നിധ്യാസനം എന്ന് പറയും. അപ്പോ എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് മൂന്ന് സ്ഥലത്താണ് ചെയ്യുന്നത്, മൂന്ന് കാലത്തിലാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇത് ഒരേ സമയവും ആകാം. അതായത് ഏത് സമയമാണോ ശ്രവണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ശ്രവണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് മനസ്സിൽ നിശ്ചയവും മനസ്സിൽ ഏകാഗ്രതയും വരുന്നതിനനുസരിച്ച് മനനവും നിധിധ്യാസനവും സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ ശ്രവിക്കുന്ന ആ തത്വം, അതായത് ശ്രവിക്കുന്ന ഈ ശബ്ദം, നമ്മൾ ശ്രവിക്കുന്ന തത്വത്തിന്റെ ശബ്ദത്തെയാണ്. ആ ശബ്ദം നമ്മുടെ ഉള്ളിൽ ശരിയായ അറിവിനെ പ്രദാനം ചെയ്യുകയാണെങ്കിൽ ആ അറിവിനെ കുറിച്ച് നമുക്ക് വ്യക്തത, ക്ലാരിറ്റി കേൾക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ശ്രവണം അവിടെ മനനത്തിലേക്ക് മാറി നടക്കും. എന്നുവെച്ചാൽ മനനം നിശ്ചയത്തെ തരുന്നതാണ്. നമ്മുടെ ഉള്ളിൽ നിശ്ചയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മനനമായി എന്നാണ്. ആ നിശ്ചയത്തിലൂടെ നമ്മുടെ ഉള്ളിൽ വ്യക്തമായ ബോധം സ്ഫുരിക്കുന്നുണ്ടെങ്കിൽ അത് നിധിധ്യാസനമാണ്. നിധിധ്യാസനത്തിൽ ഏകാഗ്രത സംഭവിക്കുന്നു. ഏകാഗ്രതയിലൂടെയാണ് നിധിധ്യാസനത്തിൽ എത്തിച്ചേരുന്നത്. അപ്പം വ്യക്തതയും ഏകാഗ്രതയും മനനത്തിന്റെയും നിധിധ്യാസനത്തിന്റെയും സൂചകങ്ങളാണ്. നമുക്കറിയാൻ പറ്റും അത് സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം അറിയാം. ശ്രദ്ധയുള്ള ഒരുവന് സ്വയം അറിയാൻ പറ്റും. ഇതിന് പ്രാഥമികമായിട്ട് ശ്രദ്ധ വേണം. അപ്പൊ ഒരാൾ ശ്രദ്ധയുള്ള ഒരാളാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധയോടുകൂടി ഇതിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാകും എന്താണ്, മനനം നിരിധ്യാസനം ഇത് രണ്ടും വ്യക്തതയുടെയും ഏകാഗ്രതയുടെയും സൂചകമായി നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. നമ്മൾ വ്യക്തതയുണ്ടെങ്കിൽ മനനം സംഭവിച്ചു, കേൾക്കുന്ന ആശയം നമുക്ക് വ്യക്തമാകും. മനസ്സവിടെ ഏകാഗ്രമാകുന്നുണ്ടെങ്കിൽ, മനസ്സ് ഏകാഗ്രമാകുന്നതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും ഈ ഇതിന്റെ ഒരംശം ഉള്ളിൽ നിൽക്കും. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ജിംനാസ്റ്റിക്സ് അഭ്യാസം പോലെയാണ്. അതായത് മനസ്സിന്റെ ഒരു ഭാഗം എപ്പോഴും ഈ പറയുന്ന വസ്തുസാരത്തിൽ നിന്നുകഴിഞ്ഞാൽ, അതായത് ശാസ്ത്ര ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാ അനുസന്ധാനം ശ്രവണ ഭിന്നമായ സമയങ്ങളിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സ് മനനത്തിലേക്കും നിധ്യാസനത്തിലേക്കും കടന്നിരിക്കുന്നു എന്നാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് ഒരു ചെവി കൂടി കേട്ട് മറ്റു ചെവി കൂടി ഇതിനെ പുറത്തുവിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിനെ പൂർണ്ണമായി വിസ്മരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യവഹാരത്തിൽ ആത്മതത്വത്തെ പൂർണ്ണമായി വിസ്മരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സ് കേവല ശ്രവണത്തിൽ മാത്രമേ വന്നുള്ളൂ, മനനത്തിലേക്കും നിധ്യാസനത്തിലേക്കും പോയില്ല എന്നാണ്. മനനത്തിലേക്കും നിധ്യാസനത്തിലേക്കും ശ്രവണ സമയത്ത് തന്നെ ഒരു മനസ്സ് കടക്കുന്നുവെങ്കിൽ തീർച്ചയായും ഇത് ഈ ശ്രവണം നടക്കാതിരിക്കുന്ന സമയത്തും ഇടവിട്ട് ഇടവിട്ടാണെങ്കിലും ഇതിന്റെ സ്മരണം നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആത്മസ്മൃതി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക്, നിജസ്മൃതി എന്ന് പറയും ആത്മസ്മൃതി, അത് നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു സ്വാനുഭവമായിട്ടായില്ല എങ്കിലും സ്മരണ രൂപത്തിൽ വരാം. അതായത് നമ്മൾ കേട്ടതിനെ സ്മരിക്കുക, അല്ലെങ്കിൽ ഈ ഏകാഗ്രമായി ആത്മവസ്തുവിനെ കുറിച്ച് ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇതിന്റെ സ്ഫുരണങ്ങൾ ഉണ്ടാകും. ആ സ്ഫുരണങ്ങളെ നമുക്ക് പിന്നീട് അനുസന്ധാനം ചെയ്യാൻ കഴിയും, സ്മരിക്കാൻ കഴിയും. ഒരു അനുഭവത്തിന്റെ സ്മരണ എന്നുള്ളതാണെങ്കിൽ അത് തുടർച്ചയായി നിൽക്കത്തില്ല. കാരണം തുടർച്ചയായി നിൽക്കുന്നതിന് ഒരുപക്ഷെ നമുക്ക് അതിനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ യോഗ്യത ഉണ്ടായിരുന്ന നമ്മൾ എവിടെ നിന്നെങ്കിലും തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞാൽ മതി, പിന്നീട് നമുക്ക് വേറൊന്നും കേൾക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അതിനുള്ള യോഗ്യത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇടവിട്ട് ഇടവിട്ടാണെങ്കിലും നമ്മുടെ വ്യവഹാരങ്ങളിൽ നമ്മുടെ മനസ്സ് മുഴുകുമ്പോഴും ഒരു അഭ്യാസം എന്നുള്ള നിലയ്ക്ക് മനസ്സിന്റെ ഒരു ഭാഗം ഇതിൽ ഇരിക്കും, മറ്റു ഭാഗം വിഷയങ്ങളിലും മറ്റ് വ്യവഹാരങ്ങളിലും ഇരിക്കും. അത് മനന നിധ്യാസനം കുറയ്ക്കുന്നുകൊണ്ടാണ്. അല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഏകാന്തമായി ഇരുന്നു കൊണ്ട് ഈ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ സംശയങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിൽ നമ്മളൊരു പുസ്തകത്തെ അവലംബമാക്കിയോ അല്ലെങ്കിൽ സബ്രഹ്മചാരികളോടൊപ്പമോ ഈ വിഷയം ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് മനനമെന്ന് പറയാം. അപ്പോൾ നമ്മൾ ശ്രവിക്കുന്നില്ല, മനനം ചെയ്യുന്നു. അതും വിട്ടിട്ട് ഏകാന്തത്തിലിരുന്ന് മനസ്സിനെ നമ്മൾ ധരിച്ച നിത്യ ശുദ്ധ മുക്ത വസ്തുവായ ആനന്ദ സ്വരൂപനാണ് ഞാൻ എന്നുള്ള ആ ബോധത്തിലേക്ക് മനസ്സിനെ അമർത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. ആ ബോധത്തിന് മനസ്സിനെ നിർത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പ്രത്യേകമായ നിധിധ്യാസനമായി. അപ്പോൾ അത് അങ്ങനെയാകാം, ശ്രവണം മനനം നിധിധ്യാസനം ഈ രീതിയിലും ആകാം, അല്ല ഇതോടൊപ്പവും ആകാം. അത് വ്യക്തികളുടെ യോഗ്യത ആണ് അവിടെയും പ്രശ്നം. ചിലർക്ക് ഇതെല്ലാം ഒരേ സമയം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ചിലർക്ക് കേട്ടാൽ മറക്കേണ്ടി വരും, വീണ്ടും കേൾക്കേണ്ടി വരും, വീണ്ടും മറക്കേണ്ടി വരും. ചിലർക്ക് ശ്രവണം തന്നെ ശരിയാകാൻ പ്രയാസമാണ്, ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഉറക്കം വരുന്നത്. കേൾക്കുന്നത് പകുതി പകുതി ഇടവിട്ട് ഇടവിട്ടായിരിക്കും. പിന്നെ അതാണ് വേദാന്തം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോകും, പിന്നെ അതും അതിലും വലിയ നാശമാകും. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളും ഇതിനകത്തുണ്ട്. ശ്രവണം തന്നെ ചിലപ്പോൾ ശരിയാകാതെ വരും. പിന്നെ മനനത്തിൻ്റെയും നിധ്യാസനത്തിൻ്റെയും കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ചാകാമെങ്കിൽ ആകാം, ആകാമെങ്കിൽ അത് നല്ലത്, അല്ല പ്രത്യേകമാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാകാം എന്നാണ്. അടുത്ത ചോദ്യം വരുന്നത് പറയുന്നു, വിഷയവും വിഷയും തമ്മിലുള്ള താതാത്മ്യം ശരിയല്ല എന്ന് പറഞ്ഞു. അത് പൂർവപക്ഷം. ഞാൻ ഇപ്പോൾ തുടങ്ങിയപ്പോഴും ആ വിഷയമാണ് പറഞ്ഞത്. വിഷയവും വിഷയും, ആത്മാവും അനാത്മാവും തമ്മിൽ താതാത്മ്യം സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് പൂർവപക്ഷമാണ്, സിദ്ധാന്തമല്ല. പിന്നീട് അത് താതാത്മ്യം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതും വ്യക്തമായി പറഞ്ഞു. എങ്ങനെ ഉറക്കത്തിൽ നിന്നും ഉണർവിലേക്ക് വരുന്ന ആ സമയത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി. കൂടുതൽ ഒരേ കാര്യം തന്നെ പറഞ്ഞു കേൾക്കുന്നതിലും നല്ലത് അതേ കാര്യം തന്നെ സ്വപ്രയത്നം കൊണ്ട് ചിന്തിച്ചുകൂടി മനസ്സിലാക്കുന്നതാണ്. ആ ഭാഗം ഒരിക്കലും ചിന്തിച്ചു നോക്കുക, അപ്പോൾ നമുക്ക് വ്യക്തമായും മനസ്സിലാകും ഇവിടെ താതാത്മ്യം സംഭവിക്കുന്നുണ്ട്. ബോധം ഉള്ളിൽ സ്ഫുരിക്കുന്നു, ശരീരത്തിലേക്ക് അത് പടരുന്നു. ഞാനെന്നുള്ള ബോധത്തിൽ കേവല ബോധം മാത്രമല്ല ശരീരമെന്നുള്ള ഭാവം കൂടി വരുന്നു. അവിടെ ഞാനെന്നോ പുരുഷനെന്നോ ഞാൻ സ്ത്രീയെന്നോ ഇങ്ങനെയുള്ള ഭാവങ്ങൾ വരുന്നു. ഞാൻ സന്യാസിയെന്നോ ബ്രഹ്മചാരിയെന്നോ ത്യാഗിയെന്നോ ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഉള്ള ഭാവങ്ങളെല്ലാം വരുന്നു. ഇതെല്ലാം എന്താണ്, അധ്യാസമാണ്. ഉണർന്നു കഴിയുമ്പോൾ രാവിലെ ജ്ഞാനിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അധ്യാസമാണ്, ഭ്രമമാണ്. അങ്ങനെ ആർക്കെങ്കിലും ബ്രഹ്മസൂത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തോന്നും, മനസ്സിലായിക്കൊള്ളു ഇത് അധ്യാസമാണ്. അപ്പോൾ അങ്ങനെ വരാം, ഞാൻ ജ്ഞാനിയാണെന്ന് തോന്നിപ്പോകാം പലതരത്തിൽ. കാരണം നമ്മൾ ചിന്തിക്കുന്നതും ഇതിനനുസരിച്ചാണ് ഈ ഭ്രമം വരുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജ്ഞാനിയാണെന്ന് തോന്നുകയാണെങ്കിൽ, കാരണം കുറച്ച് കഴിയുമ്പോൾ അത് മാറും, അത് തോന്നുകയാണെങ്കിൽ അത് ഭ്രമമാണ്, അധ്യാസമാണ് എന്നാണ്. അപ്പോൾ ഈ നമ്മുടെ അനുഭവത്തെ തന്നെ നോക്കിയാണ് അധ്യാസത്തെ മനസ്സിലാക്കുന്നതിന്. അത് ഇന്നും ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അധ്യാസം എന്ന് പറയുന്നത് അത് വ്യക്തമാക്കേണ്ടത് ഇങ്ങനെയാണ്. പറയുമ്പോൾ നമുക്കത് വ്യക്തമാകുന്നില്ലെങ്കിൽ അതൊന്നുകൂടി ചിന്തിച്ച് നോക്കുക, ഒന്നുകൂടി ചിന്തിക്കുമ്പോൾ വ്യക്തമാകും. ഉണർന്നു വരുമ്പോൾ അത് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ അനുഭവത്തിൽ തന്നെ അത് വ്യക്തമാകാം. അനുഭവത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ മതി, അപ്പോൾ അത് വ്യക്തമാകുന്നു. അതായത് ഈ പുസ്തകത്തിൽ പഠിക്കുന്നത് അനുഭവമായിട്ട് തടിച്ചു നോക്കണം. പുസ്തകത്തിൽ നിന്ന് അത് നമുക്ക് ചിലപ്പോൾ വ്യക്തമാകത്തില്ല. പുസ്തകത്തിൽ പറയുന്നു ആത്മാവും അനാത്മാവും തമ്മിൽ താതാത്മ്യം ചെയ്യുന്നു, അത് നമ്മൾ കാണാതെ പഠിച്ച് നോട്ട് എഴുതി എടുത്ത് പരീക്ഷ എഴുതി പാസ്സായി റാങ്കും വാങ്ങി പത്രത്തിൽ ഫോട്ടോയും വന്നു. അതുകൊണ്ട് ഇവിടെ അധ്യാസം പിടികിട്ടണമെന്നൊന്നുമില്ല. അധ്യാസം പിടികിട്ടണമെങ്കിൽ എന്ത് വേണം? സ്വയം ചിന്തിച്ചു നോക്കണം, സ്വയം ആന്തരികമായി ചിന്തിച്ചു നോക്കണം. വേദാന്തം എം എ പാസ്സായതുകൊണ്ട് അധ്യാസം പിടികിട്ടത്തില്ല. അങ്ങനെ സൂക്ഷ്മമായി ചിന്തിച്ച് പാസ്സായാൽ പിടികിട്ടും, അല്ലെങ്കിൽ അത് പിടികിട്ടാൻ പ്രയാസമുള്ള കാര്യമാണ്.
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya. Sri Ramana Sri Ramana
2: ൈവേഹകിഞ്ചന അഗ്ര ആസീത്മൃത്യേദമാവൃതമാസീസ്നൃത്യു തന്മനോ അപുരുത അന്വേഷ്യാമിതി സോ അർച്ചൻ അചരന്ത് തസ്യ അർച്ചത ആപോ അജായന്ത അർച്ചദേവൈമേ കം അഭൂതിതി തദേവ അർക്കസ്യ അർക്കത്വം കം ഹവ അസ്മൈ ഭവതി യ ഏവം ഏതദേ ഏതദ് അർക്കസ്യ അർക്കത്വം വേദ. ഇവിടെ ക്ഷണിക വിജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. മൃതാദി കാരണാനാം ഘടാദ്യത്വത്തു പിണ്ടാദി നിവർത്തു വെച്ച അനുവൃത്തി ദർശന. മണ്ണ്, മണ്ണിൽ നിന്ന് ആദ്യം ഒരു മണ്ണുരുള, പിന്നെ അതുകൊണ്ടൊരു പാത്രം ഉണ്ടാക്കി. എന്താണ് പാത്രത്തിന് കാരണം? ആ മണ്ണുരുളയാണോ അതോ മണ്ണാണോ? ഇവിടെ പറയുന്നു മണ്ണുരുളയല്ല, മണ്ണ് ഏത് രൂപത്തിലും ആക്കിയിടുന്നു. ഇവിടെ കാരണം എന്താണ്? ആ മണ്ണ് തന്നെയാണ്. എന്തുകൊണ്ട്? പാത്രം കാണുമ്പോൾ പറയുന്നു മൺപാത്രം. അതാണ് അനുവൃത്തി, അതിന്റെ താതാത്മ്യം കാണുന്നതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോ ശൂന്യവാദികളെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോ അവിടെ ക്ഷണിക വിജ്ഞാന സാദൃശ്യ അത് അന്വയ ദർശനം. ക്ഷണിക വിജ്ഞാനവാദിയുടെ പ്രധാനമായ ആയുധം ഇതാണ്, സാദൃശ്യം. അത് പറയുന്നത് എന്താണ്? സർവവും വിജ്ഞാനമയമാണ്, സർവവും ക്ഷണികമാണ്. സർവവും ക്ഷണികമാണെങ്കിലും അത് ആ ക്ഷണികത്തിന്റെ വേഗത കൊണ്ട് അത് ഏകം എന്ന് തോന്നുകയാണ്. അതൊരു ഭ്രാന്തിയാണ്, ഏകത്വഭ്രാന്തി. ഞാൻ ആത്മാവാണ്, ഏകനായ ആത്മാവാണ് എന്നുള്ള അനുഭവം. ഞാനാണ് ബാല്യത്തിലുണ്ടായിരുന്നു, ഞാൻ യൗവനത്തിലുണ്ടായി, വൃദ്ധാവസ്ഥയിലുണ്ടെന്നുള്ള ഈ അനുഭവം. ഈ അനുഭവം എന്ന് പറയുന്നത് ഈ ക്ഷണികത്വത്തിന്റെ വരുന്ന ഒരു ഭ്രാന്തി. കർമ്മം, കർമ്മഫലങ്ങൾ, അതിനെയൊക്കെ സംബന്ധിച്ച് അവർ പറഞ്ഞതെല്ലാം ഈ ക്ഷണികത്വത്തിൽ വരുന്ന ഭ്രാന്തി കൊണ്ടെല്ലാം നടക്കും. ഞാനിന്ന് കർമ്മം ചെയ്യുന്നു, നാളെ കർമ്മത്തെ അനുഭവിക്കുന്നു, ഞാനല്ല. പക്ഷെ ഞാൻ ചെയ്യുന്നവൻ തന്നെ ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് എന്താണ്? ഭ്രാന്തിയാണ്. ചെയ്തവൻ ഇന്നില്ല അനുഭവിക്കാൻ, പക്ഷെ ഭ്രാന്തിയിലൂടെ ഇതെല്ലാം സംഭവിക്കും. കർമ്മവും കർമ്മഫലങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ബന്ധിപ്പിക്കുന്ന അങ്ങനെ ഇന്നലെ കണ്ട പുസ്തകമാണ് ഇന്ന് കാണുന്നു എന്ന് പറയുന്നു. ഇത് ഭ്രാന്തിയാണ്. ഇന്നലെ കണ്ട പുസ്തകം ഇന്നില്ല, ഇന്നലെ കണ്ട പുസ്തകമില്ല, ഇന്നലെ കണ്ട ജ്ഞാനമില്ല. പക്ഷെ അനുഭവമുണ്ട്, അനുഭവത്തെ അവർ നിഷേധിക്കുന്നു. അദ്വൈതി പറയുന്നത്, അദ്വൈതി പറയുന്നത് എന്താണ്? ഈ പ്രപഞ്ചങ്ങളുടെ അനുഭവം, പ്രപഞ്ചാനുഭവം അതിനെ ഞങ്ങൾ നിഷേധിക്കുന്നു. പക്ഷെ ആ പ്രപഞ്ചാനുഭവം ആ സത്യമല്ല, സത്യം ഈ പ്രപഞ്ചത്തിലൂടെ പ്രകാശിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് പറയുന്നവരെ ഇവരതിന് നേരെ തിരിച്ചു പറയും. അദ്വൈതി പറയും ഇതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ സത്യമാണ്, ഇവിടെ ഒന്നും മാറുന്നില്ല. സത്യത്തിൽ കാണുന്ന ഈ പ്രതീതി അത് വാസ്തവമല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ മായ എന്ന് പറയും. ആ മായയ്ക്ക് ബൗദ്ധന്മാർ പറയുന്ന വാക്കാണ് സംവൃതി. അത് സംവൃതി എന്ന് പറയും അവരുടെ ഭാഷയിൽ. അവർ പറയുന്നത് എന്താണ്? എല്ലാം ക്ഷണികമാണ്, പക്ഷെ സത്യമായി നമുക്ക് അനുഭവപ്പെടുന്നു. ഇതാണ് ഭ്രാന്തി. നേരെ തിരിച്ച് ആദ്യം ഈ ദർശനത്തെ അവതരിപ്പിച്ച ബൗദ്ധന്മാർ, അത് കഴിഞ്ഞ് ശങ്കരാചാര്യര് അദ്വൈതം അവതരിപ്പിച്ചു. അപ്പൊ ആ ബൗദ്ധ ദർശനത്തെ നേരെ തലതിരിച്ചു വെച്ചാണ് അദ്വൈതം. ശങ്കരാചാര്യർ ബൗദ്ധന്മാരെ നിഷേധിക്കുന്നുണ്ടെങ്കിലും ബൗദ്ധന്മാരുടെ എല്ലാ ചിന്താഗതിയും കൂടെ ഒരുമിച്ച് വെച്ച് നോക്കുമ്പം ശരിക്കും അത് തന്നെയാണ് ശങ്കരാചാര്യർ അല്പം ഒരു വ്യത്യാസപ്പെടുത്തി അദ്വൈതമായിട്ട് അവതരിപ്പിച്ചു. ശങ്കരാചാര്യരുടെ ഗുരു ശരിക്കും ബൗദ്ധന്മാർ തന്നെയാണ്, പക്ഷെ അവരെ നിഷേധിക്കുന്നു. അവരേത് രീതിയിലാണോ അത് പറഞ്ഞത് ആ രീതി സ്വീകരിക്കുന്നുണ്ട്. കാരണം ഈ ഭ്രാന്തിയെ കുറിച്ച് പറയുന്നവരാണ്, ശങ്കരാചാര്യരും ചർച്ച ചെയ്യുന്ന ഈ ഭ്രാന്തിയെ കുറിച്ചാണ്. അതിന് ചെറിയൊരു വ്യത്യാസം വരുന്നു. സർവവും സത്ത്, അതാണ് ശങ്കരാചാര്യർ പറയുന്നത്. ഇവർ പറയുന്ന എന്താണല്ല, സർവവും ക്ഷണിക. ഇന്നലെ കണ്ട പുസ്തകം തന്നെ ഇന്ന് കാണുന്നു. സർവവും ക്ഷണികമാണെങ്കിൽ അങ്ങനെ ഉണ്ടാകത്തില്ലല്ലോ. ഇന്നലെ കണ്ട് പോയി, കാണുന്നവനും പോയി, കണ്ടതും പോയി. എല്ലാത്തിനും പരസ്പര ബന്ധമില്ലാതെ എല്ലാം പുതുതായി അനുഭവപ്പെടണം. അതിനവരെന്താണ് പറയുന്നത്? സാദൃശ്യം. ഇന്നലെ ക്ഷണത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ക്ഷണത്തിലുണ്ടായിരുന്ന വസ്തുവും ഈ ക്ഷണത്തിൽ കാണുന്ന ഇതും തമ്മിലൊരു സാദൃശ്യമുണ്ട്. അതുകൊണ്ട് അന്യോയ ദർശനം. അതുകൊണ്ട് പറയുന്നത് എന്താണോ, ഇത് മൺപാത്രമാണ്. മണ്ണും പാത്രവും തമ്മിലൊരു സാദൃശ്യമുണ്ട്, അതുകൊണ്ട് മൺപാത്രം എന്ന് പറയുന്നു. അതിനാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ എന്താണ് സത്, എന്തൊക്കെ നമുക്ക് സത്തായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ അതെല്ലാം ക്ഷണികമാണ്. അദ്വൈതം എന്താണ് പറയുന്നത്, എന്തൊക്കെ ക്ഷണികമായി അനുഭവപ്പെടുന്നുണ്ടോ അതെല്ലാം സത്താണ്. നേരെ തിരിച്ച് യഥാദീപ നമ്മൾ ചർച്ച ചെയ്തതാണ്. സന്തസ്യമേ ഭവാഹ, നമ്മളിവിടെ അനുഭവപ്പെടുന്ന ഈ സർവവും സത്താം എന്ന് വെച്ചാൽ ക്ഷണികമാണ്. നിത്യാനുമാന സർവാർത്ഥാന ക്ഷണികത്വ സിദ്ധി. അപ്പൊ സർവവും ക്ഷണികമാണെങ്കിലും താതാത്മ്യ ബോധം, മൺപാത്രമാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നതാണ്. സാദൃശ്യാത് അന്വയ ദർശനം എന്ന കാരണാനുവൃത്തി, അല്ലാതെ കാരണാനുവൃത്തിയില്ല. മൺപാത്രം, അതിന് മണ്ണിന്റെ അനുവൃത്തി, അനുവൃത്തി എന്ന് വെച്ചാൽ താതാത്മ്യം. പാത്രം മണ്ണായിട്ട് തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഒരിടത്തും കാരണം കാര്യം രണ്ടില്ലല്ലോ. ഓരോന്ന് ഓരോ ക്ഷണത്തിലും സ്വതന്ത്രമാണ്. ഇത് എന്നാ അനന്വേഷിക്കുന്നു. പിണ്ടാധിക ദാനാമൃതാദ്യവയവാനാമേവ ഖലാദു പ്രത്യക്ഷത്വേ അനുമാന ആഭാസ സാദൃശ്യാദി കൽപ്പനാനുപ്രത്യേകം പറയുന്നു. ഞങ്ങൾ പ്രത്യക്ഷമായി കാണുന്നു, ഇത് സ്ഥായിയാണ്. ഇന്നലെ കണ്ട വസ്തു തന്നെ ഇന്നും കാണുന്നു. നിങ്ങൾ അനുമാനത്തിലൂടെ പറയുന്നു, അത് ശരിയല്ല. പ്രത്യക്ഷമായി കാണുന്ന എന്താണോ മൺപാത്രം, ഇത് പ്രത്യക്ഷ അനുഭവമാണ്. പിണ്ടാധികദാനം മൃതാദ്യ അവയവാന, ആദ്യം മണ്ണ് എടുത്ത് പിന്നെ അതിനൊരു ഉരുളയാക്കി പിന്നെ അത് പാത്രമാക്കി അല്ലെങ്കിൽ രണ്ട് ഓടുകളാക്കി. ഇവിടെയൊക്കെ വരുന്നിടത്തെല്ലാം എന്താ ഉള്ളത്? മണ്ണ്. മണ്ണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അവയവങ്ങൾ, അതിന്റെ അംശങ്ങൾ, മൺപൊടിയല്ലേ. അതിന്റെ ഇതെല്ലാം മാറി. അപ്പോൾ സർവത്ര ഇരിക്കുന്ന എന്താണ്? അതിന്റെ അവയവങ്ങളാണ്. അത് മണ്ണ് പൊടിയായിരുന്നപ്പോഴും ഉരുളയായിരുന്നപ്പോഴും മറിച്ച് ഇപ്പോ പാത്രമായിരിക്കുമ്പോഴും എല്ലാം കാണുന്ന മണ്ണ് അവയവങ്ങളാണ്. മണ്ണിന്റെ അവയവങ്ങൾ, അതിന്റെ അംശങ്ങളുടെ ഭാഗങ്ങളാണ്. പിണ്ടാധികദാനം മൃദ്യവയമാനമേവ ഘടാതു പ്രത്യക്ഷ അനുമാന ആഭാസ. നിങ്ങൾ ഭ്രാന്തിയാണ്. നിങ്ങളുടെ അനുമാനം എന്ന് പറയുന്നത് ആഭാസമാണ്. ശരിയായ അനുമാനമല്ല. എന്നാൽ ശരിയായ അനുമാനം പോലെ തോന്നുന്നതിനാണ് ആഭാസമെന്ന് പറയും. താർക്കികന്മാരതിനെ ഹേത്വാഭാസം എന്ന് പറയും. എന്തും അങ്ങനെ അനുമാനത്തിലൂടെ സാധിക്കാനൊന്നും പറ്റില്ല. അവർ പറയുകയാണ്, ഇത് അഗ്നി ചൂടുള്ളതല്ല. എന്തുകൊണ്ട്? അതൊരു ദ്രവ്യമായതുകൊണ്ട്. ഏതുപോലെ? ജലം പോലെ എന്ന് പറഞ്ഞാൽ ശരിയാകും. നിങ്ങൾ അനുമാനിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ നിങ്ങളങ്ങനെ പറയാൻ കാരണം? കാരണം ജലമെന്ന് പറയുന്ന ഒരു ദ്രവ്യമാണ്, ചൂടുള്ളതല്ല. അതേ വ്യക്തി വെച്ച് ഞങ്ങൾ പറയുന്നു അഗ്നിയും ദ്രവ്യമാണ്, അതുകൊണ്ട് ചൂടുള്ളതല്ല. ഇങ്ങനെയുള്ള തർക്കങ്ങളാണ് പറയുന്നത്. ആഭാസങ്ങളാണ്, തത്വാഭാസം. അശരിയായ ഒരു യുക്തി പോലെ പറയും, ചിന്തിച്ച് ആ സംബന്ധം ഒന്ന് മനസ്സിലാവും. അങ്ങനെ പറയാൻ പറ്റും അഗ്നി ചൂടുള്ളതല്ല, അതൊരു ദ്രവ്യമായതുകൊണ്ട്, വെള്ളം പോലെ. എന്താ നിങ്ങളുടെ യുക്തി? വെള്ളം ഒരു ദ്രവ്യമാണ്, അതിന് ചൂടില്ല. അതുപോലെ പ്രത്യക്ഷം കൊണ്ട് പ്രത്യക്ഷസിദ്ധമായിരിക്കുന്ന ഒരു കാര്യത്തെ അനുമാനം കൊണ്ട് നിഷേധിച്ചു കഴിഞ്ഞാൽ ആ അനുമാനം കേവലം ഒരു ആഭാസമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ സാദൃശ്യത്തെയൊക്കെ എടുക്കുന്നു. സാദൃശ്യമാണ് അതിന് ആ ക്ഷണത്തിൽ, അതിന് സദൃശ്യമാണ് ഈ ക്ഷണം എന്നൊക്കെ പറയുന്നതിനൊന്നും യുക്തിയില്ല. അനുപത്തേഹി, അതുകൊണ്ട് പ്രത്യക്ഷമാണ് പ്രബലം, അനുമാനം പിന്നീടേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിനെ നിഷേധിക്കുന്നത് ശരിയല്ല. പ്രത്യക്ഷാനുമാനയൂർ വിരുദ്ധാവ്യവിചാരിത. വിരുദ്ധാവ്യവിചാരിത എന്ന് പറയുന്നു തർക്കികന്മാർ പറയുന്ന ഒരു യുക്തിയാണ്. ശരി, അവർ പറയുന്നു പ്രത്യക്ഷവും അനുമാനം എടുക്കുമ്പോ അവിടെ പ്രത്യക്ഷത്തിനാണ് ബലം, അനുമാനത്തിനല്ല. എപ്പോഴും പ്രത്യക്ഷത്തിന് മേൽക്കൈയുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്താ പരമാണോ പ്രത്യക്ഷമാണോ? ഇല്ല, പക്ഷെ അനുമാനത്തിലൂടെ ഊഹിക്കുന്നുണ്ടല്ലോ. അപ്പം പ്രത്യക്ഷത്തെക്കാൾ ബലമല്ലേ അനുമാനത്തിൽ? ഈ കാണുന്ന വസ്തു ഇത് പരമാണുമായിട്ട് കാണുന്നില്ലല്ലോ. ഇതിനെ വിഭജിക്കുന്നു, പിന്നെ വിഭജിക്കുന്നു, പിന്നീട് വിഭജിക്കുന്നു, പിന്നീട് കാണാൻ വയ്യാതാവുന്നു, അപ്പം അനുമാനം ചെയ്യും. ഇതെല്ലാം അതിൻ്റെ അംശങ്ങളിൽ നിന്നുണ്ടായതാണെങ്കിൽ ഇനി ഞാൻ എനിക്ക് കാണാൻ കഴിയാത്ത ഇതും ഇതിൻ്റെ സൂക്ഷ്മമായ അംശമായിരിക്കും. ഇവിടെ പ്രത്യക്ഷമല്ല അനുമാനിക്കുന്നു, അതിൻ്റെ പിന്നിൽ കാണും അതിൻ്റെ അംശം. ഇങ്ങനെ പരമാണുക്കൾ പോലെയുള്ള കാര്യങ്ങൾ അതീന്ദ്രിയമായ പല കാര്യങ്ങളെയും അനുമാനിക്കുന്നു. തീ കാണുന്നേ ഇല്ല, പ്രത്യക്ഷത്തിൽ അവിടെ ഇല്ല, തീ കാണുന്നില്ല, അതുകൊണ്ട് പറയില്ല. പക്ഷെ പുക കാണുന്നുണ്ട്, അനുമാനിക്കുന്നു. പ്രത്യക്ഷത്തിൽ കാണാത്ത ഒന്നിനെ അനുമാനിക്കുന്നു. അവിടെ പ്രത്യക്ഷം പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്താ പ്രത്യക്ഷം കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നു? ആത്മാവിനെ തന്നെ, അല്ലെങ്കിൽ ഈശ്വരനെ തന്നെ കാണുന്നില്ല, പക്ഷെ അനുമാനിക്കുന്നു. പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ സർവജ്ഞനായ ഒരാൾക്കെ സാധ്യമാകൂ. കാരണം ഈ പ്രപഞ്ചം ജീവന്റെ ബുദ്ധിക്ക് വിഷയമാകുന്നില്ല, പ്രപഞ്ചത്തിന്റെ രഹസ്യമൊന്നും പിടികിട്ടുന്നില്ല. സൃഷ്ടിസ്ഥിതി സംഹാരം എങ്ങനെ നടക്കുന്നു ജീവബുദ്ധിക്ക് അറിയാൻ വയ്യ. അതുകൊണ്ട് ഇതിനെ അറിയുന്ന മനസ്സാപ്യ അചിന്തിരചനാരൂപസ്യ, ഇതിന്റെ ഈ രൂപം മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ വയ്യ. പിന്നൊരു ഈശ്വരനുണ്ട്, അവിടെ അനുമാനിക്കുന്നില്ല. പ്രത്യക്ഷമല്ലാത്ത പല കാര്യങ്ങളിലും അനുമാനത്തെ സ്വീകരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് അനുമാനം കൊണ്ട് ഞങ്ങൾ നിർണയിക്കുകയാണ് ഇതൊക്കെ ക്ഷണികമാണ് പറയുന്നു. ശരി, പല സ്ഥലങ്ങളിലും നമ്മൾ അനുമാനത്തെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, പ്രത്യക്ഷ അനുമാനങ്ങളിൽ ബലം പ്രത്യക്ഷത്തിനാണ്. അനുമാനത്തെ നമ്മൾ സ്വീകരിക്കും. എന്താണ് അനുമാനത്തിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന ആ നിഗമനം പ്രത്യക്ഷത്തിന് വിരുദ്ധമാകാതിരുന്ന പ്രത്യക്ഷത്തിനെ നിരാകരിച്ചാലോ? അപ്പോ അനുമാനത്തിൽ, അതായത് പുക കണ്ടു, പർവ്വതത്തിന്റെ വളരെ ദൂരെ നിൽക്കുകയാണ്, പുക കണ്ടു, അപ്പോൾ അനുമാനിക്കുന്നു അവിടെ മരങ്ങളൊന്നും കൊണ്ട് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ആ മരത്തിന്റെ താഴെ ഇവിടെ തീയുണ്ട്. ആ തീയിൽ നിന്ന് പുകയുണ്ടായി, മരത്തിന്റെ മുകളിലൂടെ ഉയർന്നു വന്നു, ദൂരെ നിന്നപ്പോൾ ഞാൻ കാണുന്നു. ദൂരെ നിന്ന് തീയെ കാണാൻ കഴിയില്ലെങ്കിലും ഇവിടെ തീയുണ്ട്, തീരുമാനിച്ചു. അനുമാനം ശരിയാണ്. എന്നാൽ തീയുടെ ആവശ്യമുണ്ടിപ്പോൾ ഭക്ഷണം പാകം ചെയ്യണം, കാട്ടിലാണ്. പുക കണ്ടെടുത്ത് പോയി കുറച്ച് തീയെടുക്കാന്ന് വിചാരിച്ച് അവിടേക്ക് നടന്നു ചെന്ന് അവിടെ മുഴുവൻ പരിശോധിച്ച് തീയില്ല, തീയില്ല. അപ്പോൾ നേരത്തെ എന്താണോ പുക കണ്ടിട്ടാണ് അനുമാനിച്ച് തീയുണ്ടെന്ന് ഉറപ്പിച്ചാണ്. സാറിന് അങ്ങനെ ചെയ്യാറുള്ളതുമാണ്. പക്ഷെ ഇപ്പോൾ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ തീയില്ല. പിന്നെ ഇവിടുന്നാ പുക കണ്ടത്? വരത്തില്ലേ, ഇവിടെയാണ് ഈ പുക കണ്ടത്. അപ്പോൾ അനുമാനത്തിലൂടെ നിർണയിച്ച കാര്യത്തെ പ്രത്യക്ഷ സാധൂകരിക്കുന്നില്ല. ഇപ്പം മനസ്സിലായി അനുമാനം തെറ്റാണ്. ഇത് അനുമാനം തെറ്റായി. ഇപ്പം എന്തുകൊണ്ട് തെറ്റായി? ഇതുവരെ അങ്ങനെ സംഭവിച്ച കാര്യമല്ലല്ലോ. തിരിച്ചു പോയി, വീണ്ടും നേരത്തെ പോയി നിന്ന് സ്ഥലത്ത് നിന്ന് നോക്കി, അപ്പം വീണ്ടും കാണുന്നു പുക. ഇതെന്താ സംഗതി? ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ ശരിക്ക് പരിശോധിക്കാത്തതുകൊണ്ടായിരിക്കും ഇവിടെയും ഉണ്ട്. വീണ്ടും പോയി, വീണ്ടും കാട്ടി കയറി മുഴുവൻ പരിധി നോക്കിയിട്ട് തീയില്ല. വീണ്ടും വന്ന് അങ്ങനെ ഒന്ന് രണ്ട് തവണ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താണോ അത് പുകയായിരുന്നില്ല, അത് മൂടൽമഞ്ഞായിരുന്നു. പുക പോലെ കണ്ടതാണ്, മൂടൽമഞ്ഞിനെ പുകയാണെന്ന് ഭ്രമിച്ചു പോയി. ഭ്രമിച്ചിട്ട് എന്ത് ചെയ്തു? അത് വെച്ച് അനുമാനിച്ച അവിടെ അങ്ങനെയുണ്ടെന്ന്. അപ്പം അനുമാനം ശരിയാവും. ആ അനുമാനം തന്നെ ഒരു ഭ്രാന്തി കൊണ്ടുണ്ടായത്. പക്ഷെ അത് തിരിച്ചറിയുന്നില്ല. രണ്ടു മൂന്ന് തവണ ഇത് പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായിരുന്നു. തീ എവിടെ കാണാൻ ഒരു സാധ്യതയില്ലാന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചിന്തിച്ച് ഇനി എന്റെ ഞാൻ കണ്ട പുക പുക അല്ലാതായിരിക്കുമോ എന്ന് പിന്നീടാ ചിന്തിച്ചത്. പലതവണ പരിശോധിച്ചത് അതുവരെ അങ്ങനെ ഒരു സംശയമേ തോന്നിയില്ല. അങ്ങനെ ഒരു സംശയം വന്ന് ഇപ്പോൾ പുകയെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി അത് പുക പോലെയുള്ള മൂടൽമഞ്ഞാണ്. അപ്പൊ അവിടെ എന്തു പറ്റി? അനുമാനത്തിലൂടെ സിദ്ധമായ കാര്യത്തെ പ്രത്യക്ഷ സാധൂകരിക്കാത്തതുകൊണ്ട് പ്രത്യക്ഷം അനുമാന ശരിയല്ല, അങ്ങനെയും വരാമെന്ന്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇത് അനുമാനത്തിന്റെ ഒരു ദൗർബല്യമാണ്. കാരണം അനുമാനം എപ്പോഴും പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നു, അതും ഭ്രാന്തിയായിരിക്കാൻ പാടില്ല, യഥാർത്ഥമായ പ്രത്യക്ഷത്തെ. അപ്പോൾ ആ പുക എന്ന് പറയുന്നത് ശരിയായ പുകയെ കണ്ടാലേ അഗ്നിയെ ഊഹിക്കാൻ പറ്റൂ. അതാണ് അടുത്ത് പറയുന്നത് പ്രത്യക്ഷപൂർവകത്വ അനുമാനസ്യ. പ്രത്യക്ഷപൂർവകമാണ് അനുമാനം. നിങ്ങൾ പ്രത്യക്ഷത്തെക്കാൾ വലിയ ബലം അനുമാനത്തിന് കൊടുക്കുകയാണെങ്കിൽ സർവത്ര അനാശ്വാസ പ്രസംഗ. അവസാനം വന്നു വന്ന് നിങ്ങൾ പറയുന്ന ഈ ക്ഷണിക വിജ്ഞാനം അതിനും നിറയില്ലാതെ വരും. ഞങ്ങൾ പറയുന്ന കാര്യത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പറയുന്നത്? ക്ഷണിക വിജ്ഞാനം ഏകമായ സത്താണോ, ഏകമായ ചിത്താണോ, അതിലെ കേവല പ്രതീതിയാണ് പ്രപഞ്ചം, ഇതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നത്? പ്രത്യക്ഷത വിട്ടിട്ട് അനുമാനം. പക്ഷേ തൽക്കാലം ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സാഹസത്തിന് ഒരുമ്പെട്ടാൽ, അതിന് നിങ്ങളങ്ങനെ ഒരു കൂടുതൽ പ്രാമാണ്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാതെ പോകും. ഞങ്ങളെ നിഷേധിക്കാൻ വേണ്ടി ചിലപ്പോൾ അത് പറയാം. ഇങ്ങനെ ദീപം പോലെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇത് സ്ഥായിയാണെന്ന് തോന്നുന്നത് ഇതൊരു ഭ്രാന്തിയാണ്, പ്രത്യക്ഷം ഭ്രാന്തിയാണ്, സത്യം ഇത് മാറുകയാണ് എന്ന് പറയുന്ന അതിനുവേണ്ടി പ്രത്യക്ഷത്തേക്കാൾ അനുമാനത്തിന് ബലം കൊടുക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർവത്ര അനാശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു സിദ്ധാന്തത്തെയും സ്വീകരിക്കാൻ കഴിയാതെ വരും. പ്രത്യക്ഷത്തെ അങ്ങനെ പാടെ നിഷേധിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും ഒരു ഇടത്ത് എത്തിച്ചേരണ്ടേ? എന്തെങ്കിലും ഒരു തത്വത്തിൽ ഉറക്കണ്ടേ മനസ്സ്? അതിനു വേണ്ടിയിട്ടാണോ ഈ ചർച്ച? എന്തിനു വേണ്ടിയായിരുന്നു? ഇന്നതാണ് പരമാർത്ഥം എന്ന് ബോധിക്കുന്നു. ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള സത്യം ഇന്നതാണ്, തന്നെ കുറിച്ചുള്ള സത്യം ഇന്നതാണ് ഇത് ബോധിക്കുന്നു. ഇത് നിശ്ചയം പറഞ്ഞു. അതാണ് ആശ്വാസം. നിങ്ങളീ കുതർക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നിർണ്ണയിക്കാൻ കഴിയാതെ വേണ്ട എന്നാ പിന്നെ ഈ ചർച്ചയുടെ പ്രയോജനം എന്തോന്നു? ചർച്ച സ്വദേശ്യമല്ല, ടൈം പാസ്. അതിനാണെങ്കിൽ ഞങ്ങളല്ല ഞങ്ങൾക്ക് പേരെ പണി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഞങ്ങൾക്ക് തത്വ നിശ്ചയം വരണം, അല്ല വെറുതെ എന്തെങ്കിലും സംസാരിച്ചു കളയാനുള്ളതല്ല. തത്വ നിശ്ചയത്തിന് ഫലമുണ്ട്. മറിച്ചാണെങ്കിലോ വെറും തർക്കമാണെങ്കിലോ യതിജ ക്ഷണികം സർവം തദ്വേദിമിഗമ്യമാനം തദ്ബുദ്ധേരന്യം തദ്ബുദ്ധ്യപേക്ഷ്യന്യതദ്ബുദ്ധ്യപേക്ഷനവസ്ഥായ തത് സദൃശമിതമിത്യസ്യാവി ബുദ്ധേഹി മഷാത്വാ സർവത്ര അനാശ്വാസദേവ എന്ന് പറയുന്നു. നിങ്ങളീ പറയുന്നതനുസരിച്ച് എന്താണ് പറയുന്നത്? തദേവേദം വിധി ഗമ്യമാനം സർവം ക്ഷണികം ചെയ്യുന്ന ഈ ജീവിത അനുഭവങ്ങൾ തന്നെ ഇതിൽ കൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ പിന്നെ എന്താ അനുഭവം? ഇന്നലെ കണ്ട പുസ്തകമാണ് ഇത്, ഇന്നലെ കണ്ട വീടാണ് ഇത്. ഈ അനുഭവത്തെ അംഗീകരിച്ചില്ലെങ്കിൽ ഇതാണ് പ്രതിഭിജ്ഞ എന്ന് പറയുന്നത്. തദേവേദം ഇത് ഗമ്യമാനം, അതാണ് പ്രതിഭിജ്ഞ, അത് തന്നെ ഇത് എന്നറിയുന്നു. സർവത്ര ഈ അനുഭവത്തെ മുൻനിർത്തിയാണ് ഈ മനുഷ്യന്റെ വ്യവഹാരങ്ങൾ പ്രവൃത്തികളെല്ലാം. ഇതിനെയാണ് ബൗദ്ധന്മാരെ നിഷേധിക്കുന്നത്. ഞങ്ങളെ നിഷേധിക്കുന്നു ഇതൊരു ഭ്രാന്തിയാണ്, ഞാൻ ഇന്നലെ ചെയ്തതിന്റെ ഫലമല്ല ഇന്ന് അനുഭവിക്കുന്നത്, ഇന്നലെ ജോലി ചെയ്ത് ഇന്ന് എനിക്ക് കൂലി കിട്ടി, എന്റെ ജോലിയുടെ കൂലി. അതൊക്കെ ഭ്രാന്തിയാണ്. ഞാൻ ചെയ്ത പുണ്യം അതിന്റെ ഫലം ഇന്ന് സുഖം അനുഭവിക്കുന്നു, അതൊക്കെ ഭ്രാന്തിയാണ്. ഇതെല്ലാം കടൽ തീരത്തെ മണൽ പോലെ ഒന്നിനൊന്നും തൊടാത്തതാണ്. പക്ഷെ നിങ്ങൾ ഇതിലൊരു ആരോപിക്കുന്നു, ഇത് ഹേതു ഇത് ഫലം. തദേവേദം ഇതാണ് അനുഭവം, സാദൃശ്യം അതാണ്. അപ്പോ തദ്ദെന്ന് പറഞ്ഞത് പൂർവക്ഷണത്തിൽ കണ്ടത്, ഇതോന്ന് പറഞ്ഞ ഈ ക്ഷണത്തിൽ കാണുന്നു. ഇത് രണ്ടും തമ്മിലൊരു സാദൃശ്യമുണ്ട്. സാദൃശ്യമുള്ളതുകൊണ്ട് അത് തന്നെ ഇത് എന്ന് പറയുന്നു. എന്നാണ് ഇതിനെ നേരിട്ട് തന്നെ നിഷേധിക്കാം. പക്ഷെ അങ്ങനെ നേരത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് പോരാതെ വരും. അപ്പോൾ നല്ല ശിക്ഷ കൊടുക്കുന്നു. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഈ പുസ്തകം കണ്ടിട്ട് എന്താ എന്റെ അനുഭവം? ഇത് ഇന്നലെ കണ്ട പുസ്തകമാണ് ഇതെന്നാണ്. എന്തുകൊണ്ട് അത് ഇത് ഒന്നു തന്നെ രണ്ടല്ല. ബൗദ്ധന്മാരെന്താണ് പറയുന്നത്? ഇന്നലെ കണ്ട പുസ്തകത്തിന്റെ സദൃശ്യമായ ഒരു പുസ്തകമാണ് അറിയുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അനുഭവം എങ്ങനെയായിരിക്കും? ഇന്നലെ കണ്ടതുപോലെയുള്ള ഒരു പുസ്തകം. അങ്ങനെ നമുക്ക് അനുഭവം ഉണ്ടാകാറില്ല. ഇന്നലെ കണ്ടു അങ്ങനെ അനുഭവം ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ക്ഷണിക വിജ്ഞാനവാദം പോയി, കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ ആർക്കെങ്കിലും അനുഭവിക്കാറില്ല, അനുഭവമുണ്ട്. ഇന്നലെ കണ്ടതുപോലെയുള്ള ഒരു വീടാണിത് എന്നല്ല പറയും, ഇന്നലെ കണ്ടത് തന്നെയാണിതെന്നാണ്. ഈ അനുഭവം മതി ഇത് സ്ഥായിയാണെന്നുള്ളതിന്. പിതാവ് പുത്രനെ കണ്ടിട്ട് പുത്രൻ പിതാവിനെ കണ്ടിട്ട് പറയാറുണ്ട് ഇത് ഇന്നലെ കണ്ടതുപോലെ ഒരച്ഛനാണ് ഇന്ന് കാണുന്നത്. ബൗദ്ധന്മാരൊക്കെ അങ്ങനെ പറയും, ഇവിടെ അച്ഛനെ കാണുമ്പോൾ എന്താ ഇന്നലെ കണ്ടതുപോലെ ഒരച്ഛൻ. ഇത് സംഭവിക്കാറുണ്ടോ? സാദൃശ്യമാണ് പ്രതീതമാകുന്നതെങ്കിൽ അങ്ങനെ പറയണം, മറിച്ചെന്താ പറയുന്നത് ഇന്നലെ കണ്ടത് തന്നെ ഇന്ന്. എന്നാലും ആൾക്കാർ പറയും ഇന്നും ഈ ക്ഷണികവാദത്തെയൊക്കെ പറയുന്ന എന്തോ വലിയൊരു മഹത്വം എന്ന് പറഞ്ഞ് പറഞ്ഞു നടക്കുന്നവരുണ്ട്. കുട്ടികൾ എന്താ അവരതിന് പറയുന്നത്? ഇതൊക്കെ ക്ഷണികമല്ലേ, ബുദ്ധൻ പറഞ്ഞതല്ലേ ശരി, ഇതൊക്കെ ക്ഷണികമല്ലേ. ബുദ്ധൻ ക്ഷണികമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ താല്പര്യം എന്തായിരിക്കും? ഇതൊന്നും സ്ഥായിയല്ല, ആത്യന്തമായി നശിക്കുന്നതോ അല്ലെങ്കിൽ സദാ പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ്. അർത്ഥത്തിൽ പറയാം അത് അദ്വൈതികളും അംഗീകരിക്കുന്നുണ്ട്. ഇതൊക്കെ ക്ഷണികമാണെന്നുള്ള കാര്യം അദ്വൈതത്തിന് സമ്മതമായ കാര്യമാണ്. സർവവും പരിണാമിയാണ്, ക്ഷണപരിണാമിയാണ്, അതിനെ എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. പരിണാമം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ആ മാറ്റത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? മാറ്റം സത്യമാണെന്ന് പറയുന്നു. അവിടെ ആ മാറ്റം സത്യമാണോ അസത്യമാണോ? അപ്പോൾ അദ്വൈതം പറയും ആ മാറ്റം സത്യത്തിലൊരു പ്രതീതിയാണ്, സത്യത്തിൻ്റെ ഒരു അനുഭവം, സത്യം മാറുന്നതുപോലെ അനുഭവപ്പെടുന്നു. ഇതാണ് അദ്വൈതയുടെ അനുഭവം. മറിച്ച് തദൈവ ഇതം എന്നുള്ള ഈ അനുഭവം പറയുന്നത് അതുപോലെ ഇത് എന്നാണ്. അതിനെപ്പോലെ ഇരിക്കുന്നു ഇതെന്നേ പറയാൻ പറ്റൂ. ഇന്നലെ കണ്ടതുപോലെ ഇരിക്കുന്നു ഇന്ന് കാണുന്നത് എന്നേ പറയാൻ പറ്റൂ. അവിടെ ഒരു സാദൃശ്യമാണ് പറയുന്നത്. ഗമ്യമാനം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തദ്ബുദ്ധേരവി അന്യ തദ്ബുദ്ധി അപേക്ഷ അത് ശരി, ഇന്നലെ കണ്ടതുപോലെയാണ് ഇതെന്നാണ് അനുഭവമെങ്കിൽ ഇന്നലെ കണ്ടതിനെ കുറിച്ച് എങ്ങനെയായിരുന്നു അനുഭവം? അത് മെനയാന്ന് കണ്ടതുപോലെ, അതോ അതിന്റെ തലേദിവസം കണ്ടതുപോലെ? ഞാനീ വീട്ടിലാണ് ജനിച്ചത്, 10-50 വർഷം ഞാൻ ഈ വീട്ടിൽ ജീവിച്ചു, ഈ വീട് ഞാൻ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കണ്ടിട്ട് പറയണ അതാ ഈ വീട്, ഞാൻ ഇന്നലെ കണ്ടതുപോലത്തെ ഒരു വീടാണിത്. രണ്ടും തമ്മിൽ ഒരു സാദൃശ്യമുണ്ട്, രണ്ടും വേറെയാണ്. അപ്പൊ ഇന്നലെ കണ്ടതെന്ന് ചോദിച്ചാൽ മെനയാന്ന് കണ്ടതുപോലെ. ഹിമാലയ പർവ്വതത്തെ കുറിച്ച് അങ്ങനെ പറയും, എന്തിനു സൂര്യനെ കുറിച്ച് അങ്ങനെ പറയും. ഇന്നലെ കണ്ടതുപോലെയുള്ള ഒരു സൂര്യനാണ്, മെനയാന്ന് കണ്ടതുപോലെ ഇന്നലെ. അങ്ങനെ പുറകിലേക്ക് പോയാൽ ആ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ കണ്ടതുപോലെയുള്ള ഒരു സൂര്യൻ ഇത്. ഇതിങ്ങനെ പോകും, പിന്നിലേക്ക് പിന്നിലേക്ക് പിന്നിലേക്ക് പോകും. അനവസ്ഥ, പിന്നെ ആദ്യം ഒന്ന് ആ സൂര്യനെ കണ്ടെന്ന് ആലോചിച്ചാൽ ഉറക്കം കിട്ടത്തില്ല. അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചാൽ ഇതിനൊരു അവസാനമുണ്ടോ? ചിന്തിച്ചാൽ അവസാനമില്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടും. അനവസ്ഥയുടെ ദോഷം അതാ, ഉറക്കം നഷ്ടപ്പെടും. ചിന്ത നിർത്താൻ ഒക്കത്തില്ല, തുടങ്ങാൻ അവസാനിപ്പിക്കാൻ ഒക്കത്തില്ല. അനവസ്ഥ കാരണത്തെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ചു പോകും. അതാണ് തദൈവേദമി ഗമ്യമാനം തദ്ബുദ്ധേരപ്പി അന്യ തദ്ബുദ്ധി അപേക്ഷത്തി തസ്യാപ്പി അന്യ തദ്ബുദ്ധി അപേക്ഷത്തിമിത്തി അനവസ്ഥായാം തത്സദൃശം ഇതി ഇതമി അസ്യാപി ബുദ്ധേ മിഷാത്വ. അതുകൊണ്ട് ഇന്നലത്തെ പോലെയാണ് ഇന്ന് എന്ന് പറയുന്നത് അസംബന്ധവും. സർവത്ര അനാശ്വാസ, ഒരിടത്തും നിങ്ങൾക്ക് സാദൃശ്യത്തെ നിശ്ചയിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പറയുന്നു, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതിന് സാദൃശ്യം ഒന്നും പറയാൻ പറ്റത്തില്ല, അതിന് അനുഭവവിരുദ്ധമായ കാര്യമാണ്. അതുമാത്രമല്ല, ഇനി അതിന് വേറൊന്നും സർവവും ക്ഷണികമല്ല. ഞാൻ പറയുകയാണ് ഈ പുസ്തകം ഇന്നലെ കണ്ട പുസ്തകത്തെയാണ് ഞാൻ ഇന്ന് കാണുന്നതെന്ന് പറയുമ്പോൾ ഇതിലൊരു വലിയ അബദ്ധമുണ്ട്. ബൗദ്ധന്മാർ പറയുന്ന എന്താണ്? സർവവും ക്ഷണികമാണ്, ആ ഓരോ ക്ഷണത്തിലെയും വിജ്ഞാനം സ്വയം പ്രകാശമാണ്, അതിനൊന്നിന്റെ ആവശ്യമില്ല. ഈ സ്വയം പ്രകാശമൊക്കെ ശങ്കരാചാര്യർ ബൗദ്ധന്മാരിൽ നിന്ന് ഇങ്ങോട്ടെടുത്താണ്. ഓരോ നില ഓരോ നിമിഷവും ആ വിജ്ഞാനം പൂർണ്ണമാണ്. ഇന്നലെ കണ്ടതിനാണ് ഇന്ന് കാണുന്നതെന്നല്ല, ഇന്നലെ കണ്ടതുപോലെ ഒന്നിനെ ഇന്ന് കാണുന്നു. ശരി, നമ്മൾ ചോദിക്കും ഇന്നലെ കണ്ടതാര്, ഇന്ന് കാണുന്ന ആര്? ഇന്നലെ കണ്ടവൻ ഇന്നലെ ഉണ്ടായിരുന്നുള്ളു, കാരണം അവനും മാറിയില്ലേ, ക്ഷണികമല്ലേ. അല്ല, ഇന്നലെ കണ്ടവനൊന്ന് ഇന്ന് എങ്ങനെ ഇന്ന് കാണാൻ പറ്റും? മാറിപ്പോയില്ലേ, അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ആദ്യം ബൗദ്ധ ദർശനം പഠിച്ചപ്പോൾ മനസ്സിലായി ഇത് വലിയ അബദ്ധമാണ്. ഇത് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇന്നലെ കണ്ടവൻ ഇന്നലെ ഉള്ളൂ, ഇന്നില്ല. അപ്പോൾ ഇന്നലെ കണ്ടവൻ ഇന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ ഇന്നലെ കണ്ടതുപോലെ ഒന്നിനെ അങ്ങനെ ഇന്ന് കാണാൻ പറ്റും, നടക്കുന്ന കാര്യമില്ല. പക്ഷേ ഇന്നലെ കണ്ടതുപോലെ ഇന്ന് കാണുന്നു, ഇന്നലെ കണ്ടതിനെ ഇന്ന് കാണുന്നു, ഇതെല്ലാം സംഭവിക്കുന്നു. അപ്പോൾ കാണുന്നവൻ ഒരുത്തനുണ്ട്, ഇന്നലെ കാണാനും ഇന്ന് കാണാനും ഒരുവൻ തന്നെ. അതാണ് അതിൻ്റെ സ്ഥായിത്വം. അത് ഞാൻ മുമ്പ് പറഞ്ഞത് ഇതൊന്നും ചിന്തിക്കാതെ ഇന്നും ആൾക്കാർ പറയും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ മനസ്സും മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു, പ്രതിക്ഷണം മനസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ആ ബുദ്ധൻ പറഞ്ഞതാണ് ശരി. എന്താണ്? എല്ലാം ക്ഷണികമാണ്. ഇന്നും പറയുന്ന അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ചിന്തിച്ചാൽ അത് പറയാൻ പറ്റത്തില്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മാറ്റത്തെ കാണാൻ ഒരാളില്ലെന്ന് വരും. കാരണം മാറ്റത്തെ കണ്ടവനും മാറിപ്പോയി, ഇന്നലെ കണ്ടവൻ ഇന്നില്ല, അവനും മാറിപ്പോയി. പിന്നെ എല്ലാം മാറുന്നു എന്ന് പറയുന്നവരാ. അപ്പൊ മാറ്റത്തെ കാണുന്ന ഒരു വേണം, മാറാതിരുന്നാലല്ലേ മാറ്റത്തെ കാണാൻ പറ്റൂ. അല്ലേ, സീരിയൽ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ മാറി മാറി മാറി പോകുന്നതിനവിടെ സ്ഥായിയായൊരു പ്രതലം വേണം, എന്നാലേ മാറ്റം സംഭവിക്കും. പിന്നെ അതെല്ലാം കാണുന്നതിന്റെ മുമ്പിലിരിക്കുന്ന ഒരു തമ്മിലാണ് ഈ മാറ്റങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ട് ആ ഇത് ഭൂതം, ഇത് വർത്തമാനം, ഇത് ഭാവി എന്ന് തിരിച്ചറിയുന്ന ഒരു വേണം. അതല്ലെങ്കിൽ പിന്നെ എങ്ങനെയായി? ക്ഷണികത്വം. ഇന്നലെ കണ്ടവനും നശിച്ചു, ഇപ്പൊ കാണുന്നവനും അടുത്ത നിമിഷം നശിക്കുന്നു, പിന്നെന്താ? അതാണ് സർവത്ര അനാശ്വാസത്വം. നിങ്ങൾ പറയുന്നത് തദ്ദേശം ബുദ്ധിയുരവി കർത്തൃ ഭാവി സംബന്ധാനുഭൂതി, ഇതിനെ ബന്ധിപ്പിക്കുന്നവരാ. രണ്ടിനും കാണുന്ന ഒരുവനെ നിങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇന്നലെ കണ്ടതുപോലെ ഇന്ന് കാണുന്നു എന്ന് പറയാൻ ഒരുത്തനില്ല. കണ്ടതിനൊപ്പം കാണുന്നവനും നശിച്ചു കഴിഞ്ഞു. ലക്ഷണിക വിജ്ഞാനത്തെ എങ്ങനെ അംഗീകരിക്കും? അതിന് ശങ്കരാചാര്യർ അത് പഠിച്ചിട്ട് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും അങ്ങനെ പറയണം ഇതെല്ലാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കണം എന്നുള്ള ആ മാറ്റം, അതിന് ഒന്നുകൂടെ അവർ പറയും, ആ മാറ്റത്തിന് മാറ്റമില്ല, ആ മാറ്റമില്ലായ്മയാണ് സത്യം. കേട്ടാൽ ഭയങ്കര എന്തോ എന്ത് കാര്യം പറയുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് അത്, അതിന് മാറ്റമില്ല, അത് മാറാം, അതാണ് സത്യം എന്നൊക്കെ പറയും. അർത്ഥമില്ലാത്ത കാര്യം ബുദ്ധിശൂന്യന്മാർ പറയുന്നു, കമ്പരവെട്ടികൾ. ഇതിന്റെ പുറകെ നടക്കുന്ന ആൾക്കാരും ഈ പ്രശ്നങ്ങൾക്കൊക്കെ സമാധാനം പറയേണ്ടി വരും. എന്നിട്ട് പറയുമോ, ശങ്കരാചാര്യർ ചിന്തിച്ചതിനും അപ്പുറം ഞാൻ പോയിരിക്കുകയാണ്, ശങ്കരാചാര്യർക്കാണ് എനിക്ക് ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ എന്റെ ഗുരുവിന് ബുദ്ധിയുണ്ടെന്നൊക്കെ പറയും. ചിന്തിക്കാതെ പറയുന്നു എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതിന് മാറ്റം വരുന്നില്ല, അത് സത്യമാണ്. ഇങ്ങനെയൊക്കെ പറയും. കാരണം ഇവിടെ നിങ്ങൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുകയും ആ മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് മാറാത്താണെന്ന് പറയുന്നത് വ്യാഘാതമാണ്. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ മാറാത്ത ഒന്നിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് മാറിയേ പറ്റും, അതിന് മാറാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് അസംഭവമായി തീരും. അപ്പോൾ ഒരു മാറ്റമില്ലാമേ അവിടെ അംഗീകരിച്ചേ പറ്റും, മാറുന്നതിനൊരു ആധാരത്തെ സ്വീകരിച്ചേ പറ്റും. ഇല്ലെങ്കിൽ എവിടെ മാറുന്നു, ആരിൽ മാറുന്നു, മനസ്സ് മാറുന്നു, അതാ പറയുന്നത്. അത് ശരിയാ, മനസ്സ് പ്രദക്ഷിണം മാറിക്കൊണ്ടിരിക്കുന്നു. മനസ്സെവിടെ മാറുന്നത്, ആരാ മനസ്സിന്റെ മാറ്റത്തെ കാണുന്നത്? ഇന്നലത്തെ മനസ്സിന്റെ, ഇന്ന് പൂർവക്ഷണത്തിന്റെ മനസ്സിന്റെ, ഈ ക്ഷണത്തിന് സുഖദുഃഖങ്ങൾ, കാമക്രോധങ്ങൾ, വികാര വിചാരങ്ങളെല്ലാം ഇങ്ങനെ അതിവേഗത്തിൽ മനസ്സിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ശരിയാ, പക്ഷെ സഞ്ചാരത്തെ കാണുന്നവനാര്? അവന് മാറിപ്പോയിക്കവനും കാണാൻ പറ്റൂ. മനസ്സ് മാറുക എന്ന് വെച്ചാൽ അത് ഭൂതകാലത്തിലേക്ക് പോയി. ആരോ ഒരാൾ വർത്തമാനത്തിൽ നിന്നുകൊണ്ട് ഭൂതവും വർത്തമാനവും ഭാവിയും കാണും. അവനും മാറിയെങ്കിൽ അവനും ഭൂതത്തിലേക്ക് പോയാലും, പിന്നെ ഭൂതത്തെ കാണാനാണില്ലാകുന്നത്. അപ്പോൾ മനസ്സിന്റെ മാറ്റം ശരിയാണ്, ശരീരത്തിന്റെ മാറ്റം ശരിയാണ്, പ്രപഞ്ചമാകെ പ്രദക്ഷിണം പരിണമിക്കുന്നു, ഇതൊക്കെ പറഞ്ഞാൽ ശരി. പക്ഷെ ആകെ മൊത്തം മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാറ്റത്തെ അറിയാൻ ഇവിടെ ആരുമില്ലാതെ വരും, ശുദ്ധശൂന്യമായി. അങ്ങനെയല്ലല്ലോ നമ്മുടെ അനുഭവം. അതാണ് ഇവിടെ പറയുന്നത് തദ്ദിതം ബുദ്ധിയോരവി കർത്തൃഭാവിയെ സംബന്ധാനുഭൂതി. ഇത്തരം ശൂന്യവാദം, ക്ഷണികവാദം, ഇതെല്ലാം നല്ലവണ്ണം ചിന്തിച്ച് അതിൻ്റെ പോരായ്മകളെയൊക്കെ കണ്ടറിഞ്ഞ് ശങ്കരാചാര്യത്തെ പോലുള്ളൊരു നിഷേധിച്ച ശങ്കരാചാര്യ മാത്രമാണ് പലാചാര്യങ്ങൾ, മീമാംസകൾ, അദ്വൈതികൾ, നൈയായികന്മാർ, മൂന്ന് കൂട്ടർ പ്രധാനമായിട്ട് ഇവരെല്ലാം ഇതിനെ നിഷേധിച്ച് നിലനിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ക്ഷണിക വിജ്ഞാനത്തെക്കുറിച്ച് എന്തിനു പറഞ്ഞു, അത് അവർ പറഞ്ഞതിൻ്റെ താല്പര്യം മനസ്സിലാക്കി ആയിരിക്കും അതിനെ പ്രചരിപ്പിക്കും. അങ്ങനെ പലതും ഉണ്ട്. അദ്വൈതം തന്നെ.
3: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. വി നൗ ഹോസ്റ്റ് മോർ ദാൻ 25,000 ഓഡിയോ റെക്കോർഡിംഗ്സ്. ഇൻ ഓർഡർ ടു മേക്ക് ദീസ് എക്സ്റ്റെൻസീവ് റിസോഴ്സസ് മോർ ആക്സസിബിൾ ആൻഡ് ബെനിഫീഷ്യൽ ടു അവർ റേഡിയോ ലിസണേഴ്സ്, വി ഹാവ് റീഓർഗനൈസ്ഡ് അവർ പ്രോഗ്രാം ഷെഡ്യൂൾ. തിരുമുറൈ മ്യൂസിക് ആൻഡ് തിരുമുറൈ ഡിസ്കോഴ്സസ് വിൽ ബി ബ്രോഡ്കാസ്റ്റ് ഓൺ തിരുനെറിയ തമിഴോസൈ. ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ് ആൻഡ് പെരിയപുരാണം ലെക്ചേഴ്സ് ഇൻ തമിഴ് will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.

ആത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരു. കഴിഞ്ഞ ശിവരാത്രിയിൽ നമ്മൾ ശിവജിയുടെ അത്യന്ത ശ്രദ്ധേയങ്ങളായ ഗുണങ്ങളാണ്, അതില് പഞ്ചാക്ഷര മന്ത്രപ്രതിഷ്ഠമായ ലോകങ്ങളിലൂടെ വല്ല കുറച്ചു ദൂരം സഞ്ചരിച്ചു എന്നാണ് എന്റെ ഓർമ്മ. ഇത്തവണ നമുക്ക് ആ മന്ത്രനിർദ്ദിഷ്ടമായ ലോകങ്ങളെ ശിവരാത്രിയിലേക്ക് ശിവം മംഗളം മെല്ലെ ആനയിച്ചു കൊണ്ടുവരാം എന്ന് വിചാരിക്കുകയാണ്. പല ഐതിഹ്യങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് 14 രത്നങ്ങൾ ആവിർഭവിച്ച മഹാ ശിവരാത്രി താണ്ഡവത്തിന്റെ ഏതൊരു മുഹൂർത്തത്തിലാണോ മഹത്രത്നമായ ഹാലാഹലം പാനം ചെയ്ത് ഭഗവാൻ നൃത്തമാടിയത്, നീലകണ്ഠനായത്, അതിന്റെ മനോഹര മുഹൂർത്തത്തെയാണ് അനേകം പേർ ശിവരാത്രി എന്ന് നാമകരണം ചെയ്ത് വിളിക്കുന്നത്. അസുരന്മാരും ദേവന്മാരും ചേർന്ന് മന്ദരാചലം കടകോലാക്കി വാസുകിയെ കയറാക്കി നടത്തിയ സമുദ്രമാർദ്ദനം. ഈ ശിവരാത്രിയിൽ നമ്മിലെ ആസുരി സമ്പത്തികളും നമ്മിലെ ദേവി സമ്പത്തികളും സംയോജിച്ച് അനന്ത വാസുകിമാരാകുന്ന നാടികളിൽ വാസുകിയെ കയറാക്കി മേരുവിനെ തന്നെ കടകോലാക്കി കടയുമ്പോൾ ഷഡ്ചക്രോപരി സംസ്ഥിതമായ സഹസ്രദള പത്മത്തിങ്കലേക്ക് ശിവശക്തി സംഭൂതമായ സംയോജനത്തിന്റെ അനന്താനന്ദത്തിന്റെ ഭാവതലങ്ങൾ ഉയരുന്ന അനുഭവം മകരാലയമെന്ന് വിശേഷിപ്പിക്കുന്നു.

0: സംസാരം സമുദ്ര സമാനമാണ്. ഓരോരുത്തരും അവനവന്റെ പൂർവ്വവാസനകൾക്കും ഗോത്ര സംസ്കൃതികൾക്കും ജീവിത രീതികൾക്കും അനുസരിച്ച് സംസാരം സ്വന്തം മാത്രമാണ്. എത്രത്തോളം വേറൊരുവനുമായി ബന്ധമുണ്ടാക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം സ്വസംസാരത്തിന്റെ മന്ഥനം വിഷമമായി തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പാശ്ചാത്യ പഠനക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഭാരതീയർ അന്തർമുഖത്വത്തിന് അമിത പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഭൗതികതയുടെ പേരിൽ, ആധ്യാത്മികതയുടെ പേരിൽ, സാമൂഹികതയുടെ പേരിൽ വ്യക്തി സംഘങ്ങൾ ഉണ്ടാക്കുകയും ചേരുകയും ചെയ്യുന്ന കലികാല വൈഭവത്തിൽ ആധ്യാത്മിക അനുഭൂതി അസാധ്യമാണെന്ന് ആചാര്യവര്യന്മാർ പേർത്തും പേർത്തും ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. വാസനകളുടെ കലർപ്പിൽ നിന്ന് പുനർജനിക്കുള്ള ഇതിഹാസങ്ങൾ തേടുവാനല്ലാതെ വാസനാസരിത്തിൽ നിന്ന് മോചനമുണ്ടാകുവാൻ സാധ്യത തെല്ലുമില്ലെന്ന് അറിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് പൂർവാചാര്യന്മാർ അങ്ങനെ നിഷ്കർഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ശിവരാത്രിയിൽ അനേക ജന്മ സംസിദ്ധമായ സ്വസംസാരത്തെ മന്ഥനം ചെയ്യുന്നതിന് സ്വഭാവതലങ്ങളിൽ ആസുരി സമ്പത്തിയെയും ദൈവീ സമ്പത്തിയെയും സംയോജിപ്പിക്കുന്നതിന് ഒരു അന്വേഷണം നടത്തുന്നത് ഉചിതമാണെന്ന് തോന്നുന്നു. വിഷയം മാറ്റണമെങ്കിൽ മാറ്റണം, വിയോജിപ്പുണ്ടെങ്കിൽ പറയാം. കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താവും, അത് കേൾക്കാനായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. മുമ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം ശിവരാത്രിയിലൂടെ വന്നതുകൊണ്ട് ഒരു തുടർച്ചയിലാണ് പോകുന്നത്. അതിന്റെ തുടർച്ചയിൽ ഇത് പറ്റുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അഭിപ്രായം നിങ്ങൾക്ക് പറയാം. കേൾക്കാൻ താല്പര്യമുള്ള വിഷയമാണെങ്കിൽ ഞാൻ തുടരാം, ജിജ്ഞാസയുണ്ടെങ്കിൽ ഞാൻ തുടരാം. 14 രത്നങ്ങൾ മംഗളകരങ്ങളാണ്, അതുകൊണ്ട് അവയെല്ലാം ശിവമാണ്. രുക്മിണി വിവാഹാവസരത്തിലാണ് ഇവയെ ഒരിക്കൽ സൂചിപ്പിക്കുന്നത്. ഭാഗവത് ലക്ഷ്മി കൗസ്തുഭ പാരിജാതക സുര ധന്വന്തരി ചന്ദ്രമ ഗാവ കാമദുഖ സുരേശ്വര ഗജു രംഭാദി ദേവങ്കന അശ്വസപ്തമുഖ സുധാ ഹരിത ശംഖം വിഷം ചമ്പുഹേ രത്നാനീതി ചതുർദശ പ്രതിദിനം കുറുവന്തുവോ മംഗളം. ഇവയെല്ലാം സ്മരിക്കുന്നത് മംഗളകരമാണ്. ഇവയാണ് രത്നങ്ങൾ എന്ന് വിളിക്കുന്നത്. രതിപ്രിയം എന്ന അർത്ഥത്തിലാണ് ഇവിടെ രത്നം എന്ന് വിളിക്കുന്നത്. ഇതിലാദ്യമുണ്ടായത് ലക്ഷ്മി എന്നുള്ള ഓർഡറിലാണ് ഭാഗവതകാരൻ പറയുന്നതെങ്കിലും മറ്റൊരിടത്ത് ഇങ്ങനെയല്ല.
1: ഹാലാഹലം ഹവിദ്ധാൻ ശ്രീർവാരുണ്യബ്സരോഗണ ഐരാവത പരിജാതശ്ച ചന്ദ്ര ഉച്ചൈസവാഹയ ശംഖം ശാർഗം കൗസ്തുഭം ചതന്വന്തരിരഥാമൃതം ചതുർദശോത്യബ്ധി മന്ദജാത രത്നാനി സംജഗു എന്നാണ് മറ്റൊരിടത്ത്.
0: അവിടെ ആദ്യം ഉണ്ടായത് ഹാലാഹലമാണ്. ഏറ്റവും ആദ്യം മന്ദനം തുടങ്ങുമ്പോൾ ഹാലാഹലമാണ് ആവിർഭവിച്ചതെന്നാണ്. ഹാലാഹലം സ്വീകരിച്ചത് ഭഗവാൻ ശങ്കരനാണ്. ശങ്കരൻ അത് സ്വീകരിച്ച് ആനന്ദ തണ്ഡവമാടിയ മുഹൂർത്തമാണ് ശിവരൻ. സർവലോകങ്ങളും ദഹിപ്പിക്കുന്ന വിഷത്തെയാണ് വാസുകിയിൽ നിന്ന് വമിച്ച വിഷമെന്ന് ചില ആചാര്യന്മാരും, പാൽക്കടൽ കടഞ്ഞപ്പോൾ ആദ്യം രൂപാന്തരപ്പെട്ടു വന്ന വിഷമെന്ന് ചില ആചാര്യന്മാരും, രണ്ടഭിപ്രായങ്ങളുമുണ്ട്. പാൽക്കടലിൽ നിന്നുണ്ടായ രത്നം സംസാരം കടഞ്ഞാൽ ആദ്യം വമിക്കുന്നത് വിഷമാണ്. വിഷവും അമൃതവും ചേർന്നാണ് ഈ സംസാരമുണ്ടായത്. അതിനിടയിൽ പലതും, അതിൽ ഹാലാഹലത്തെ, ലോകവിനാശകരമായ ഹാലാഹലത്തെ ഭഗവാൻ ശങ്കരൻ സ്വീകരിച്ചു എന്നാണ്. ഹവിർധാനി കാമത്തിന് കാമദുഃഖ ഇഷ്ടകാമദുഃഖ അതിനെ സ്വർഗവാസികൾ സ്വീകരിച്ചു. ശ്രീ ലക്ഷ്മി പാൽക്കടൽ കടഞ്ഞപ്പോൾ ഉണ്ടായ രത്നമാണ് ലക്ഷ്മിയെ ഭഗവാൻ വിഷ്ണു സ്വീകരിച്ചു. വാരുണി മദ്യം എല്ലാ മദ്യത്തിനും ഉറവിടമായ ആദ്യ മദ്യം ആവിർഭവിച്ചതും പാൽക്കടലിൽ നിന്നാണ്. അതിനെ അസുരന്മാർ സ്വീകരിച്ചു. അപ്സരസുകൾ ഉർവശി മേനക രംഭ തിലോത്തമ തുടങ്ങിയവരുണ്ടായതും പാലാഴിയിൽ നിന്നാണ്. അവരെ ദേവലോകം സ്വീകരിച്ചു ഇന്ദ്രൻ. ഐരാവതം ആനയാണ്, അതും ദേവേന്ദ്രനാണ് സ്വീകരിച്ചത്. പാരിജാതം വൃക്ഷമാണ്, അതിനെ സ്വർഗവാസികൾ സ്വീകരിച്ചു. പിന്നെ സ്വർഗത്തു പോയി ചില ഈതിബാധകൾ തീർത്തതിന്റെ ഫലമായി വൃത്രാരിയായിരുന്ന ഇന്ദ്രന്റെ ഉറക്കമില്ലായ്മയെ മാറ്റിയെടുത്തതിന്റെ പേരിൽ ഇന്ദ്രന് സമ്മതമല്ലെങ്കിൽ പോലും ഭഗവാൻ പാരിജാതം സത്യഭാമയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് കഥ. 4 ദേവവൃക്ഷങ്ങളിൽ പാൽക്കടൽ കടഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ് ദേവവൃക്ഷമായ പാരിജാതം. ചന്ദ്രൻ, ആകാശത്ത് കാണപ്പെടുന്ന ചന്ദ്രൻ, കലകളോടുകൂടിയ ചന്ദ്രൻ പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായതാണ്. ഉച്ചൈസ്രവസ് എന്ന കുതിര, അതും ഇന്ദ്രനോട് ബന്ധപ്പെട്ടതാണ്, അതും പാൽക്കടലിൽ നിന്ന് കിട്ടിയതാണ്. പാഞ്ചജന്യമെന്ന ശംഖ്, അത് പാൽക്കടലിൽ നിന്നാണ്, അതാണ് വിഷ്ണു സ്വീകരിച്ചത്. ശാർംഗം, ഹരിധനുസ്, വിഷ്ണുവിന്റെ വില്ല്, അതും പാലാഴിയിൽ നിന്നാണ്. കൗസ്തുഭം, വിഷ്ണുവിന്റെ മാരടത്തെ ശോഭിപ്പിക്കുന്ന രത്നമാണ്, അതും പാൽക്കടലിൽ നിന്നാണ്. ആയുർവേദ പ്രവർത്തകനായ ധന്വന്തരി പാലാഴിയിൽ നിന്ന് പൊന്തി വന്നതാണ്. ആ പാലാഴിയിൽ നിന്ന് പൊന്തി വരുമ്പോൾ ധന്വന്തരിയുടെ കയ്യിൽ അമൃത കലശമുണ്ടായിരുന്നു, അതും പാലാഴിയിൽ നിന്നുണ്ടായതാണ് ആ അമൃതം. ഇങ്ങനെ 14 രത്നങ്ങളാണ് പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായത്. എന്താണ് പാലാഴി, എന്താണ് കടയൽ, എന്താണ് അതിന്റെ ഫലം എന്നത് അതിന്റെ വാച്യം, വ്യംഗ്യം, ലക്ഷണ, ഇങ്ങനെയൊക്കെ ഭാഷകളുണ്ട്. അതിലെ സാമ്പ്രദായികന്മാർ പറഞ്ഞു പോരുന്ന ലക്ഷണയിലൂടെ, ആധ്യാത്മിക ഭാഷയിലൂടെ ഇത്തവണ നമുക്കിതിനെ കാണാം. വാച്യമൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടുന്ന കാര്യങ്ങളെ ഉള്ളൂ, അത് നിങ്ങളെ സംഘർഷത്തിലാക്കുന്നതുമായിരിക്കും. കാരണം ഉദിച്ചു നിൽക്കുന്ന ആഗ്രഹം പാലാഴിയിൽ നിന്നുണ്ടായി എന്നൊക്കെ ഇന്ന് പഠിക്കുന്ന ശാസ്ത്രം വച്ച് നിങ്ങൾക്ക് ഏതായാലും സ്വീകരിക്കാനാവില്ല. ഇന്ന് നിലവിലിരിക്കുന്ന സങ്കേതം ഏതായാലും അതിന് വിരുദ്ധമാണ്. നന്നായിട്ട് തമാശയ്ക്കൊക്കെ ഒരു കഥയായി പറയാമെന്നുള്ളതിനപ്പുറം, കേൾക്കാൻ ഇമ്പമുണ്ടാകുമെന്നതിനപ്പുറം, പരസ്പരം സ്വീകരിക്കാവുന്ന ഒരു ഭാഷ, വാച്യഭാഷ ഇന്ന് നിലവിലില്ല. നിങ്ങൾ ആരും ചന്ദ്രനിൽ പോയിട്ടില്ലെങ്കിലും, നിങ്ങൾ ആരും ചന്ദ്രനെ കണ്ടിട്ടില്ലെങ്കിലും, ചന്ദ്രനിൽ കാലുകുത്തിയെന്ന് അവകാശപ്പെടുന്നവർ കുത്തിയിട്ടില്ലെങ്കിലും, ഞാൻ വെറുതെ പറഞ്ഞതല്ല, ചന്ദ്രനിൽ നീൽ ആംസ്ട്രോങ്ങും മറ്റും കാലുകുത്തുമ്പോൾ അവരുടെ കൊടി, രാജ്യത്തിന്റെ കൊടി പാറിപ്പറക്കുന്നുണ്ടായിരുന്നു. അതേസമയം കാലുകുത്തിയ അവർ ചന്ദ്രനിൽ വായുവില്ലെന്ന് പറയുകയും ചെയ്തു. മനസ്സിലായോ എന്നറിയില്ല. അതുകൊണ്ട് ഇടത്തരം ബുദ്ധിമാന് ചന്ദ്രനിൽ കാലുകുത്തിയതാണ്, കൂടിയ ബുദ്ധിമാന് ചന്ദ്രനിൽ ആരും കാലുകുത്തിയിട്ടില്ല, കുറഞ്ഞ ബുദ്ധിമാന് കുത്തിയാലും കുത്തിയില്ലെങ്കിലും ഒന്നുമില്ല. ഇങ്ങനെ മൂന്ന് തരം ആളുകളുണ്ടല്ലോ, അത് നിനക്കറിയാം. വളരെ സൂക്ഷ്മദൃക്കുകളായ ആളുകൾ നോക്കുമ്പോൾ ചന്ദ്രനിൽ വായുവില്ല ചലിക്കാൻ, അവിടെ കൊടി പറന്നിട്ടുണ്ട്. അതുകൊണ്ട് പിന്നീട് ചില കുബുദ്ധികൾ, അങ്ങനെയുള്ളവരെയാണ് ഈ ബുദ്ധി കൂടിയവരെയാണ് കുബുദ്ധികൾ എന്ന് പറയുന്നത്. ഒരു ജനതയുടെ വിശ്വാസത്തെ ആദ്യം തകർക്കുന്നവനെ ബുദ്ധിമാൻ എന്ന് പറയും. മനസ്സിലായില്ല. ബുദ്ധിമാന്റെ ബുദ്ധിയെ തകർക്കുന്നവനെയാണ് സൂക്ഷ്മ ബുദ്ധികളെന്ന് വൈദികർ പറയുന്നത്. പക്ഷെ അവരെയാണ് ലോകം കുബുദ്ധികൾ എന്ന് പറയും. മനസ്സിലായത്? കലികാല വൈഭവം കൊണ്ടാണ്. അതുകൊണ്ട് ഞാനൊരു കുബുദ്ധിയാണെന്ന് നിങ്ങൾ കരുതിയാൽ എനിക്ക് വിരോധമൊന്നുമില്ല. കാരണം അവിടെ കൊടി പാറി പറന്നിട്ടില്ല. അതുകൊണ്ട് അത്തരം കുബുദ്ധികൾ പറഞ്ഞത് സഹാറയിൽ എവിടെയോ ചെന്ന് ഈ പേടകം ഇറങ്ങിയിട്ട് അതിന്റെ ഫോട്ടോയാണ് ജനങ്ങളെ കാണിച്ച് പറ്റിച്ചതെന്നാണ്. അല്ലാതെ മുകളിൽ അവിടെയെങ്ങും പോയി ഇറങ്ങിയിട്ടില്ലെന്നാണ്. അതിരിക്കട്ടെ, നമ്മുടെ വിഷയമല്ല. അതുകൊണ്ട് അത് ചർച്ച ചെയ്ത് നമ്മൾ എങ്ങും എങ്ങും എത്തുകയും അമ്മായി റൈറ്റ് ശരിയാണ്. അതുകൊണ്ട് അത് നിങ്ങളുടെ ചിന്തയിൽ എന്നും ഒരു സംഘർഷമായി കിടക്കട്ടെ. അതിനപ്പുറം ഈ 14 രത്നങ്ങൾ മാനവ ജീവിതത്തില് സംസാരമാകുന്ന സാഗരത്തെ മന്ഥനം ചെയ്യുന്നതിന് ചില ജിജ്ഞാസുക്കൾ ഇറങ്ങിത്തിരിക്കും. അതിറങ്ങിത്തിരിക്കുമ്പോൾ ബഹിരംഗ സാധനയും അന്തരംഗ സാധനയും എന്ന രണ്ട് സാധനകളാണ് ഇതിന് വഴി. അല്ലാതെ കൂട്ടുകൂടലോ ബഹളം വയ്ക്കലോ ഒന്നും ഇതിന്റെ വഴിയല്ല. അതൊക്കെ വേറെ പലതിനും കൊള്ളാം, പലതിനെയും മറയ്ക്കാനും കൊള്ളാം, പ്രയോജനത്തിന് കൊള്ളില്ല. ഭൗതിക ജീവിതം കൂട്ടായി മാത്രമേ കൊണ്ടുപോകാനാവൂ. ഭൗതിക ജീവിതത്തിനുള്ള അഭിവാഞ്ഛയും വാസനയും കൊണ്ടാണ് വ്യക്തി ജനിക്കുന്നത്. അവിടെ കൂട്ടിച്ചേരുക. സ്വാഭാവികമായ ചരലുകള്, അസ്വാഭാവികങ്ങളായ ചരലുകള് എന്ന് രണ്ടും. സ്വാഭാവികമാണ് കുടുംബം. കുടുംബത്തിന് വെളിയിൽ വരുന്ന എല്ലാ ബന്ധങ്ങളും അസ്വാഭാവികങ്ങളാണ്. ആധ്യാത്മിക ഉത്കർഷം ആഗ്രഹിക്കുന്നുവെങ്കിൽ, ബന്ധവും ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ലത് കുടുംബബന്ധമാണ്. കാരണം പൂർവ്വവാസനയ്ക്കനുസരിച്ച് അതിന് പറ്റിയ ബീജാണ്ഡങ്ങളിൽ ജീവൻ ഭാഗികമായി ചേർന്ന് അവയുടെ ചേർച്ചയിൽ വെച്ച് കൃത്യമായ ഒരു അസുലഭ മുഹൂർത്തത്തിൽ പൂർവ്വവാസനകളണങ്ങിയ ജീവൻ അതിലേക്ക് വന്ന് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും ഭംഗിയായി ബന്ധങ്ങൾ തീർക്കാൻ വരെ വഴിയില്ല. അത് കഴിഞ്ഞ് ജനിച്ച് അതിന്റെ പൂർവ്വരൂപങ്ങളെ ഉൾക്കൊള്ളുന്നതിന് പകരം മാതാവിനെയും പിതാവിനെയും ലൗകിക ബന്ധങ്ങളെയും ഒരാൾ ഉപേക്ഷിച്ചിട്ട് വീണ്ടും ബന്ധങ്ങൾക്കായി പോകുന്നുവെങ്കിൽ അവൻ മൂഢനാണ്, മൂർഖനാണ്. അവിടെ ലഭിക്കാത്ത ഒരാനന്ദവും ബന്ധമുണ്ടാക്കുന്ന പുറം ലോകങ്ങളിൽ അവന് ലഭിക്കില്ല. അവിടെ തീരാത്ത ഒരു കർമ്മവും അവനെ സംബന്ധിച്ച് പുറത്തു തീരുകയുമില്ല. നിങ്ങൾക്ക് വളരെ വിയോജിപ്പുണ്ടാകാവുന്നതാണ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞത്. ഇതാണ് ഭാരതത്തിന്റെ സമഗ്ര സംഭാവനകളിൽ പ്രഥമവും പ്രധാനവും. ഇനിയുള്ളത് ആധ്യാത്മിക ലോകമാണ്. ആ ലോകത്തേക്ക് പ്രവേശിക്കുന്നതിന് അനിവാര്യമായുള്ളത് ജിജ്ഞാസയാണ്. ജിജ്ഞാസ ആവിർഭവിക്കുമ്പോഴാണ് തന്റെ സംസാരം, അത് തന്റേത് മാത്രമാണ്. ലോകമെന്നത് എല്ലാവർക്കും ഒരുപോലെയല്ല. ഇവിടെ നിങ്ങൾ ഇത്രയും പേര് വന്ന് ഈ ആശ്രമത്തെ കാണുന്നത് ഒരുപോലെയല്ല. കാഴ്ചയെല്ലാം വ്യത്യസ്തമാണ്. നിങ്ങളെല്ലാവരും കേൾക്കുന്നത് ഒരുപോലെയല്ല. കേൾവി എല്ലാം വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സംസാരം വ്യത്യസ്തമാണ്. ഇങ്ങനെ മനസ്സിലാവുമോ? ഇങ്ങനെ മനസ്സിലാവുമോ? ഒരു രൂപത്തിൽ ഒന്നിനെ കാണുന്നവനും വേറെ രൂപത്തിൽ അതിനെ കാണുന്നവനും കൂടെ യോജിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹാരമില്ല. രണ്ടു തരത്തിലും കാണാൻ രണ്ടുപേർക്കും സ്വാതന്ത്ര്യവും. എന്നു വരെ ഞാൻ കാണുന്നത് പോലെ അവരൻ കാണണമെന്ന് നിർബന്ധമില്ലയോ അന്നു വരെ എന്റെ ശാന്തിയാണ്. ഞാൻ കാണുന്നത് പോലെ തന്നെ അവൻ ഇതിനെ കാണണമെന്ന് എന്നൊരു നിർബന്ധം എനിക്ക് വരുന്നുവോ അത് പ്രകൃതി വിരുദ്ധവും ദുഃഖവുമാണ്. പഠിക്കും തോറും ഞാൻ കാണുന്നത് പോലെ കാണണം ലോകമെന്നുള്ളതാണ് പഠിപ്പിക്കലുകളുടെ പൊരുളായി വരുന്നത്. ഞാൻ കാണുന്നത് പോലെ അവൻ കാണില്ല എന്ന് അറിയുവാൻ ആർ പഠിക്കുന്നു? ആർ പഠിപ്പിക്കുന്നു? അവൻ പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമാണ്.
1: ഇങ്ങനെയൊക്കെ ചിന്തിക്കാനാവുമോ എന്നറിയില്ല. നിങ്ങളുടെ നിശബ്ദത എന്നെ പേടിപ്പിക്കുന്നുണ്ട്. എല്ലാ തോന്നിയും പോലെ എപ്പോഴും എനിക്ക് പേടിയുള്ളൊരു സാധനമുള്ളതാണ്. അതുകൊണ്ട് അത് നമുക്ക് യജ്ഞം ഹാലാഹലം നമുക്ക് അവസാനത്തേക്ക് വയ്ക്കാം. നേരം കൃത്യയാൽ വർണ്ണിക്കാം. ഇല്ലെങ്കിൽ വീണ്ടും ശിവരാത്രി വരുമെന്ന് എന്നെക്കാൾ മിടുക്കന്മാരായ ആരെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് എനിക്ക് സമാധാനിക്കാം. തുടക്കം മുതൽ പോവാം. അതുകൊണ്ട് ഭാഗവത സന്ദേശത്തിൽ കണ്ട പോലെ ഹാലാഹലത്തെ നമുക്ക് അവസാനമെടുക്കാം. കാമധേനുവാണ് ആദ്യം തന്നെ. കാമധേനു എന്ന് പറയുന്നത് യജ്ഞമാണ്. ഭഗവത്ഗീത 3-ാം അധ്യായം. സഹ യജ്ഞ പ്രജാ സൃഷ്ടുവ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യത്വമേശവോസ്തിഷ്ഠ കാമസുഖ. അവിടെ യജ്ഞമാണ് കാമധേനു. ഇഷ്ടം യജ്ഞം എന്നൊക്കെ അതിനെ പറയും. അനന്ത മഹാപുരുഷ യജ്ഞം, അനന്ത ചതുർദശി വ്രതം, ഇതൊക്കെ പണ്ടുള്ളവർ അനുഷ്ഠിച്ചിരുന്നു. എല്ലാ ഇഷ്ടവും നടക്കുന്നത് യജ്ഞത്തിൽ നിന്നാണ്. അതുകൊണ്ട് കാമ്യകർമ്മങ്ങൾ അത്രയും യജ്ഞരൂപമാണ്. അടുക്കോടെ പഠിക്കണം. കാമ്യകർമ്മങ്ങൾ ശമിച്ചിട്ടില്ലെങ്കിൽ നിഷ്കാമകർമ്മത്തിനൊരുങ്ങി ഇറങ്ങുന്നവൻ വഴിക്ക് വെച്ച് കാമ്യമായതിനെ കണ്ടുമുട്ടുകയും പതിക്കുകയും ചെയ്യും. പതനങ്ങളുടെ ചരിത്രമാണ് ആധുനിക ഇന്ത്യയുടെ ആധ്യാത്മിക ചരിത്രം. അത് സമറ്റിക് സംസ്കൃതിയിൽ രൂപപ്പെടുത്തിയെടുത്ത സംഘടിത സംസ്കാരത്തിന്റെ ലോകമാണ്. അതിനെ സംഘടിതമായി ന്യായീകരിക്കാൻ ഒരുങ്ങും തോറും സമാജം അധപ്പതിക്കുകയും വ്യക്തികൾ സനാതനധർമ്മത്തിൽ നിന്ന് അകലുകയും ചെയ്യും. അവിടെ കുട്ടികളെ ആദ്യം പഠിപ്പിക്കേണ്ടത് കാമ്യകർമ്മങ്ങളെ വിധിയാം വണ്ണം അനുഷ്ഠിക്കുവാൻ പാകത്തിന് യജ്ഞ സംസ്കൃതി ഉള്ളവരായിത്തീരണം. അതിനെയാണ് കാമധേനു എന്ന് വിളിക്കുന്നത്. അതാണ് സമുദ്രം കടഞ്ഞാൽ, സംസാര സമുദ്രം കടഞ്ഞാൽ പൊന്തി വരുന്നത്. എന്റെയും നിങ്ങളുടെയും സംസാരമാകുന്ന സമുദ്രത്തെ ഏകാന്തമായിരുന്ന് കടയാനൊരുങ്ങിയാൽ അതിനുള്ള തിരിക്കണം സ്വസ്ഥമായി, ആസനജയം വരണം. അങ്ങനെ ഇരുന്ന് പ്രാണായാമാദി പ്രക്രിയകളിലൂടെ നാഡികളെ ശുദ്ധീകരിച്ച് ബോധതലത്തിലേക്ക് ഉയർന്നു വരുന്നുവെങ്കിൽ ഒന്നും പഠിക്കാതെ ആരൊക്കെയോ പറയുന്നത് കേട്ട് അറിവില്ലാത്ത ലോകത്ത് നിന്ന് അറിവാണെന്ന് പറഞ്ഞ് പലതും ഉണ്ടാക്കാൻ ഓടുന്ന പരിപാടി നിർത്തി ഏകാന്തമായി തന്റെ സംസാരത്തെ കടഞ്ഞ് അതിൽ നിന്ന് ഉത്ഭൂതമാകുന്നതിനെ നോക്കിയാൽ ആദ്യം ബോധ്യമാവും കാമ്യകർമ്മങ്ങളാണ് ശമിക്കുന്നത്. കാമ്യകർമ്മങ്ങൾ നിലനിൽക്കുവോളം ആനന്ദമില്ല, കാമ്യകർമ്മങ്ങൾ തത്തിക്കളിക്കുവോളം സമാധാനമില്ല, കാമ്യകർമ്മങ്ങൾ സ്വച്ഛന്തമായിരിക്കുവോളം സംസാരം സുഖമായി അനുഭവിക്കണം. അതുകൊണ്ട് ഇതിന്റെ 1-ാമത്തെ രത്നം രതി നിർവിശേഷമായത് കാമധേനുവാണ്. 2 ശ്രീ, ശ്രീഞ്ഞ് സേവായ, സേവ സമർപ്പണം, ശരണാഗതി, അതിന് മറ്റൊരു പേര് പറയാം ഉപാസന, ഉപ ആസീൻ, ബോധത്തിന് ഏറ്റവും അടുത്തിരിക്കുക, മനോമാലിന്യത്തെ കളയുന്നതിന് ഒരുങ്ങുക. കാമ്യമായ കർമ്മങ്ങളിൽ എത്രയാണോ മനസ്സ് പുറത്തേക്ക് പോയത് അതിനു പകരം കാമ്യ വിഷയങ്ങളെ വിട്ട് ആഗ്രഹമില്ലാതെ അതേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. ആഗ്രഹത്തോടുകൂടി ചെയ്യുന്നത് സ്വേച്ഛയാണ്. പ്രാരബ്ധത്തിലെ ആദ്യ ഭാഗമാണ് സംസാരത്തെ സൃഷ്ടിക്കുന്ന സ്വേച്ഛ. തനിക്ക് സമമായി പ്രായമുള്ള ഒരാളിന്റെ ഇച്ഛ സാധിച്ചു കൊടുക്കാൻ എളുപ്പമല്ല, കാരണം അവിടെ അഹങ്കാരം കയറിവരും. തന്നെക്കാൾ താഴ്ന്ന ഒരാളിന് സേവ ചെയ്യാനാവില്ല, അവിടെയും കൊടുത്തവനെന്ന അഹങ്കാരം കയറിവരും. മാതാവ്, പിതാവ്, ആചാര്യൻ ഇവർ തന്നെക്കാൾ ഉയർന്നവരാണെന്ന ബോധം ഉള്ള കാലങ്ങളിൽ, അങ്ങനെ എടുത്തു പറഞ്ഞതിന് കാരണം ഇന്ന് അങ്ങനെയല്ല കാലം. പരിണാമ സിദ്ധാന്തം പഠിക്കുകയും അറിവില്ലായ്മയിൽ നിന്ന് അറിവുണ്ടായി എന്ന് ചരിത്രം പഠിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എന്റെ അച്ഛൻ മണ്ടനും അപ്പൂപ്പൻ മരമണ്ടനുമാണ്. അതുകൊണ്ട് ബഹുമാനപൂർവം അച്ഛന് വേണ്ടി ഒരു കർമ്മം ചെയ്യാനാവില്ല. ഇതിനുത്തരവാദി അച്ഛനാണോ മകനാണോ അതെന്റെ ചർച്ചയല്ല, അത് നിങ്ങൾക്കുള്ളു. കോഴക്കൊക്കെ നിങ്ങൾ ഉണ്ടായിക്കോളൂ. എന്തായാലും പറ്റില്ല എന്ന് മാത്രമാണ് ഞാൻ. എന്റെ അച്ഛന് അനുഭവമുണ്ട്, എന്നെക്കാൾ അറിവുണ്ട്, അറിവിൽ നിന്ന് അറിവില്ലായ്മയാണ് ഈ പ്രപഞ്ചം എന്നറിയുമ്പോൾ ഒരുവൻ അച്ഛനു വേണ്ടി ചെയ്യുന്ന സേവ പരേച്ഛയാണ്, അത് നിഷ്കാമമാണ്. അല്ലാതെ ലോകത്ത് ആശുപത്രി നടത്തിയാൽ, സ്കൂള് നടത്തിയാൽ, മരുന്ന് കുറിച്ചു കൊടുത്താൽ, ഞാനൊക്കെ അത് ചെയ്യുന്നയാളാണ്, ഞങ്ങൾ ആരും ചെയ്യുന്നത് നിഷ്കാമമല്ല, മനസ്സിലായില്ല, അങ്ങനെയുള്ള തെറ്റിദ്ധാരണയൊന്നും വയ്ക്കണ്ട. ഇത് കാമ്യം പോലുമല്ല, അതിനേക്കാൾ അധപ്പതിച്ചതാണ്. നിഷ്കാമം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് ചെയ്യുന്ന സേവനമൊന്നുമല്ല, ബഹുമാന പുരസരം പരന്റെ ഇച്ഛയെ മാനിച്ച് ചെയ്യുന്നത് മാത്രമാണ്. എന്റെ പിതാവിന്റെ ഇച്ഛയെ ഞാൻ മാനിക്കുമ്പോൾ എന്റെ ഇച്ഛകൾ ചുരുങ്ങും, സദാചാര ബോധം എനിക്കുണ്ടാവും, ബ്രഹ്മചര്യാദി ഗുണങ്ങൾ ഉണ്ടാവും. ഞാൻ കണ്ട ഒരു പെൺകുട്ടി അതിനോടൊപ്പം പോണം. മനസ്സുകൊണ്ട് എന്റെ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ വിടുമ്പോഴാണ് എന്റെ പിതാവിന്റെ ഇച്ഛയെ സമ്മതിക്കാതെ വരുന്നത്. അമ്മ റൈറ്റ്, അത് വിജയമാണെന്നാണ്, അത് തനിക്ക് താൻ പോരുമയാണെന്നാണ്, അത് നേട്ടമാണെന്നാണ്, അതിലൂടെ ലോകങ്ങൾ വെട്ടിപ്പിടിക്കാമെന്നാണ്, അതിലൂടെ ശാന്തി നേടാമെന്നാണ് നിങ്ങളുടെ ചെറുപ്പക്കാർ പഠിക്കുന്നത്. അത് ഭാരതീയമല്ല, സനാതനമല്ല. പിതാവിനാണ് അറിയുന്നത്. ഏത് യാദൃച്ഛികതയിൽ വെച്ചാണ് പിതാവിന്റെ സംസ്കൃതിയുടെ ബീജം ഞാനായി രൂപാന്തരപ്പെട്ടതെന്ന്, ഏതിലൂടെയെല്ലാമാണ് ഞാൻ സഞ്ചരിക്കേണ്ടതെന്ന് പിതാവിന്റെ അന്തർഗതങ്ങളിലാണ് ഇരിക്കുന്നത്. പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ സന്യസിക്കാൻ, പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ വിവാഹം കഴിക്കാൻ, പിതാവ് ആഗ്രഹിക്കുന്നു ഞാൻ ലോകങ്ങൾ വെട്ടിപ്പിടിക്കാൻ. ഏത് വഴി പോയ വഴിയിലായിരിക്കില്ല ഞാൻ പോകും. അതുകൊണ്ടുള്ള ദേഷ്യവും രോഷവും ഒക്കെ എന്നോട് നിൽക്കുന്നുണ്ടാവും. എനിക്കിത് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വാസനകളുടെയും സംസ്കാരങ്ങളുടെയും ചരിത്രം എടുക്കുമ്പോൾ ഗോത്രാദികളുടെ പ്രാധാന്യമെല്ലാം കൊടുത്തു പഠിപ്പിച്ച ഭാരതീയ സംസ്കാരം പഠിച്ചത് ഇന്ന് പഠിക്കുന്ന രീതിയില്ല. അതുകൊണ്ടാണ് അവർ സംസാരത്തെ കടയാൻ പറഞ്ഞത്. സംസാരം കടയുമ്പോൾ ആദ്യമുണ്ടാകുന്നത് ഇഷ്ട വരണമുള്ള കാമധേനുവാണ് യജ്ഞം. രണ്ടാണ് സേവ. അത് പരിപക്വമാകുന്നത് സ്വേച്ഛയിൽ നിന്ന് പരേച്ഛയിലേക്ക് വികസിക്കുമ്പോഴാണ്. അത് 100% നിഷ്കാമമാകുന്നത് അനിച്ഛയിലെത്തുമ്പോൾ. പരേച്ഛയിൽ പിതാവ്, മാതാവ്, ആചാര്യൻ, അതിഥി. എന്റെ ഇച്ഛയിൽ ആ വന്നിരിക്കുന്നയാൾ നിൽക്കാനല്ല, അയാൾ അതിഥിയാണ്. അതിഥി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പദമില്ല, മനസ്സിലായില്ല. നിങ്ങൾ പോയി ക്ഷണിച്ചു കൊണ്ടിരുന്നവനാണ് ഗസ്റ്റ്. Am I right? യാദൃച്ഛികനാണ് അതിഥി. തിഥി അറിയിക്കാതെ വന്നവൻ. അങ്ങനെ വരുന്നവനെ നിങ്ങൾ ഇന്ന് അതിഥി എന്ന് പറയില്ല, പറയുമോ? പക്ഷെ സ്വാമിജി പറഞ്ഞു, എന്നെയോ നിങ്ങളിൽ ഒരാളെയോ അതിഥി എന്ന് പറഞ്ഞില്ല. യാദൃച്ഛികമായി ഒരു സ്വാമിജി ഈ നാട്ടിൽ എത്തിയിരിക്കുന്നു, മനസ്സിലായില്ല. അദ്ദേഹം ഈശ്വര സ്വരൂപമാണ്. അത് സംസ്കാരമുള്ളതുകൊണ്ട് പറഞ്ഞതാ, നല്ല ആശ്രമത്തിൽ വളർന്നതുകൊണ്ട് പറഞ്ഞതാ. നിങ്ങളുടെ വീടുകളിലോ ഇപ്പോൾ ഉള്ള ആശ്രമങ്ങളിലോ വളർന്നാൽ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതതിന്റെ വ്യതിയാനമാണ്. അവിടെ വരുന്ന ആളിന്റെ ഒരു ഇച്ഛയെ സാധൂകരിക്കുമ്പോൾ അത് പരേച്ഛയിലേക്ക് ഉയരുക. അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുമ്പോൾ, ഒരു കാര്യം എടുത്തു കൊടുക്കുമ്പോൾ, അതെല്ലാം അദ്ദേഹത്തിന് ആവശ്യമാണെന്ന് അറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആഗ്രഹങ്ങളിൽ പലതിനെയും അവിടെ സമർപ്പിച്ചു മാറ്റുകയാണ്. അതുപോലെ പിതാവിൽ, അതുപോലെ മാതാവ്. കാരണം പൂർവ ജന്മങ്ങൾ കൊണ്ട് സംസ്കൃതി രൂപാന്തരപ്പെട്ട് വാസനകളായി നിൽക്കുന്ന പിതാവിൽ നിന്ന് വാസനാബദ്ധമായി ഞാൻ വന്നിട്ട് എന്റെ പൂർവവാസനകളെ പൂർത്തീകരിക്കുന്ന ഒരു വേളയിൽ എന്റെ വാസനകളിൽ നിന്ന് ഞാൻ സ്വതന്ത്രമാകുന്നുണ്ട്. അത് ആനന്ദമാണ്. ഇതിനൊക്കെ അനുഷ്ഠാനമെന്ന് പറയും. അനുഷ്ഠാനമില്ലാത്തവൻ ഹിന്ദു അല്ല. പ്രസംഗം എത്ര വേണമെങ്കിലാവാം,
0: ആനന്ദത്തിന് അനുഷ്ഠാനമാണ് അനിവാര്യമായുള്ളത്. ആ ഉപാസന മനോമാലിന്യത്തെ കളയുന്നതിന് നിഷ്കാമകർമ്മം, അതാണ് ശ്രീ. ശ്രീന് സേവായാം ലക്ഷ്മി. ലക്ഷ്മിയെ വരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ വിശ്വനായി മാറി, വിഷ്ണുവായി മാറി. വ്യാപ്നോതി ഇതി വിഷ്ണു. സ്വന്തം ആഗ്രഹതലങ്ങളിൽ നിന്ന് പരേച്ഛയിലേക്ക്, പരോത്കർഷത്തിലേക്ക് വികസിച്ചു എന്നർത്ഥം. വിക്ഷേപാവരണ നിവൃത്തിക്ക് പറ്റും വിധം ഉപാസന പൂർണമായി എന്നർത്ഥം. ഉപാസന കൊണ്ട് ആവരണത്തെ കളയും. ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ അത് നിങ്ങൾക്ക് നന്നായി പറഞ്ഞു തന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്കിനി ആ വഴിയിൽ കൂടെ അധികം സഞ്ചരിക്കേണ്ടെന്ന് തോന്നുന്നു അല്ലേ. ആത്മബോധ കൗമുദി അതിൽ നന്നായി പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. മഹാനുഭാവനായ ആചാര്യൻ നിങ്ങൾക്ക് നല്ലപോലെ പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ. അവിടെ ആവരണവും വിക്ഷേപവും എന്ന രണ്ട് ശക്തികളുണ്ട്. അതില് ആവരണത്തെ കളയുന്നത് നിഷ്കാമകർമ്മമാണ്, വിക്ഷേപത്തെ കളയുന്നത് ഉപാസനയാണ്. അപ്പൊ ഇത് രണ്ടും അനിവാര്യം. അതിന്റെ ഉദാഹരണമാണ് ദക്ഷ പ്രജാപതി ശിവനെ വിളിച്ചില്ല യജ്ഞത്തിന്. ശിവന്റെ സാമീപ്യം ഇല്ലാത്ത ഒരു യജ്ഞത്തിന് ഒടുവിയത്. ഒടുവിൽ അത് എന്തായി എന്ന് നിങ്ങൾ കഥയിൽ പഠിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വന്ന് നമാമി വിശ്വേശ്വര വിശ്വരൂപം പുരാതനം ബ്രഹ്മനിജാത്മരൂപം നമാമി സർവം ഭവഭാവഭാവം പരത്പരം ശങ്കരമനതോസ്മി. ഇവിടെയൊന്ന് ശിവനെ പ്രീതപ്രീതം നമസ്കരിക്കുന്ന രംഗം. ദേവദേവ മഹാദേവ കൃപാം കുരു നമസ്തുതേ അപരാധം ക്ഷമസ്വദ്യ മമ ശംഭോ കൃപാദിതേ. ദർശൻ ഇങ്ങനെയാണ് നമസ്കരിക്കുന്നത്. നമുക്കൊക്കെ ഈ നമസ്കാരം വേണ്ടി വരും. കാരണം നമ്മള് മംഗളകരമായ ശൈവമായ ഇതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ കർമ്മങ്ങളെല്ലാം ആദ്യം ചെയ്യും. ഇതിൽ തല പോയി കഴിഞ്ഞ് ആടിനെ പോലെ മേ മേ എന്ന് കരയേണ്ട അവസ്ഥ എത്തുമ്പോൾ വാർദ്ധക്യവും അപ്പോഴാണ് ഈ നിലവിളി എല്ലാം നിലവിളിക്കുന്നത്. ദേവതകളെല്ലാം ഊർജസ്വലങ്ങളായിരിക്കുമ്പോഴാണ് ഉപാസനയും നിഷ്കാമകർമ്മവും ഒക്കെ വേണ്ടത്. മൂന്നാമത് പാലാഴിയിൽ നിന്ന് കടഞ്ഞാൽ മൂന്നാമത് വരുന്നത് വാരുണി മദ്യം. ആനന്ദമല്ലെങ്കിൽ സുഖം ആസുരി സമ്പത്തിക്ക് സമാധാനിക്കുവാനുള്ളതാണ്. എവിടെയെങ്കിലും ഒരു സുഖത്തിന്റെ ലാഞ്ഛന കണ്ടാൽ നമ്മളിലെ രാജസീയമായിരിക്കുന്ന ശക്തികളെല്ലാം സടകുടഞ്ഞത്. എഴുന്നേക്കാൻ വയ്യാത്തവൻ ഒരു സുഖോൽപ്പന്നം കണ്ടാൽ ചാടിയത്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് റെയ്ഗൻ മച്ചോണ് അദ്ദേഹത്തിന്റെ അല്ലേ. അദ്ദേഹം അവസാനം ബോധമൊക്കെ നഷ്ടപ്പെട്ട് ഡിമെൻഷ്യയൊക്കെ വന്ന് വർത്തമാനമൊന്നും പറയാനാകാതെ ഒരു പരുവത്തിലെത്തിയിരിക്കുകയാണ്. പക്ഷെ ഒരു തെരുവിലൂടെ അദ്ദേഹവും ഭാര്യയും നടന്നു പോകുമ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രം കണ്ടതും അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ വികസിക്കാം. മനഃശാസ്ത്രകാരന്മാരെ കുറിച്ച് പഠിച്ച് പലതും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ലോകത്തെ ഏതെങ്കിലും ഒന്ന് സുഖോൽപ്പന്നമാണോ അത് കാണുമ്പോൾ ഉയരുന്നത് മനസ്സാണ്. വാരുണി മദ്യമാണ്. ആധ്യാത്മിക പക്ഷത്തിൽ ഇതിന്റെ അർത്ഥം ആനന്ദമാണ്. ആനന്ദോദ്ധേവ കൽവിമാനി ഭൂതാനി ജായന്തേ ആനന്ദേന ജാതാനി ജീവന്തി ആനന്ദം പ്രയന്തി അഭിസംവിശന്തി എന്ന് തൈത്തിരിക്കും. സൈഷ വാരുണി ഭാർഗവീ വിദ്യ എന്ന് പ്രയോഗം. വാരുണി വിദ്യ, ഭാർഗവീ വിദ്യ, ഈ വിദ്യയെയാണ് ഇവിടെ വാരുണി എന്ന് പറഞ്ഞിരിക്കുന്നത്. മദ്യം എന്ന് പറഞ്ഞു. നമ്മുടെ ആസുരി സമ്പത്തികളും ദൈവീ സമ്പത്തികളും ഒരുമിച്ചു ചേരുകയും ശാന്തമാവുകയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ആധ്യാത്മികമായി മുന്നേറാൻ പറ്റൂ. രണ്ടും കാത്തിരിക്കുന്നതാണ്. നമ്മൾ ഏത് ഉപാസന ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആസുരി സമ്പത്തിയെ കൂടി കൂട്ടി സമാശ്വസിപ്പിച്ച് മുന്നേറാൻ പഠിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒരുക്കിയ എല്ലാ കളങ്ങളും തേച്ചു മാച്ചു കളഞ്ഞ് ദുർദേവതാരൂപം കൈക്കൊള്ളുന്ന ആസുരി ശക്തികൾ തകർത്താളും. അതുകൊണ്ടാണ് ഇത് ഗുരു വേണമെന്നും പാരമ്പര്യ സംവിത്തായിരിക്കണമെന്നും പാരമ്പര്യ വഴിക്ക് പോകണമെന്നും ഒക്കെ പറയുന്നത്. പാരമ്പര്യമില്ലാതെ പിപീലിക ന്യായേന ഉപാസനയൊക്കെ തന്നെത്താൻ ചെയ്ത് കേമന്മാരായി അഹങ്കാരികളായി ഒക്കെ തീരുമ്പോ ഒരു സുപ്രഭാതത്തിൽ ആര് പിടിച്ചാലും കിട്ടാത്തിടത്ത് ഈ അസുരി സമ്പത്തികള് ആനന്ദം തേടി മറ്റ് കലാപങ്ങളിൽ ചെന്ന് ചാടുകയും ലോക വ്യവഹാരത്തിൽ അമാന്യത വരികയും ചെയ്യും. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോ ലോകമെല്ലാം എതിർക്കും. ആരെല്ലാമാണോ നേരത്തെ അനുകൂലിച്ചത്, പ്രശംസിച്ചത്, കൂടെ നടന്നത്, അവർക്കൊന്നും തള്ളിപ്പറയാൻ അധിക നേരം വേണ്ടി വരില്ല. ഉയർന്നിട്ട് താഴുന്നത് ലോകരുടെ മുമ്പിൽ വളരെ ഉയർന്നിട്ട് താഴുന്നതിനേക്കാൾ ശോചനീയമായി മാറ്റുന്നില്ല. അതിന് കാരണം അകത്തിരിക്കുന്ന അസുരി ശക്തികൾ, ധനം, ആധ്യാത്മിക പ്രഭാവം, പ്രതിഭ, ജനശക്തി, ഇതൊക്കെ വരുന്ന സമയത്ത് അകത്തിരിക്കുന്ന അസുരി ശക്തികൾ എല്ലാം തട്ടിത്തകർക്കുന്നതിന് വേണ്ടുന്നതായ കളികൾ കളിക്കും. അതിനെ എതിർത്തുകൊണ്ട് അതിനോടൊപ്പം നിൽക്കുന്ന ആളുകളുടെ ദൈവീ ശക്തികൾ സാക്ഷിത്വേന വർദ്ധിക്കും. ഒരു കുടുംബത്തിൽ മക്കളിൽ കുറെ പേരെയും കൂട്ടുപിടിച്ച് അച്ഛനും അമ്മയും ഒക്കെ കൂടെ കൂടി കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വേളയിൽ ആധ്യാത്മികമായ ഒരു ശക്തിവിശേഷം ഉയർന്നു തുടങ്ങിയാൽ വിജയങ്ങൾ അങ്ങ് വരാൻ തുടങ്ങും. ആ വിജയങ്ങൾ വരുന്ന സമയത്ത് അപ്പുറത്ത് ആസുരി സമ്പത്തി അതിനിടയിൽ വരുന്ന തടസ്സം തള്ളി നിൽക്കുന്നതിന് വേണ്ടി കള്ളവും ചതിയും വഞ്ചനയും ചെയ്യാൻ പ്രേരിപ്പിക്കും. അതൊരാനന്ദമായി മാറും. ആ സമയത്ത് മറ്റു ചില മക്കൾ അത് നോക്കിയിരിക്കും, കൂട്ടുകൂടുകയില്ല, അരുതെന്ന് പറഞ്ഞു നോക്കും. കേട്ടില്ലെങ്കിൽ പിന്നീട് അധപ്പതന വേളയിൽ അവരും കൂടെ കൂടി ഇതെല്ലാം കൂടെ എടുത്ത് വിശദീകരിക്കും. ഒരു വലിയ പ്രശ്നം. അതുകൊണ്ടാണ് സനാതനധർമ്മം സാമ്പ്രദായികമായി പോകണമെന്ന് നിർബന്ധിക്കുന്നത്, കൃത്യമായ അടുക്കിൽ പോകണമെന്ന് നിർബന്ധിക്കുന്നത്. ഈ വാരുണി ഏത് സംസാരം കടയുമ്പോഴും അതിൽ നിന്ന് മദ്യമുണ്ടാവും. വിദ്യ എപ്പോൾ അസുരങ്കലെത്തും, വാരുണീ വിദ്യ എന്നാണ് അതിന് പറയുക. വാരുണി ഭാർഗവീ വിദ്യ, ഭാർഗവനിൽ നിന്നുണ്ടായ വാരുണിയിൽ ഈ വിദ്യയിൽ ആദ്യം പരോക്ഷജ്ഞാനമാണുണ്ടാകുന്നത്, അപരോക്ഷമല്ല. അതുകൊണ്ട് ഈ വിദ്യ പഠിക്കുമ്പോൾ അനുബന്ധ ചതുഷ്ടയം അറിഞ്ഞു പഠിക്കണം. അതുകൊണ്ടാ പറഞ്ഞത് ആദ്യം ഇഷ്ടഭോഗങ്ങൾ, അവയെ അനുഭവിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. ആരോ പറഞ്ഞു കേട്ടു എല്ലാം കൂടിയത് അനുഭവിക്കണം, ആദ്യം തിരഞ്ഞെടുക്കണ്ട, എനിക്കിതാണ് വിധി, ഈ ജന്മം ഇങ്ങനെയാണ്, ഇത് തീർക്കട്ടെ, ഇത് തീർത്തിട്ട് ഞാൻ അങ്ങ് വരാം, തിരക്കൊന്നും കൂട്ടണ്ട. ആരെങ്കിലും ഒരാൾ സത്സംഗത്തിന് വരുന്നില്ല, ആള് കുറഞ്ഞുപോയി, ഹിന്ദുക്കൾ എന്ത് ചെയ്യും, അതിനുവേണ്ടി ഒന്നും എല്ലാരെയും വിളിച്ചോണ്ടൊന്നും പറയണ്ട, എനിക്കിപ്പം നേരില്ല, വീട്ടിൽ പണിയുണ്ട്, അന്ന് വീട്ടിലെ പണിയൊക്കെ ചെയ്യും, തീർന്നു കഴിഞ്ഞ് വന്നോളും പതുക്കെ, അന്നേരം വന്നാൽ ഇവിടെ ഇരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുവരെ ആശ്രമത്തിൽ കയറ്റാത്ത മീനൊക്കെ പൊരിച്ചു കൊടുക്കേണ്ടി വരും, മനസ്സിലായില്ല, പ്രസാദം മാറ്റേണ്ടി വരും. കാരണം സ്വാമിജി ഇപ്പൊ ആളെ കൂട്ടാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ അയലോക്കുംകാരെയൊക്കെ വിളിച്ചോണ്ട് വന്ന് തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ മാറി മാറി കൊടുക്കണം. അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ നാല് സായിപ്പിനെയും മദാമയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു കുപ്പിയും കൊടുക്കേണ്ടി വരും, മനസ്സിലായില്ല. ഈ കുപ്പി അടിച്ചു കഴിയുമ്പോൾ അവനും കൂടെ ബോധമില്ലാതായി കഴിഞ്ഞാൽ വേദം പഠിക്കാൻ പറ്റും. ഇത് പറഞ്ഞാൽ മനസ്സിലായില്ല. അതുകൊണ്ട് ഇതൊന്നും ആരും വിളിച്ചുകൊണ്ടൊന്നും കേൾപ്പിക്കണ്ടല്ലോ, നിങ്ങൾ എണ്ണം കുറയണം. ഞാൻ നോക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തേക്കാൾ എണ്ണം കുറഞ്ഞു, ഇടയ്ക്ക് വെച്ച് പൊഴിയണം. ഇത് ഉള്ളവരെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ മാഹാത്മ്യം പോകും. ഞാനങ്ങനെയാണ്, ഇത് ചന്തയിലൊന്നും മിക്കാവുന്ന സാധനമല്ല, ഇതിന് മാർക്കറ്റ് വളരെ കൂടിയവരുടെ ഇടയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല സാധനങ്ങൾ വല്ലതും നാട്ടുകാർക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഒന്നാം നമ്പർ തേയില. നിങ്ങൾ ആരെങ്കിലും ഇന്നും ഒരു ചായ അതുകൊണ്ട് കുടിച്ചിട്ടുണ്ടോ? കുടിക്കാൻ പറ്റില്ല, അതിന് വില കൂടുതലാ. പറഞ്ഞ മനസ്സിലായില്ല. ഇവിടെ ഉള്ള ഹോട്ടലിലെ പിട്ട് മുഴുവൻ കൊണ്ടുപോയി അതിന് കളറും കയറ്റി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിങ്ങളെല്ലാം വാങ്ങിക്കും, ചായയാണെന്ന് പറഞ്ഞ് കുടിക്കും. ചായ കുടിച്ചിട്ടുണ്ടോ? നല്ല കശുവണ്ടി, ഒന്നാം നമ്പർ കശുവണ്ടി, അതിന്റെ ആ പുറകിൽ അതിന്റെ ആ വാല് വരെ ഇരിക്കുന്ന കശുവണ്ടി, അതിന് വില കൊടുക്കണം, മനസ്സിലായില്ലേ. 100 രൂപ എടുത്തുകൊണ്ട് പോയി കശുവണ്ടി ഇതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പായസത്തിലിടാനാന്ന് പറഞ്ഞാൽ അതിനകത്ത് മുഴുവൊക്കെ ഉണ്ടാവും, മനസ്സിലായില്ല. അവിടുന്ന് നിങ്ങളെല്ലാരും പഠിക്കരുത്, കുറച്ചു പേർക്കുള്ളതാണ്. ഡോമിനൻസ് മൈനോറിറ്റി, ആൾക്കൂട്ടം കണ്ട് ഒരു ഭ്രമവും വേണ്ട, ആൾക്കൂട്ടത്തിന് മനസ്സിലാവുമോ ഇതുവല്ലോ, ഈ ഭാഷ തന്നെ. എന്നോട് ദേഷ്യം വരുന്നുണ്ടല്ലോ. സനാതനധർമ്മം നിലനിൽക്കണമെങ്കിൽ പഠിക്കാൻ കൊള്ളുന്നവനെ മാത്രം പഠിപ്പിക്കണം, അതിനാണ് അനുബന്ധ ചതുഷ്ടയം. ഞാൻ പറഞ്ഞല്ല, ആദിശങ്കരനെ പോലുള്ള ഉന്നത മനീഷകൾ പറഞ്ഞിട്ടുള്ളതാണ്, ഭഗവത്പാദ ആചാര്യനും മറ്റും തുല്യമായി ആരുമില്ല. അതിന് വിവേകം വേണം, വൈരാഗ്യം വേണം, സമാധി ശക്ത സമ്പത്തി വേണം, മുമുക്ഷുത്വം വേണം, ഇവയുണ്ടെങ്കിൽ മാത്രമാവും.
2: ഓം നമഃ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ. the 24/7 spiritual channel from shivam.org. Om Namah Shivaya.

0: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
1: ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പ്രവേശിക്കുകയാണ്. ബ്രഹ്മസൂത്ര സാങ്കര ഭാഷ്യം, സംബന്ധ ഭാഷ്യം, അങ്ങനെ അധ്യാസത്തിന്റെ പൂർവപക്ഷ ഭാഷ്യം, അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഞാൻ വായിക്കാം. യുഷ്മദ് അസ്മത് പ്രത്യയ ഗോചരയോർ വിഷയ വിഷയണോസ്തമ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോരിതിരേതരഭാവാനുഭവത്തു സിദ്ധായാം. യുഷ്മദ് അസ്മത് പ്രത്യയ ഗോചരയോഹു വിഷയ വിഷയിനോഹു തമ പ്രകാശവത് വിരുദ്ധ സ്വഭാവയോഹോ ഇതരേതരഭാവ അനുപപത്തോ സിദ്ധായ തദ്ധർമാണമപി സുതരാം ഇതരേതരഭാവ അനുപത്തി. ഇത് സിദ്ധാന്തമല്ല, പൂർവപക്ഷമാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഇതിനെ നിഷേധിച്ചുകൊണ്ട് അദ്വൈത സിദ്ധാന്തം എന്താണെന്ന് ഇനി പ്രതിപാദിക്കാൻ പോവുകയാണ്. യുഷ്മത് പ്രത്യയത്തിന്റെ വിഷയമായിരിക്കുന്ന, അതായത് ഇത് എന്നറിയുന്ന വസ്തുക്കളും അസ്മത് പ്രത്യയത്തിന്റെ വിഷയമായിരിക്കുന്ന ആത്മാവും, ഇവിടെ പൂർവപക്ഷി പറയുന്നത് ഞാൻ എന്നുള്ള ശബ്ദം കൊണ്ട് ആത്മാവിനെ അറിയുന്നു എന്നാണ്. ഇത് രണ്ടും ഇതിനെ പറയുന്നു വിഷയിയും വിഷയവും, ആത്മാവ് വിഷയി, മറ്റുള്ളവയെല്ലാം വിഷയങ്ങൾ. ഇത് പരസ്പര വിരുദ്ധ സ്വഭാവം ഉള്ളതാണ്. ഇരുട്ടിനെയും വെളിച്ചത്തെയും പോലെ വൈരുദ്ധ്യം, അത്യന്ത വൈരുദ്ധ്യം. വൈരുദ്ധ്യം എന്ന് പറയുന്നത് ശാസ്ത്രീയമായ ഭാഷയിൽ പറഞ്ഞ രണ്ടു തരത്തിലൊരു സഹ അനവസ്ഥായിത്വം എന്ന് പറയും. ഒരു വൈരുദ്ധ്യം സഹ അനവസ്ഥായിത്വം എന്ന് വെച്ചാൽ ഒരുമിച്ചിരിക്കായിക. എന്താണിപ്പോ നല്ല വെളിച്ചവും നല്ല ഇരുട്ടും ഒരേ കാലത്ത് ഒരേ ദേശത്ത് ഒരുമിച്ചിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നു വെളിച്ചവും ഇരുട്ടും പരസ്പര വിരോധിയാണ്. അത് വൈരുദ്ധ്യം, വിരോധം എന്ന് പറയുന്നു. അതിന്റെ ശാസ്ത്രീയമായ പരിഭാഷയാണ് സഹ അനവസ്ഥായിത്വം. അതുപോലെ തന്നെ മറ്റൊന്നാണ് ബാധ്യ ബാധക ഭാവം, അതും വൈരുദ്ധ്യത്തിന്റെ മറ്റൊരു പരിഭാഷയാണ്. എന്നുവെച്ചാൽ അതിന്റെ നിർവചനമാണ് ബാധ്യ ബാധക ഭാവം. അതായത് അതിനും ഇത് തന്നെയാണ് ഉദാഹരണം, നല്ല വെളിച്ചവും നല്ല ഇരുട്ടും. ഇത് ഒന്ന് മറ്റൊന്നിനെ ബാധിക്കുന്നു. ബാധിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ അമർത്തിക്കളയുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കുകയോ ചെയ്യാം. വെളിച്ചം ബാധകം, ഇരുട്ട് ബാധ്യം. അതായത് വെളിച്ചം നാശകം, നശിപ്പിക്കുന്നത്, ഇരുട്ട് നശിക്കുന്നത്. ഇതാണ് ഇതിന്റെ വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും വിരോധം എന്ന് പറയുന്നത്. അതിവിടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഏതെങ്കിലും രണ്ട് വസ്തുക്കളിൽ വിരോധം, ശരിയായ വിരോധമുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടേതെങ്കിലും ആയിരിക്കും. ഒന്നുകിൽ അത് ബാധ്യ ബാധക ഭാവമായിരിക്കും, അല്ലെങ്കിൽ സഹ അനവസ്ഥായിത്വമായിരിക്കും. അപ്പോൾ വെളിച്ചത്തിനും ഇരുട്ടിനും ഇതുണ്ട്, ഈ തരത്തിലുള്ള പരസ്പര വിരോധമാണ്. അതാണ് ഇവിടെ പറഞ്ഞെന്താണ് വിരുദ്ധ സ്വഭാവയോഹോ, ഇതിന്റെ വൈരുദ്ധ്യമാണ്, വിരുദ്ധ സ്വഭാവമുള്ളതാണ്. ഇത് ആത്മ അനാത്മാക്കളിലുണ്ടെന്നാണ് ഇവിടെ പൂർവപക്ഷി പറയുന്നത്. പൂർവപക്ഷിയുടെ അഭിപ്രായം അനുസരിച്ച് അസ്മത് പ്രത്യയ ഗോചരം, അസ്മത് ഞാൻ എന്ന അറിവിന് വിഷയമാണ് ആത്മാവെന്നാണ്. നമ്മൾ ധരിച്ചിരിക്കുന്നതനുസരിച്ച് ഞാനെന്നുള്ള അറിവിലൂടെ ആത്മാവിനെ, അല്ലെങ്കിൽ ശുദ്ധമായ പൂർണ്ണമായ ആത്മാവിനെ അറിയുന്നില്ല. പക്ഷെ എന്നാൽ ഇവിടെ പറയുന്നത് അത് പൂർവപക്ഷിയുടെ അഭിപ്രായമാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ സ്വീകരിക്കുന്ന ചിലരുണ്ട്, ദാർശനികന്മാരിൽ തന്നെ വൈശേഷികന്മാരെന്ന് പറയുന്നവരുണ്ട്, മഹർഷി കണാദന്റെ അനുയായികൾ, കണാദന്മാരെന്നും പറയും. അവരുടെ ഒരു സിദ്ധാന്തമാണ് അഹം എന്നുള്ള അനുഭവത്തിലൂടെ ആത്മാവിനെ അറിയുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില സിദ്ധാന്തങ്ങൾ മനസ്സിൽ കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഭാഷകാരനും മറ്റും ഇങ്ങനെ പറയുന്നത്. ഒരു പൂർവപക്ഷം പറയുമ്പോൾ ആ പൂർവപക്ഷികളായിട്ട് ഒരുപാട് പേര് കാണും. ഇപ്പൊ ഇവിടെ ചില അംശങ്ങളിൽ ചാർവാകന്മാർ പൂർവപക്ഷികളായിരിക്കും, ചില അംശങ്ങളിൽ ദ്വൈതികൾ പൂർവപക്ഷികളായിരിക്കും, ചില അംശങ്ങളിൽ നൈയായികന്മാരെ പോലെ അല്ലെങ്കിൽ വൈശേഷികന്മാരെ പോലെയുള്ളവർ പൂർവപക്ഷികളായിരിക്കും. അവരുടെ എല്ലാം ആശയങ്ങളെ സംഗ്രഹിച്ചാണ് ഒരു പൂർവപക്ഷം എന്ന് പറഞ്ഞ് സിദ്ധാന്തത്തിന് വിരുദ്ധമായ ഒരു പക്ഷത്തെ അവതരിപ്പിക്കുന്നു. ഈ പറയുന്നിടത്തും ഇങ്ങനെയുള്ള പലരുമുണ്ട്. അപ്പൊ അതിൽ അങ്ങനെയുള്ള വൈശേഷിക ഭഗവാന്മാരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ പറയുന്ന എന്താണ് അസ്മത് പ്രത്യേക ഗോചരം, ആത്മാവ് അഹം എന്നുള്ള അനുഭവത്തിന് വിഷയമാണ്. അതെങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചാൽ അതല്ല എന്ന് നമ്മളിനി സിദ്ധാന്തത്തിൽ അദ്വൈതിയുടെ പക്ഷത്തിൽ അതിനെ സമർത്ഥിക്കും. ആത്മാവ് അഹം എന്ന് പറയുന്ന അനുഭവത്തിലൂടെ വിഷയമാകുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഇനി പറയും. അതുകൊണ്ട് പൂർവപക്ഷത്തെ നമ്മൾ ഒരിക്കലും സിദ്ധാന്തമായി തെറ്റിദ്ധരിക്കരുത്. യുഷ്മത് പ്രത്യേക ഗോചരം, യുഷ്മത് അസ്മത് പ്രത്യേക ഗോചരം എന്ന് പറഞ്ഞിവിടെ തുടങ്ങി. ഇതിനെക്കുറിച്ചും സാധാരണ ഈ സനാതന പാരമ്പര്യം അനുസരിച്ച് ഒരു ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ മംഗളാചരണം ചെയ്യണമെന്നാണ്. ഒരു ഗ്രന്ഥത്തിൻ്റെ യാതൊരു തടസ്സവും കൂടാതെയുള്ള പരിപൂർണമായ പരിസമാപ്തിക്ക് വേണ്ടി ഗ്രന്ഥം തുടങ്ങുമ്പോൾ മംഗളാചരണം ചെയ്യണമെന്നാണ്. മംഗളാദീനി, മംഗളമധ്യാനി, മംഗളാന്താനി ച ശാസ്ത്രാണി പ്രഥന്തേ. പതഞ്ജലി മഹർഷി വ്യാകരണ മഹാഭാഷ്യം രചിച്ച പതഞ്ജലി മഹർഷി പറഞ്ഞിരിക്കുന്നതാണ്, മംഗളം ആദിയിൽ, മംഗളം മധ്യത്തിൽ, മംഗളം അന്ത്യത്തിൽ ഉള്ള ശാസ്ത്രങ്ങൾ ലോകത്ത് പ്രചാരം നേടുന്നു, വൃദ്ധിയെ പ്രാപിക്കുന്നു. അധ്യേതാരശ്ച വൃദ്ധിയുക്താഹ സിഹു, അധ്യേതാക്കൾ ആ ശാസ്ത്രം അധ്യയനം ചെയ്യുന്നവർക്ക് അതുകൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകുന്നു എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അവർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ എന്ത് ഫലമാണോ ഉദ്ദേശിക്കുന്നത് ആ ഫലം അവർക്കുണ്ടാകുന്നു എന്നും മറ്റും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആചാര്യ പാരമ്പര്യം ഉള്ളപ്പോൾ ആദ്യം മംഗളാചരണം ചെയ്യണം. മംഗളാചരണം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം ഒരു ശ്ലോകം എഴുതി ചേർക്കുകയോ അല്ലെങ്കിൽ മംഗളസൂചകമായ എന്തെങ്കിലും ശബ്ദങ്ങൾ ഓം പോലെയുള്ള ശബ്ദങ്ങൾ ഉച്ചരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പക്ഷേ ഭാഷ്യകാരൻ ഇവിടെ അതൊന്നും സ്വീകരിച്ചിട്ടില്ല. യുഷ്മത് അസ്മത് പ്രതീക ഗോചരയോ എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ട് ആ പാരമ്പര്യത്തെ ലംഘിച്ചു ഒരാചാര്യൻ? അതിന് ഇവിടെ പറയുന്ന സമാധാനം, ഇവിടെ യുഷ്മത് അസ്മത് പ്രത്യയം എന്ന് പറയുന്നതുകൊണ്ട് ആത്മവസ്തുവിനെ സൂചിപ്പിച്ചിരിക്കുകയാണ്. ആത്മവസ്തുവിനെ, പരമാത്മവസ്തുവിനെ സൂചിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ മംഗളം ആചരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് പ്രത്യേകിച്ച് ശ്ലോകം എഴുതി മംഗളം മംഗളാചരണം നടത്തേണ്ട കാര്യം ഇല്ല എന്നാണ്. അപ്പം മഹാത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അത് മതി, സാധാരണ മനുഷ്യന് അത് പോരാ. അതുകൊണ്ട് ഇവിടെ മംഗളാചരണം ഉണ്ട്, ഇവിടെ ഗ്രന്ഥം നിർവിഘ്നമായി പരിസമാപിച്ചു, ഗ്രന്ഥ അധ്യയനം ചെയ്യുന്നവർക്ക് ഫലമുണ്ടാകുന്നു. അതുകൊണ്ട് നമുക്ക് ഊഹിക്കാം മംഗളാചരണം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ശാസ്ത്രത്തിൽ മംഗളവാദം എന്ന് പറഞ്ഞൊരു വിഷയം തന്നെയുണ്ട്, അത് തർക്കശാസ്ത്രമാണ്. മറ്റും പഠിക്കുമ്പോൾ അവിടെ ഒന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അത് മംഗളത്തെക്കുറിച്ചൊരു ചർച്ച, മംഗളാചരണം വേണമോ വേണ്ടയോ എങ്ങനെയാണ് അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച അത് അവിടെയുണ്ട്. ഇവിടെ ഇപ്പോൾ ഇവിടെ അങ്ങനെ ഒന്നുണ്ട്, മംഗളാചരണം ഉണ്ട് എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ പൂർവക്ഷി പറയുന്നത് ഈ രണ്ട് വസ്തുക്കൾ ആത്മാവും അനാത്മാവും അത്യന്തം ഭിന്നങ്ങളാണ്, രണ്ടും വെവ്വേറെയാണ്, വിരുദ്ധ സ്വഭാവമുള്ളതാണ്, അതുകൊണ്ട് ഇത് രണ്ടും കൂടിച്ചേരത്തില്ല എന്നാണ്. അതായത് ഇതിൽ താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ്. അത് ഉറപ്പായിരിക്കെ തദ്ധർമാണാം അപി അടുത്ത് പറയുന്നു. തദ്ധർമാണാം അപി തയോഹോ ആത്മ അനാത്മനോഹോ ധർമാണാം അപി, ആ ആത്മ അനാത്മാക്കളുടെ ധർമ്മങ്ങൾക്കും എന്നാണ്. ഇവിടെ രണ്ട് വസ്തുക്കളാണ് ആത്മാവും അനാത്മാവും. ഈ രണ്ട് വസ്തുക്കളുടെയും ധർമ്മങ്ങൾക്കും സുതരാം ഇതരേതരഭാവ അനുപത്തി, വ്യക്തമായും സുതരാം ഇതരേതരഭാവം താതാത്മ്യം അനുപപത്തി അയുക്തമാണ്, ശരിയാകത്തില്ല. ആത്മ അനാത്മാക്കൾക്ക് താതാത്മ്യം സംഭവിക്കാത്തതുപോലെ ആത്മ അനാത്മാക്കളുടെ ധർമ്മങ്ങൾക്കും താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും ആത്മ അനാത്മാക്കളുടെ ധർമ്മങ്ങൾ എന്താണ്? ആത്മാവിൻ്റെ അനാത്മാവിൻ്റെ ധർമ്മങ്ങൾ, അനാത്മാവിൻ്റെ ധർമ്മങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അനാത്മാവ് ആത്മാവൊഴികളുടെ എല്ലാ വസ്തുക്കളും, ശരീരം തുടങ്ങിയ വസ്തുക്കൾ, ശരീരം ഇന്ദ്രിയം മനസ്സ് ബുദ്ധി തുടങ്ങി സർവ്വവും അനാത്മാക്കളാണ്. എന്താണ് ഇതിൻ്റെ ധർമ്മങ്ങൾ? ശരീരത്തിൻ്റെ ധർമ്മം അത് നശ്വരമാണ്, ജഡമാണ്, പരിച്ഛിന്നമാണ്. ഇതിലതിന് ആദി അന്തങ്ങളുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ധർമ്മങ്ങളാണ്. ആത്മാവിൻ്റെ ധർമ്മമോ? ഇവിടെ പറയുന്ന പൂർവക്ഷിയുടെ അഭിപ്രായം അനുസരിച്ച് ആത്മാവിന് ധർമ്മങ്ങളാകാം. അദ്വൈതി ഒഴികെ ബാക്കിയുള്ള എല്ലാ ദാർശനികന്മാരും ആത്മാവിന് ധർമ്മങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അദ്വൈതിയെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് ഈ ആത്മാവ് നിർഗുണമായിരിക്കുന്നത്. ബാക്കിയെല്ലാവരും ആത്മാവിന് ധർമ്മങ്ങളെ സ്വീകരിക്കുന്നു. അനന്ത കല്യാണ ഗുണനിധിയാണ് ഈശ്വരൻ എന്നും മറ്റും പറയുമ്പോൾ അവിടെ ഈശ്വരൻ സഗുണനാണ് എന്നുവെച്ചാൽ അവിടെ ഈശ്വരന് ധർമ്മങ്ങളുണ്ട്. നൈയായികന്മാര് വൈശേഷികന്മാര് ഇവരെല്ലാം എന്തു പറയുന്നു, ആത്മാവിൽ ഇച്ഛാ സുഖദ്വേഷാദി ധർമ്മങ്ങളിരിക്കുന്നു, ജ്ഞാനം തുടങ്ങിയവ ആത്മാവിലിരിക്കുന്നു, ആത്മാവ് ധർമ്മമുള്ളതാണെന്ന് പറയുന്നു. അപ്പോൾ ആത്മാവിനും ധർമ്മങ്ങളുണ്ട് എന്ന് മറ്റ് ഉള്ളവരുടെ അഭിപ്രായത്തിൽ സ്വീകരിക്കാം. പക്ഷേ അദ്വൈതിയുടെ അഭിപ്രായം അനുസരിച്ച് ആത്മാവ് നിർധർമ്മകമാണ്, സർവധർമ്മ ശൂന്യമാണ് ആത്മവസ്തു, അത് സച്ചിദാനന്ദ സ്വരൂപമാണ്, അതിൽ മറ്റു യാതൊരു ധർമ്മത്തിനും തത്ത്വചിത്ത് ആനന്ദം അല്ലെങ്കിൽ നിത്യത്വം ശുദ്ധത്വം ഇതെല്ലാം എന്താണ്, അതിൻ്റെ സ്വരൂപമാണ്, അതിൻ്റെ ധർമ്മങ്ങളല്ല, നിർധർമ്മകമാണ്. എന്നാലും അദ്വൈതികളും ആത്മാവിൽ ധർമ്മത്തെ സ്വീകരിക്കുന്നു. എങ്ങനെ? സോപാധികമായി ധർമ്മത്തെ സ്വീകരിക്കുന്നു എന്ന് പറയും. സോപാധികമായ ധർമ്മത്തെ, സോപാധികം എന്ന് വെച്ചാൽ ഉപാധിയോടുകൂടി ആത്മാവിൽ ധർമ്മത്തെ സ്വീകരിക്കുന്നു, പരമാർത്ഥത്തിലല്ല, കൽപ്പിതമായി എന്ന് പറയും. അദ്വൈതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ കൽപ്പിതമായ ധർമ്മങ്ങൾ സ്വീകരിക്കുന്നു. പാരമാർത്ഥികമായി നിർധർമ്മകം, കൽപ്പിതമായി അതിനും ധർമ്മങ്ങളുണ്ടെന്നാണ്. ഉപാധി എന്ന് പറഞ്ഞാൽ എന്താണ്? പട്ടിന്റെ പുറത്ത് സ്ഫടികം വെച്ച് അല്ലെങ്കിൽ ഗ്ലാസ് വെച്ചു, വെച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് ചുവന്നിരിക്കും, വെളുത്ത ഗ്ലാസ് ചുവന്നിരിക്കും. വെളുത്ത ഗ്ലാസ് ചുവന്നിരിക്കുന്ന എന്തുകൊണ്ട്? ഉപാധി ഉള്ളതുകൊണ്ടാണ്. എന്താണ് അവിടുത്തെ ഉപാധി? പട്ട്. ഉപ ആധീയതേ, ഉപ ആധീയന്തേ എന്നും പറയാം. ഉപ ആധീയന്തേ ധർമാഹ അനേന സമീപേ വസ്തുനി, തന്റെ സമീപത്തിലിരിക്കുന്ന ഒരു വസ്തുവിൽ സ്വന്തം ധർമ്മങ്ങളെ സമർപ്പിക്കുന്നതിന് ഉപാധി എന്ന് പറയുന്നു. ഒരു വസ്തു തന്നിൽ തന്റെ ധർമ്മങ്ങളെ തന്റെ സമീപത്തിലിരിക്കുന്ന വസ്തുവിലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ ആ ആദ്യം പറഞ്ഞ വസ്തുവിന് ഉപാധി എന്ന് പറയും. ഇവിടെ പട്ടിനെ എടുക്കുക. പട്ട്, പട്ടിന്റെ ധർമ്മമാണ് രക്തവർണം, ചുവപ്പ് നിറം. ആ ചുവപ്പ് നിറത്തെ ആ പട്ട് തന്റെ സമീപത്തിലിരിക്കുന്ന ഗ്ലാസിലേക്ക് സമർപ്പിക്കുന്നു, അതുകൊണ്ട് ഗ്ലാസ് ചുവക്കുന്നു. അപ്പൊ ഗ്ലാസ് ചുവക്കുന്നതിന് ഉപാധിയായി പട്ട്. അതുകൊണ്ട് പട്ടിന് നമുക്ക് പറയാം ഉപാധി എന്ന്. എന്തുകൊണ്ട്? ഉപ സമീപത്ത്, സമീപത്തിരിക്കുന്ന എന്താണ്? സമീപ വസ്തു എന്താണ്? അവിടെ ഗ്ലാസ്. അവിടെ എന്ത് ചെയ്യുന്നു? ആധീയന്തേ സമർപ്പിക്കുന്നു, വയ്ക്കുന്നു. എന്ത് വയ്ക്കുന്നു? സ്വധർമാഹ തന്റെ ധർമ്മങ്ങളെ. എന്തിന്റെ? പട്ടിന്റെ ധർമ്മങ്ങളെ. അങ്ങനെ വയ്ക്കുന്നതുകൊണ്ട് എന്ത് പറയുന്നു? ഗ്ലാസ് ചുമക്കുന്നതിന് പട്ട് ഒരു ഉപാധിയാണ് എന്ന് പറയുന്നു. പട്ട് ഒരു ഉപാധിയാണ്. ഇതുപോലെ ഉപാധികളോടുകൂടി ചേർന്ന് കഴിഞ്ഞാൽ ആത്മാവും സധർമ്മകമാകാമെന്നാണ്. ആത്മാവിൽ ധർമ്മങ്ങളുണ്ടാകാം. എങ്ങനെ? ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിന്റെ സ്വരൂപമാണ് ആനന്ദം. പക്ഷെ നമ്മൾ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. ഈ ആനന്ദം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിന്റെ ധർമ്മമാണ് ഈ ആനന്ദം. ആത്മാവിന്റെ ധർമ്മമായ ആനന്ദമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു? അവിടെ ഒരു ഉപാധിയുണ്ട്, അതിസൂക്ഷ്മമായ അന്തഃക്കരണം എന്ന് പറയുന്ന ഒരു ഉപാധി. അന്തഃക്കരണം എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെ ആത്മാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദം നമ്മൾ അനുഭവിക്കുന്നു. അത് എങ്ങനെ സംഭവിക്കുന്നു? ഇതിനെ സംബന്ധിച്ച് അദ്വൈതത്തിൽ പലതരത്തിലുള്ള ചിന്തകളുണ്ട്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? അതിനെയാണ് നമ്മൾ പ്രതിബിംബവാദം, അവച്ഛേദവാദം, ആഭാസവാദം ഇങ്ങനെയുള്ള പേരുകളിൽ ശാസ്ത്ര ചർച്ചയിൽ പറയുന്നത്. അതെല്ലാം നമ്മൾ വിശദമായി സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സാമാന്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിബിംബ രൂപത്തിൽ വരാം. നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന രീതിയിൽ അന്ധകരണം എന്ന് പറയുന്ന അതിസൂക്ഷ്മമായ ഒരു വസ്തുവാണ്. അപ്പോൾ ആത്മപ്രതിബിംബം അതിലേക്ക് പതിയുന്നു. പതിയുമ്പോൾ ആത്മാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദത്തിന്റെ പ്രതിഫലനം അന്ധകരണ വസ്തുവിലേക്ക് വരുന്നു. അങ്ങനെ ആ അന്ധകരണത്തിൽ നമുക്ക് സുഖം അനുഭവപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ചൈതന്യം, നമ്മുടെ സ്ഥൂല ശരീരത്തിൽ ചൈതന്യം നമുക്ക് അനുഭവപ്പെടുന്നു. അതായത് എന്റെ ശരീരം ചൈതന്യവത്താണ്, എന്റെ ഉള്ളിൽ ബോധമുണ്ട്, എന്റെ ശരീരം ചൈതന്യവത്തങ്ങനെ എന്റെ വിരലിൽ സൂചി കൊണ്ട് കുത്തിയാൽ എനിക്ക് വേദനിക്കുന്നു, സംവേദനക്ഷമത എന്റെ ശരീരത്തിനുണ്ട്, ബോധം എന്റെ ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു, ഏത് ശരീരത്തിന്റെ ഭാഗത്തു നിന്നും എനിക്ക് ബോധത്തെ സ്വീകരിക്കാൻ കഴിയുന്നു, ബോധത്തെ അവിടേക്ക് എനിക്ക് ആ ഭാഗത്തേക്ക് പ്രക്ഷേപിക്കാൻ എനിക്ക് കഴിയുന്നു. അപ്പോൾ എന്റെ ശരീരം ചൈതന്യവത്താണെന്ന് പറയും. അപ്പോൾ ഈ ചൈതന്യം എങ്ങനെ വരുന്നു? അതും പറയാം. ഈ ചൈതന്യസ്വരൂപിയായ ആത്മാവിന്റെ സാന്നിധ്യത്തിൽ അതിസൂക്ഷ്മമായ അന്തഃക്കരണത്തിലേക്ക് അല്ലെങ്കിൽ അന്തഃക്കരണ പരിണാമമായിരിക്കുന്ന മനസ്സ് ബുദ്ധി ഇതിലേക്ക് ഈ അതിസൂക്ഷ്മമായ ഈ അന്തഃക്കരണം അതിസ്വച്ഛമായിരിക്കുന്നത് കൊണ്ട് ഈ ആത്മ സാന്നിധ്യത്തിൽ ആത്മസ്വരൂപമായിരിക്കുന്ന ചൈതന്യം അതിലേക്ക് പ്രതിബിംബിക്കുന്നു, അല്ലെങ്കിൽ ആ ചൈതന്യത്തെ ആവാഹിക്കുന്നു. എങ്ങനെയാണോ കാന്തം ത്തിന്റെ സമീപത്തിൽ ഇരുമ്പിരിക്കുമ്പോൾ ആ ഇരുമ്പിലേക്ക് കാന്തം ആവാഹിക്കപ്പെടുന്നത്, അതുപോലെ ഒരു പ്രോസസ്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ എന്ത് ചെയ്യുന്നു, ചൈതന്യ സ്വരൂപമായിരിക്കുന്ന ആത്മസാന്നിധ്യത്തിൽ ഈ അതിസൂക്ഷ്മമായ അന്ധകരണ വൃത്തിയിരിക്കുമ്പോൾ ആ വൃത്തിയും ചൈതന്യവത്തായി തീരുന്നു. ചിത്തിന്റെ സമീപത്തിലിരിക്കുന്ന സൂക്ഷ്മ ജഡം ചിന്മയമായി തീരുന്നു. അപ്പോൾ അന്ധകരണം എന്തായി, ചിന്മയമായി തീർന്ന അന്ധകരണത്തിന്റെ സാന്നിധ്യത്തിൽ സ്ഥൂലമായിരിക്കുന്ന ഈ ശരീരത്തിലേക്കും ആ ചൈതന്യം വ്യാപിക്കുന്നു. ആ ഈ ശരീരം എന്താകുന്നു, ചിന്മയമായി തീരുന്നു, ചൈതന്യവത്തായി തീരുന്നു. അപ്പോൾ ഞാൻ പറയുന്നു, ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ അറിയുന്നു, ഞാൻ ജീവനുള്ളവനാണെന്ന് പറയുന്നു. ആ ചൈതന്യ സാന്നിധ്യം ഈ ശരീരത്തിൽ നിന്ന് വിടുമ്പോൾ പറയുന്നു, ഞാൻ മരിച്ചുപോയി, എനിക്ക് പറയാൻ പറ്റത്തില്ല, മറ്റു ശരീരത്തെ കണ്ടു പറയുന്നു താൻ മരിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ചൈതന്യത്തിന്റെ പ്രസാരണം ആത്മവസ്തുവിൽ നിന്ന് സൂക്ഷ്മ സ്ഥൂല തലങ്ങളിലേക്ക് വ്യാപിക്കുമ്പോൾ നമ്മൾ ചൈതന്യമുള്ളവരായിത്തീരുന്നു. അപ്പോൾ ഇവിടെ എന്താണ്, സ്വാഭാവികമായി ആത്മധർമ്മം നമ്മൾ അനുഭവിക്കുന്നു. ആത്മാവിന്റെ സ്വരൂപത്തെയല്ല നമ്മൾ അനുഭവിക്കുന്നത്, ആനന്ദം നമ്മൾ അനുഭവിക്കുമ്പോൾ ആത്മസ്വരൂപത്തെ അനുഭവിക്കുന്നു എന്ന് പറയാൻ പറ്റും. മറിച്ച് എന്ത് ചെയ്യുന്നു, നമ്മുടെ അന്ധകരണത്തിൽ അനുഭവിക്കുന്ന ആനന്ദത്തെ നമുക്ക് ആത്മധർമ്മം എന്ന് പറയാം. അപ്പോൾ അവിടെ ഒരു ഉപാധി വന്നു, അന്ധകരണം. അപ്പോൾ സ്വാഭാവികമായി ആത്മാവിന്റെ ആനന്ദത്തെ അല്ലെങ്കിൽ ആത്മാവിന്റെ ചൈതന്യത്തെ അല്ലെങ്കിൽ ആത്മാവിന്റെ നിത്യതയെ ആത്മാവിന്റെ ശുദ്ധതയെ ഇങ്ങനെ ഏതിനെയും നമുക്ക് അനുഭവിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അറിയുന്നു എന്ന് പറയാം. അപ്പോൾ ആത്മാവിനും സ്വാഭാവികമായി ധർമ്മങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, തദ്ധർമാണാം അപി തയോഹു ആത്മാ അനാത്മാക്കളുടെ ധർമ്മങ്ങൾക്കും. അനാത്മാക്കളായിരിക്കുന്ന ശരീരാദികളുടെ ധർമ്മം നമുക്കറിയാം, അത് ജഡമാണ്, പരിച്ഛിന്നമാണ്, നശ്വരമാണ്, ഇതൊക്കെയാണ് അതിന്റെ ധർമ്മം. നശിക്കുക അതിന്റെ ഒരു ധർമ്മമാണ്. ധർമ്മം ധർമ്മി, നമ്മൾ സാധാരണ ധർമ്മം എന്ന് പറയുന്നത് ധർമ്മം കൊടുക്കുന്നു, ഭിക്ഷ കൊടുക്കുന്നു, അയാൾ ധർമ്മിഷ്ഠനാണ്. ആ അർത്ഥത്തിൽ ധർമ്മത്തിന് പുണ്യം എന്നുള്ള അർത്ഥമാണ്. ധർമ്മത്തിന്, ധർമ്മശബ്ദത്തിന് പല അർത്ഥമുണ്ട്, ആത്മാവെന്നും അർത്ഥമുണ്ട് ധർമ്മത്തിന്. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ ഞാനീ പറയുമ്പോൾ തദ്ധർമാണാം അപി എന്ന് പറയുമ്പോൾ ധർമ്മം എന്ന് പറഞ്ഞാൽ അതല്ല, ഒരു വസ്തുവിന്റെ സവിശേഷതയെ അതിന്റെ ധർമ്മം എന്ന് പറയുന്നു. അതായത് പട്ടിന്റെ സവിശേഷതയാണ് രക്തവർണം. അപ്പോൾ ആ രക്തവർണം ചുവപ്പ് നിറം, അത് പട്ടിന്റെ ധർമ്മം എന്ന് പറയുന്നു. അപ്പോൾ പട്ടിനെ എന്ത് വിളിക്കും, ധർമ്മി എന്ന് വിളിക്കും. പട്ട് ധർമ്മി, ധർമ്മോ അസ്യ അസ്ഥി ഇരി ധർമ്മി, ധർമ്മം ഏതിനാണോ ഉള്ളത് അതിനെ ധർമ്മി എന്ന് പറയുന്നു. ധർമ്മം ഉള്ളത് ധർമ്മി, പട്ട് ധർമ്മി, പട്ടിന്റെ രക്തവർണം ധർമ്മം എന്നാണ്. ഈ ശരീരം ധർമ്മി, ശരീരത്തിന്റെ നശ്വരത, ശരീരത്തിന്റെ ജഡത്വം, അത് ധർമ്മം. അപ്പൊ ശരീരത്തെ നമുക്ക് ധർമ്മി എന്നും ശരീരത്തിന്റെ ജഡത്വത്തെ നമുക്ക് ധർമ്മം എന്നും പറയാം. ആത്മസ്വരൂപമായിരിക്കുന്ന ആനന്ദം, ആത്മസ്വരൂപമായിരിക്കുന്ന നിത്യത്വം, ആത്മസ്വരൂപമായിരിക്കുന്ന ചൈതന്യം, ഇതെല്ലാം ധർമ്മി എന്ന് പറയാം. ആത്മാവിൽ എപ്പോഴും ഓർക്കണം, വാസ്തവത്തിൽ ധർമ്മധർമ്മിഭാവമില്ല, അദ്വൈത സിദ്ധാന്തം അനുസരിച്ച്, മറ്റു സിദ്ധാന്തങ്ങൾ അനുസരിച്ചല്ല, അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് ധർമ്മധർമ്മിഭാവമില്ല. പക്ഷേ അതിൽ സ്വാഭാവികമായി ധർമ്മധർമ്മിഭാവം വരും എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ സ്വരൂപമായിരിക്കുന്ന ആനന്ദം അത് ധർമ്മിയും, നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനന്ദം ആത്മാവിന്റെ ധർമ്മവുമാണ്. അങ്ങനെ സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്ക് ചിന്തിച്ചു വരുമ്പോൾ ഈ പ്രപഞ്ചത്തെ ആത്മാവിന്റെ ഒരു ധർമ്മമായി പറഞ്ഞാലും അതിന് തെറ്റില്ല. ആത്മാവ് ഇതിനാധാരമാണ്, അല്ലെങ്കിൽ അധിഷ്ഠാനമാണ്. ഈ അധിഷ്ഠാനത്തിൽ നിലനിൽക്കുന്ന ഒരു വസ്തുവാണ് പ്രപഞ്ചം. അതുകൊണ്ട് നമുക്ക് പറയാം, എന്താണ് ആത്മാവ് ധർമ്മി, പ്രപഞ്ചം ധർമ്മം എന്ന് പറയാം. അപ്പോൾ എന്താണ് ആ ധർമ്മം എന്ന് പറഞ്ഞാൽ, ഒരു വസ്തുവിന്റെ ഒരു സവിശേഷത, ഏതെങ്കിലും ഒരു സവിശേഷത, അത് ആ വസ്തുവിനെ സംബന്ധിച്ച് ധർമ്മമാകും. ഏത് വസ്തുവിനാണോ ആ സവിശേഷത ഉള്ളത്, ആ വസ്തുവിനെ നമ്മൾ ധർമ്മി എന്ന് പറയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, തദ്ധർമാണാമപി. ആത്മവസ്തുവിന്റെയും അനാത്മവസ്തുക്കളുടെയും ധർമ്മങ്ങൾക്കും എന്താണ് സുതരാം വ്യക്തമായും ഇതരേതരഭാവ അനുപത്തി താതാത്മ്യം അയുക്തമാണ് സംഭാവ്യമല്ല താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ് ഇതിനും താതാത്മ്യം ഒക്കത്തില്ല എന്നാണ് എന്തുകൊണ്ട് രണ്ട് വസ്തുക്കൾ കൂടിച്ചേരാതെ ആ വസ്തുക്കളിലിരിക്കുന്ന ധർമ്മങ്ങൾ കൂടിച്ചേരത്തില്ലെന്നാണ് ഒരു സാമാന്യ യുക്തി താതാത്മ്യം രണ്ട് വസ്തുക്കൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ വസ്തുക്കളിലിരിക്കുന്ന ധർമ്മങ്ങൾ പരസ്പരം താതാത്മ്യം സംഭവിക്കത്തുള്ളൂ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ താതാത്മ്യം ഉണ്ടെങ്കിൽ ഇപ്പം വെള്ളവും പാലും കൂട്ടിച്ചേർക്കുന്നു വെള്ളം അതിന് അതിൻ്റെതായ ധർമ്മങ്ങൾ പലതുമുണ്ട് പാല് അതിനും അതിൻ്റെതായ ധർമ്മങ്ങൾ ഉണ്ട് ഇത് രണ്ടും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ധർമ്മങ്ങളും പരസ്പരം കൂടിച്ചേരുന്നു ധർമ്മിയായിരിക്കുന്ന വെള്ളവും പാലും കൂടിച്ചേരുമ്പോൾ അതിൻ്റെ ധർമ്മങ്ങൾ കൂടിച്ചേരുന്നു ഇത് അധ്യാസത്തിന് ഉദാഹരണമല്ല ഞാൻ ഈ കൂടിച്ചേരലിനൊരു ഉദാഹരണം പറയുകയാണ് അപ്പോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു നമുക്ക് വെള്ളവും പാലും ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല കാരണം അവിടെ ധർമ്മധർമ്മികൾ കൂടിച്ചേർന്നു രണ്ടിന്റെയും ഗുണങ്ങളും വിശേഷതകളും എല്ലാം പരസ്പരം കലർന്നുപോയി കൂടിച്ചേരലിന് മാത്രമുള്ള ഒരു ഉദാഹരണം അധ്യാസത്തിന്റെ ഉദാഹരണമല്ല ഇവിടെ അധ്യാസമല്ല സംഭവിക്കുന്നു അപ്പോ ഇതുപോലെ ധർമ്മധർമ്മികൾ കൂടിച്ചേരണമെങ്കിൽ ആദ്യം ധർമ്മികൾ ചേർന്ന് പിന്നെ ധർമ്മങ്ങൾ ചേരണമെന്നാണ് അതായത് ആത്മാവും അനാത്മാവും തമ്മിൽ താതാത്മ്യപ്പെട്ടതിന് ശേഷമേ ആത്മാവിന്റെ ധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളും താതാത്മ്യപ്പെടാൻ പാടുള്ളൂ എന്നാണ് പൂർവക്ഷി പറയുന്നത് ഇവിടെ ആത്മാവും അനാത്മാവും തമ്മിൽ ഒരിക്കലും താതാത്മ്യപ്പെടുന്നില്ല ഇത് രണ്ടും പ്രത്യേക വസ്തുക്കളാണ് അതുകൊണ്ട് ആത്മധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളും ഒരിക്കലും കൂടിച്ചേരത്തില്ല അതായത് ധർമ്മി അധ്യാസവും ധർമ്മ അധ്യാസവും രണ്ടും സംഭവിക്കത്തില്ല എന്നാണ് ആത്മാവും അനാത്മാവും തമ്മിൽ താതാത്മ്യപ്പെടുന്നതിനെ ധർമ്മി അധ്യാസം എന്നും ആത്മധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളും കൂടിച്ചേരുന്നതിന് ധർമ്മ അധ്യാസം എന്നും പറയും അത് പേരിൽ നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല മനസ്സിലാക്കാൻ നമ്മുടെ അനുഭവത്തിലൂടെ മനസ്സിലാക്കാം എങ്ങനെ അധ്യാസത്തെ മനസ്സിലാക്കുന്നതിന് എപ്പോഴും നമ്മൾ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുന്ന അവസരത്തെ ചിന്തിച്ചാൽ മതി എങ്ങനെയാണ് അത് സംഭവിക്കുന്നതെന്ന് പൂർവപക്ഷമുള്ള സിദ്ധാന്തം സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഇവിടെ ആത്മ അനാത്മാക്കൾ കൂടിച്ചേരുന്നു അതായത് അതിന്റെ താതാത്മ്യം സംഭവിക്കുന്നു ഗാഠനിദ്രയിൽ നിന്ന് ഉണർവിലേക്ക് വരുമ്പോൾ ആദ്യമായി കഴിഞ്ഞ ദിവസം പറഞ്ഞു സ്ഫുരിക്കുന്ന ബോധം അവ്യക്തമായി സ്ഫുരിച്ച് പ്രകടമാകുന്ന ബോധം തന്നെക്കുറിച്ചുള്ള ബോധമാണ് തന്നെക്കുറിച്ചുള്ള ബോധത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് ഞാൻ അഹം ആ ബോധം വ്യാപിക്കുന്ന എവിടെ നമ്മുടെ ശരീരത്തിലേക്ക് എന്നിലേക്ക് ഞാൻ എന്ന് പറയുമ്പോൾ ശരീരബോധമാണ് ആദ്യം കടന്നു വരുന്നത് അതായത് ആത്മാവിന്റെ സൂചകമായിരിക്കുന്ന ഞാൻ എന്നുള്ള ബോധം ചൈതന്യം ശരീരത്തിലേക്ക് സംക്രമിക്കുന്നു അപ്പോൾ ഞാൻ എന്നുള്ള ഒരു ബോധത്തിൽ അവിടെ ആത്മാവും ശരീരവും ചേർന്ന് അനുഭവപ്പെടുന്നു ഒന്നായി അനുഭവപ്പെടുന്നു ഇതാണ് ധർമ്മ്യധ്യാസം അല്പം കഴിഞ്ഞ് ഇത് വളരെ സൂക്ഷ്മമായി സംഭവിക്കുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നു കൈകാലുകൾ ചലിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ശരീരത്തിലേക്ക് ചൈതന്യം വ്യാപിച്ചിരിക്കുന്നു കിടക്കയിൽ അസ്വസ്ഥതകളുണ്ടായ ശരീരം വേദനിക്കുന്നു അല്ലെങ്കിൽ ദുഃഖിക്കുന്നു സന്തോഷിക്കുന്നു സുഖം തോന്നുന്നു ശരീരവുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം സംഭവിക്കുന്നു അതുപോലെ തന്നെ തന്നിൽ ദുഃഖം വരുന്നു ചിലപ്പോൾ ശരീരം വേദനിക്കുന്നു ശരീരത്തെ അറിയുന്നു അതുപോലെ എന്നിൽ ദുഃഖം വരുന്നു അല്ലെങ്കിൽ സുഖം വരുന്നു അവിടെ എന്ത് ചെയ്യുന്നു ധർമ്മങ്ങളും കൂടിക്കലരുന്നു ശരീരത്തിലേക്ക് ബോധം പ്രസരിക്കുമ്പോൾ എന്ത് വരുന്നു ആത്മധർമ്മം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ചൈതന്യം ശരീരത്തിലേക്ക് അതായത് ധർമ്മ അധ്യാസം സംഭവിക്കുന്നു ശാരീരികമായ പ്രാപഞ്ചികമായ ദുഃഖങ്ങൾ എന്നിൽ അനുഭവപ്പെടുമ്പോൾ എന്ത് വരുന്നു ആ ശരീരധർമ്മമായിരിക്കുന്ന ജഡധർമ്മമായിരിക്കുന്ന ദുഃഖങ്ങൾ ആത്മാവിലേക്ക് അധ്യസിക്കുന്നു അവിടെ എന്ത് വരുന്നു ധർമ്മി അധ്യാസം ആദ്യം ഞാൻ എന്നുള്ള ബോധത്തിൽ ധർമ്മി അധ്യാസം സംഭവിക്കുന്നു അത് കഴിഞ്ഞ് ധർമ്മ അധ്യാസം സംഭവിക്കുന്നു ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് ഞാൻ ഇന്നവനാണ് ആ ബോധങ്ങളെല്ലാം വരുന്നു പ്രത്യേകിച്ച് വരേണ്ട കാര്യമില്ല സാമാന്യമായി അതൊക്കെ വരുന്നു ഉണർവിൽ നിന്നും ഉണർന്നു വരുമ്പോൾ ഒരാൾ ഞാൻ പുരുഷനാണ് ഞാൻ സ്ത്രീയാണെന്ന് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ആ ധാരണ അയാളുടെ മനസ്സിലേക്ക് വരുന്നു ഞാൻ വൃദ്ധനാണ് ഞാൻ യുവാവാണ് ഞാൻ പുരുഷനാണ് ഞാൻ സ്ത്രീയാണ് ഞാൻ സന്യാസിയാണ് ഞാൻ ബ്രഹ്മചാരിയാണ്

ഭാവ അനുഭവത്വ സിദ്ധായാം, ഇതരേതര ഭാവം താതാത്മ്യം അനുപന്നമാണ്. അതുകൊണ്ട് ധർമ്മധർമ്മികളുടെ താതാത്മ്യം അയുക്തമായതുകൊണ്ട്, ശരിയല്ലാത്തതുകൊണ്ട് തദ്ധർമാണാവതി, ഈ രണ്ടിന്റെയും ധർമ്മങ്ങളായിരിക്കുന്ന ചൈതന്യം, ആനന്ദം, ദുഃഖം, ജഡത്വം ഉണർന്നു വരുമ്പോൾ, നമ്മൾ രാവിലെ ഉണർന്നു വരും, ഉണർന്നു വരുമ്പോൾ പറയും ഇന്നൊരു മൂഡില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? ജഡത്വത്തിന്റെ അനുഭവമാണ്. അവിടെ എന്ത് ചെയ്യുന്നു? ശരീരത്തിന്റെ ധർമ്മമായിരിക്കുന്ന ജഡത്വത്തെ ആത്മാവിലേക്ക് അധ്വസിച്ചിട്ടാണ് പറയുന്നത്. ആത്മാവിലേക്ക് അതിനെ താതാത്മ്യപ്പെടുത്തിക്കൊണ്ട് പറയണം, ശരിയല്ല മൂഡ് ഔട്ടാണെന്ന് പറയുന്നു. അത് ജഡത്തിന്റെ അനുഭവം നമുക്കുണ്ടാവുകയാണ്. അപ്പോൾ ആ അനുഭവത്തെ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും, അവിടെ അധ്യാസമാണ് ആ സംഭവിക്കുന്നത്. ആനന്ദ സ്വരൂപമായിരിക്കുന്ന ആത്മാവിൽ എങ്ങനെയാണ് ഈ മൂഡ് ഔട്ട് സംഭവിക്കുന്നത്? അവരിക്കലും സംഭവിക്കാൻ വഴിയില്ല. അപ്പോൾ ആ സംഭവിച്ചിരിക്കുന്ന എന്ത്? ആ ജഡത്തിന്റെ താതാത്മ്യം, ഞാൻ അവിടെ ജഡത്തോട് താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു, ജഡധർമ്മത്തോട് ഞാൻ താതാത്മ്യപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ വ്യക്തമായി അക്കാര്യം അനുഭവം ഉണ്ടെങ്കിലും പൂർവപക്ഷി പറയുന്നു സുതരാം, വ്യക്തമായും ഇതരേതര ഭാവ അനുഭവത്തെ, ഈ ആ ധർമ്മങ്ങൾക്കും ഇതരേതര ഭാവം താതാത്മ്യം സംഭവിക്കത്തില്ല എന്നാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. നമ്മൾ പറഞ്ഞു വന്ന വിഷയം അവിടെ തീർന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് ചോദ്യത്തിലേക്ക് എടുത്ത് ഇന്നലെ അത് പൂർത്തിയാക്കിയത്. നിധിധ്യാസനത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. മനനം, നിധിധ്യാസനം, ശ്രവണം. ശ്രവണം, മനനം, നിധിധ്യാസനം ഇത് ഒരേ സമയം സംഭവിക്കാമോ എന്നാണ്. അതോ ആദ്യ ശ്രവണം, അത് കഴിഞ്ഞ് മനനം, അത് കഴിഞ്ഞ് നിധിധ്യാസനം എന്നുള്ള മൂന്ന് രീതിയിലാണോ ചെയ്യേണ്ടതെന്നാണ്. ഇത് മൂന്ന് രീതിയിലും ആകാം. പഴയകാലത്ത് അവർ പാരമ്പര്യം അനുസരിച്ച് പറയും, കാശിയിൽ ശ്രവണം, ഹരിദ്വാരത്തിൽ മനനം, ഉത്തരകാശിയിൽ നിധിധ്യാസനം എന്ന് പറയും. അപ്പോ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് മൂന്ന് സ്ഥലത്താണ് ചെയ്യുന്നത്, മൂന്ന് കാലത്തിലാണ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിലും ഇത് ഒരേ സമയവും ആകാം. അതായത് ഏത് സമയമാണോ ശ്രവണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ശ്രവണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് മനസ്സിൽ നിശ്ചയവും മനസ്സിൽ ഏകാഗ്രതയും വരുന്നതിനനുസരിച്ച് മനനവും നിധിധ്യാസനവും സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ ശ്രവിക്കുന്ന ആ തത്വം, അതായത് ശ്രവിക്കുന്ന ഈ ശബ്ദം, നമ്മൾ ശ്രവിക്കുന്ന തത്വത്തിന്റെ ശബ്ദത്തെയാണ്. ആ ശബ്ദം നമ്മുടെ ഉള്ളിൽ ശരിയായ അറിവിനെ പ്രദാനം ചെയ്യുകയാണെങ്കിൽ, ആ അറിവിനെക്കുറിച്ച് നമുക്ക് വ്യക്തത, ക്ലാരിറ്റി കേൾക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ആ ശ്രവണം അവിടെ മനനത്തിലേക്ക് മാറിയെന്നർത്ഥം. എന്നുവെച്ചാൽ മനനം നിശ്ചയത്തെ തരുന്നതാണ്. നമ്മുടെ ഉള്ളിൽ നിശ്ചയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മനനമായി എന്നാണ്. ആ നിശ്ചയത്തിലൂടെ നമ്മുടെ ഉള്ളിൽ വ്യക്തമായ ബോധം സ്ഫുരിക്കുന്നുണ്ടെങ്കിൽ അത് നിധിധ്യാസനമാണ്. നിധിധ്യാസനത്തിൽ ഏകാഗ്രത സംഭവിക്കുന്നു എന്നാണ്. ഏകാഗ്രതയിലൂടെയാണ് നിധിധ്യാസനത്തിൽ എത്തിച്ചേരുന്നത്. അപ്പം വ്യക്തതയും ഏകാഗ്രതയും മനനത്തിന്റെയും നിധിധ്യാസനത്തിന്റെയും സൂചകങ്ങളാണ്. നമുക്കറിയാൻ പറ്റും അത് സംഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം അറിയാം. ശ്രദ്ധയുള്ള ഒരുവന് സ്വയം അറിയാൻ പറ്റും. ഇതിന് പ്രാഥമികമായിട്ട് ശ്രദ്ധ വേണം. അപ്പോൾ ഒരാൾ ശ്രദ്ധയുള്ള ഒരാളാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രദ്ധയോടുകൂടി ഇതിനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാകും എന്താണ്? മനനം, നിധിധ്യാസനം ഇത് രണ്ടും വ്യക്തതയുടെയും ഏകാഗ്രതയുടെയും സൂചകമായി നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. നമ്മൾ വ്യക്തതയുണ്ടെങ്കിൽ മനനം സംഭവിച്ചു, കേൾക്കുന്ന ആശയം നമുക്ക് വ്യക്തമാകും. മനസ്സവിടെ ഏകാഗ്രമാകുന്നുണ്ടെങ്കിൽ, മനസ്സ് ഏകാഗ്രമാകുന്നതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാലും ഈ ഇതിന്റെ ഒരു അംശം ഉള്ളിൽ നിൽക്കും. ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ജിംനാസ്റ്റിക്സ് അഭ്യാസം പോലെയാണ്. അതായത് മനസ്സിന്റെ ഒരു ഭാഗം എപ്പോഴും ഈ പറയുന്ന വസ്തുസാരത്തിൽ നിന്ന് കഴിഞ്ഞാൽ, അതായത് ശാസ്ത്ര ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാനുസന്ധാനം ശ്രവണ ഭിന്നമായ സമയങ്ങളിലും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സ് മനനത്തിലേക്കും നിധ്യാസനത്തിലേക്കും കടന്നിരിക്കുന്നു എന്നാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് ഒരു ചെവി കൂടി കേട്ട് മറ്റൊരു ചെവി കൂടി ഇതിനെ പുറത്തുവിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിനെ പൂർണ്ണമായി വിസ്മരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വ്യവഹാരത്തിൽ ആത്മതത്വത്തെ പൂർണ്ണമായി വിസ്മരിക്കുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ മനസ്സ് കേവല ശ്രവണത്തിൽ മാത്രമേ വന്നുള്ളൂ, മനനത്തിലേക്കും നിധ്യാസനത്തിലേക്കും പോയില്ല എന്നാണ്. മനനത്തിലേക്കും നിധ്യാസനത്തിലേക്കും ശ്രവണ സമയത്ത് തന്നെ ഒരു മനസ്സ് കടക്കുന്നുവെങ്കിൽ തീർച്ചയായും
ഇത് ഈ ശ്രവണം നടക്കാതിരിക്കുന്ന സമയത്തും ഇടവിട്ട് ഇടവിട്ടാണെങ്കിലും ഇതിന്റെ

0: ലക്ഷണം നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ആത്മസ്മൃതി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക്, നിജസ്മൃതി എന്ന് പറയും, ആത്മസ്മൃതി അത് നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു സ്വാനുഭവമായിട്ടായില്ല എങ്കിലും സ്മരണ രൂപത്തിൽ വരാം. അതായത് നമ്മൾ കേട്ടതിനെ സ്മരിക്കുക, അല്ലെങ്കിൽ ഈ ഏകാഗ്രമായി ആത്മവസ്തുവിനെ കുറിച്ച് ശ്രവണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇതിന്റെ സ്ഫുരണങ്ങൾ ഉണ്ടാകും. ആ സ്ഫുരണങ്ങളെ നമുക്ക് പിന്നീട് അനുസന്ധാനം ചെയ്യാൻ കഴിയും, സ്മരിക്കാൻ കഴിയും. ഒരു അനുഭവത്തിന്റെ സ്മരണ എന്നുള്ളതാണെങ്കിൽ അത് തുടർച്ചയായി നിൽക്കത്തില്ല. കാരണം തുടർച്ചയായി നിൽക്കുന്നതിന് ഒരുപക്ഷെ നമുക്ക് അതിനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ യോഗ്യത ഉണ്ടായിരുന്ന നമ്മൾ എവിടെ നിന്നെങ്കിലും തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞാൽ മതി, പിന്നീട് നമുക്ക് വേറൊന്നും കേൾക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അതിനുള്ള യോഗ്യത ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇടവിട്ട് ഇടവിട്ടാണെങ്കിലും നമ്മുടെ വ്യവഹാരങ്ങളിൽ നമ്മുടെ മനസ്സ് മുഴുകുമ്പോഴും ഒരു അഭ്യാസം എന്നുള്ള നിലയ്ക്ക് മനസ്സിന്റെ ഒരു ഭാഗം ഇതിൽ ഇരിക്കും, മറ്റു ഭാഗം വിഷയങ്ങളിലും മറ്റ് വ്യവഹാരങ്ങളിലും ഇരിക്കും. അത് മനന നിധ്യാസങ്ങൾ കുറയ്ക്കുന്നുകൊണ്ടാണ്. അല്ല, ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് സമയം ഏകാന്തമായി ഇരുന്നു കൊണ്ട് ഈ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ സംശയങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിൽ നമ്മളൊരു പുസ്തകത്തെ അവലംബമാക്കിയോ അല്ലെങ്കിൽ സബ്രഹ്മചാരികളോടൊപ്പമോ ഈ വിഷയം ചർച്ച ചെയ്യുകയോ ചിന്തിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് മനനമെന്ന് പറയാം. അപ്പോൾ നമ്മൾ ശ്രവിക്കുന്നില്ല, മനനം ചെയ്യുന്നു. അതും വിട്ടിട്ട് ഏകാന്തത്തിലിരുന്ന് മനസ്സിനെ നമ്മൾ ധരിച്ച നിത്യ ശുദ്ധ മുക്ത വസ്തുവായ ആനന്ദ സ്വരൂപനാണ് ഞാൻ എന്നുള്ള ആ ബോധത്തിലേക്ക് മനസ്സിനെ അമർത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. ആ ബോധത്തിന് മനസ്സിനെ നിർത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പ്രത്യേകമായ നിധിധ്യാസനമായി. അപ്പോൾ അത് അങ്ങനെയാകാം, ശ്രവണം മനനം നിധിധ്യാസനം ഈ രീതിയിലും ആകാം, അല്ല ഇതോടൊപ്പവും ആകാം. അത് വ്യക്തികളുടെ യോഗ്യത ആണ് അവിടെയും പ്രശ്നം. ചിലർക്ക് ഇതെല്ലാം ഒരേ സമയം ചെയ്യാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. ചിലർക്ക് കേട്ടാൽ മറക്കേണ്ടി വരും, വീണ്ടും കേൾക്കേണ്ടി വരും, വീണ്ടും മറക്കേണ്ടി വരും. ചിലർക്ക് ശ്രവണം തന്നെ ശരിയാകാൻ പ്രയാസമാണ്, ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഉറക്കം വരുന്നത്. കേൾക്കുന്നത് പകുതി പകുതി ഇടവിട്ട് ഇടവിട്ടായിരിക്കും. പിന്നെ അതാണ് വേദാന്തം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പോകും, പിന്നെ അതും അതിലും വലിയ നാശമാകും. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളും ഇതിനകത്തുണ്ട്. ശ്രവണം തന്നെ ചിലപ്പോൾ ശരിയാകാതെ വരും. പിന്നെ മനനത്തിന്റെയും നിധ്യാസനത്തിന്റെയും കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം ഒരുമിച്ചാകാമെങ്കിൽ ആകാം, ആകാമെങ്കിൽ അത് നല്ലത്, അല്ല പ്രത്യേകമാണ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാകാം എന്നാണ്. അടുത്ത ചോദ്യം വരുന്നത് പറയുന്നു, വിഷയവും വിഷയും തമ്മിലുള്ള താതാത്മ്യം ശരിയല്ല എന്ന് പറഞ്ഞു, അത് പൂർവപക്ഷം. ഞാൻ ഇപ്പോൾ തുടങ്ങിയപ്പോഴും ആ വിഷയമാണ് പറഞ്ഞത്. വിഷയവും വിഷയും, ആത്മാവും അനാത്മാവും തമ്മിൽ താതാത്മ്യം സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞു. അത് പൂർവപക്ഷമാണ്, സിദ്ധാന്തമല്ല. പിന്നീട് അത് താതാത്മ്യം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതും വ്യക്തമായി പറഞ്ഞു. എങ്ങനെ ഉറക്കത്തിൽ നിന്നും ഉണർവിലേക്ക് വരുന്ന ആ സമയത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി. കൂടുതൽ ഒരേ കാര്യം തന്നെ പറഞ്ഞു കേൾക്കുന്നതിലും നല്ലത് അതേ കാര്യം തന്നെ സ്വപ്രയത്നം കൊണ്ട് ചിന്തിച്ചുകൂടി മനസ്സിലാക്കുന്നതാണ്. ആ ഭാഗം ഒരിക്കലും ചിന്തിച്ചു നോക്കുക, അപ്പോൾ നമുക്ക് വ്യക്തമായും മനസ്സിലാകും ഇവിടെ താതാത്മ്യം സംഭവിക്കുന്നുണ്ട്. ബോധം ഉള്ളിൽ സ്ഫുരിക്കുന്നു, ശരീരത്തിലേക്ക് അത് പടരുന്നു. ഞാനെന്നുള്ള ബോധത്തിൽ കേവല ബോധം മാത്രമല്ല ശരീരമെന്നുള്ള ഭാവം കൂടി വരുന്നു. അവിടെ ഞാനെന്നോ പുരുഷനെന്നോ ഞാൻ സ്ത്രീയെന്നോ ഇങ്ങനെയുള്ള ഭാവങ്ങൾ വരുന്നു. ഞാൻ സന്യാസിയെന്നോ ബ്രഹ്മചാരിയെന്നോ ത്യാഗിയെന്നോ ജ്ഞാനിയെന്നോ അജ്ഞാനിയെന്നോ ഉള്ള ഭാവങ്ങളെല്ലാം വരുന്നു. ഇതെല്ലാം എന്താണ്, അധ്യാസമാണ്. ഉണർന്നു കഴിയുമ്പോൾ രാവിലെ ജ്ഞാനിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അധ്യാസമാണ്, ഭ്രമമാണ്. അങ്ങനെ ആർക്കെങ്കിലും ബ്രഹ്മസൂത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തോന്നും, മനസ്സിലായിക്കൊള്ളു ഇത് അധ്യാസമാണ്. അപ്പോൾ അങ്ങനെ വരാം, ഞാൻ ജ്ഞാനിയാണെന്ന് തോന്നിപ്പോകാം പലതരത്തിൽ. കാരണം നമ്മൾ ചിന്തിക്കുന്നതും ഇതിനനുസരിച്ചാണ് ഈ ഭ്രമം വരുന്നത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജ്ഞാനിയാണെന്ന് തോന്നുകയാണെങ്കിൽ, കാരണം കുറച്ച് കഴിയുമ്പോൾ അത് മാറും, അത് തോന്നുകയാണെങ്കിൽ അത് ഭ്രമമാണ്, അധ്യാസമാണ് എന്നാണ്. അപ്പോൾ ഈ നമ്മുടെ അനുഭവത്തെ തന്നെ നോക്കിയാണ് അധ്യാസത്തെ മനസ്സിലാക്കുന്നതിന്. അത് ഇന്നും ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് അധ്യാസം എന്ന് പറയുന്നത് അത് വ്യക്തമാക്കേണ്ടത് ഇങ്ങനെയാണ്. പറയുമ്പോൾ നമുക്കത് വ്യക്തമാകുന്നില്ലെങ്കിൽ അതൊന്നുകൂടി ചിന്തിച്ചു നോക്കുക, ഒന്നുകൂടി ചിന്തിക്കുമ്പോൾ വ്യക്തമാകും. ഉണർന്നു വരുമ്പോൾ അത് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ അനുഭവത്തിൽ തന്നെ അത് വ്യക്തമാകാം. അനുഭവത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്താൽ മതി, അപ്പോൾ അത് വ്യക്തമാകുന്നു. അതായത് ഈ പുസ്തകത്തിൽ പഠിക്കുന്നത് അനുഭവമായിട്ട് തടിച്ചു നോക്കണം. പുസ്തകത്തിൽ നിന്ന് അത് നമുക്ക് ചിലപ്പോൾ വ്യക്തമാകത്തില്ല. പുസ്തകത്തിൽ പറയുന്നു ആത്മാവും അനാത്മാവും നമ്മൾ താതാത്മ്യം ചെയ്യുന്നു, അത് നമ്മൾ കാണാതെ പഠിച്ച് നോട്ട് എഴുതി എടുത്ത് പരീക്ഷ എഴുതി പാസ്സായി റാങ്കും വാങ്ങി പത്രത്തിൽ ഫോട്ടോയും വന്നു. അതുകൊണ്ട് ഇവിടെ അധ്യാസം പിടികിട്ടണമെന്നൊന്നുമില്ല. അധ്യാസം പിടികിട്ടണമെങ്കിൽ എന്ത് വേണം? സ്വയം ചിന്തിച്ചു പോകണം, സ്വയം ആന്തരികമായി ചിന്തിച്ചു പോകണം. വേദാന്തം MA പാസ്സായോണ്ട് അധ്യാസം പിടികിട്ടത്തില്ല. അങ്ങനെ സൂക്ഷ്മമായി ചിന്തിച്ച് പാസ്സായാൽ പിടികിട്ടും, അല്ലെങ്കിൽ അത് പിടികിട്ടാൻ പ്രയാസമുള്ള കാര്യമാണ്.
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: കിഞ്ചന അഗ്ര ആസീ മൃത്യു നൈവേദമാവൃതമാസീ മൃത്യു തന്മനോ അപുരുത അന്വേഷ്യാമി സോ അർച്ചൻ അചരന്ത് തസ്യ അർച്ചത ആപോ അജായന്ത അർച്ചദേവൈമേ കം അഭൂതി തദൈവ അർക്കസ്യ അർക്കത്വം കം ഹവ അസ്മൈ ഭവതി യ ഏവം ഏതദേ ഏതദ് അർക്കസ്യ അർക്കത്വം വേദ. നമ്മുടെ ക്ഷണിക വിജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. മൃതാദി കാരണാനാം ഘടാദിത്വത്വ പിണ്ടാദി നിവർത്തി വെച്ച അനുവർത്തി ദർശന. മണ്ണ്, മണ്ണിൽ നിന്ന് ആദ്യം ഒരു മണ്ണുരുള, പിന്നെ അതുകൊണ്ടൊരു പാത്രം ഉണ്ടാക്കി. എന്താണ് പാത്രത്തിന് കാരണം? ആ മണ്ണുരുളയാണോ അതോ മണ്ണാണോ? ഇവിടെ പറയുന്നു മണ്ണുരുളയല്ല, മണ്ണ് ഏത് രൂപത്തിലും ആക്കിയിടുന്നു. ഇവിടെ കാരണം എന്താണ്? ആ മണ്ണ് തന്നെയാണ്. എന്തുകൊണ്ട്? പാത്രം കാണുമ്പോൾ പറയുന്നു മൺപാത്രം. അതാണ് അനുവൃത്തി, അതിൻ്റെ താതാത്മ്യം കാണുന്നത് കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ ശൂന്യവാദികളെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പോൾ അവിടെ ക്ഷണിക വിജ്ഞാന സാദൃശ്യം, അത് അന്വയ ദർശനം. ക്ഷണിക വിജ്ഞാനവാദിയുടെ പ്രധാനമായ ആയുധം ഇതാണ്, സാദൃശ്യം. അത് പറയുന്നത് എന്താണ്? സർവവും വിജ്ഞാനമയമാണ്, സർവവും ക്ഷണികമാണ്. സർവവും ക്ഷണികമാണെങ്കിലും അത് ആ ക്ഷണികത്തിൻ്റെ വേഗത കൊണ്ട് അത് ഏകം എന്ന് തോന്നുകയാണ്. അതൊരു ഭ്രാന്തിയാണ്, ഏകത്വഭ്രാന്തി. ഞാൻ ആത്മാവാണ്, ഏകനായ ആത്മാവാണ് എന്നുള്ള ഈ അനുഭവം. ഞാനാണ് ബാല്യത്തിലുണ്ടായിരുന്നു, ഞാൻ യൗവനത്തിലുണ്ടായി, വൃദ്ധാവസ്ഥയിലുണ്ടെന്നുള്ള ഈ അനുഭവം. ഈ അനുഭവം എന്ന് പറയുന്നത് ഈ ക്ഷണികത്വത്തിൻ്റെ വരുന്ന ഒരു ഭ്രാന്തി. കർമ്മം, കർമ്മഫലങ്ങൾ, അതിനെയൊക്കെ സംബന്ധിച്ച് അവർ പറഞ്ഞതെല്ലാം ഈ ക്ഷണികത്വത്തിൽ വരുന്ന ഭ്രാന്തി കൊണ്ടെല്ലാം നടക്കും. ഞാനിന്ന് കർമ്മം ചെയ്യുന്നു, നാളെ കർമ്മത്തെ അനുഭവിക്കുന്നു, ഞാനല്ല. പക്ഷെ ഞാൻ ചെയ്യുന്നവൻ തന്നെ ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് എന്താണത്? ഭ്രാന്തിയാണ്. ചെയ്തവൻ ഇന്നില്ല, അനുഭവിക്കാം. പക്ഷെ ഭ്രാന്തിയിലൂടെ ഇതെല്ലാം സംഭവിക്കും. കർമ്മവും കർമ്മഫലങ്ങളും തമ്മിലുള്ള ബന്ധത്തെ ബന്ധിപ്പിക്കുന്ന അങ്ങനെ ഇന്നലെ കണ്ട പുസ്തകമാണ് ഇന്ന് കാണുന്നു എന്ന് പറയുന്നു. ഇത് ഭ്രാന്തിയാണ്. ഇന്നലെ കണ്ട പുസ്തകം ഇന്നില്ല, ഇന്നലെ കണ്ട പുസ്തകമില്ല, ഇന്നലെ കണ്ട ജ്ഞാനമില്ല. പക്ഷെ അനുഭവമുണ്ട്. അനുഭവത്തെ അവർ നിഷേധിക്കുന്നു. അദ്വൈതി പറയുന്നത്, അദ്വൈതി പറയുന്ന എന്താണ്? ഈ പ്രപഞ്ചങ്ങളുടെ അനുഭവം, പ്രപഞ്ചാനുഭവം, അതിനെ ഞങ്ങൾ നിഷേധിക്കുന്നു. പക്ഷെ ആ പ്രപഞ്ചാനുഭവം ആ സത്യമല്ല. സത്യം ഈ പ്രപഞ്ചത്തിലൂടെ പ്രകാശിക്കുന്നു എന്നേ ഉള്ളൂ എന്ന് പറയുന്നതുപോലെ തന്നെ ഇവരതിന് നേരെ തിരിച്ചു പറയും. അദ്വൈതി പറയും ഇതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ സത്യമാണ്. ഇവിടെ ഒന്നും മാറുന്നില്ല. സത്യത്തിൽ കാണുന്ന ഈ പ്രതീതി അത് വാസ്തവമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ മായ എന്ന് പറയും. ആ മായയ്ക്ക് ബൗദ്ധന്മാർ പറയുന്ന വാക്കാണ് സംവൃതി. അത് സംവൃതി എന്ന് പറയും അവരുടെ ഭാഷയിൽ. അവർ പറയുന്നത് എന്താണ്? എല്ലാം ക്ഷണികമാണ്, പക്ഷെ സത്യമായി നമുക്ക് അനുഭവപ്പെടുന്നു. ഇതാണ് ഭ്രാന്തി. നേരെ തിരിച്ച് ആദ്യം ഈ ദർശനത്തെ അവതരിപ്പിച്ച ബൗദ്ധന്മാർ, അത് കഴിഞ്ഞ് ശങ്കരാചാര്യര് അദ്വൈതം അവതരിപ്പിച്ചു. അപ്പൊ ആ ബൗദ്ധ ദർശനത്തെ നേരെ തലതിരിച്ച് വെച്ചാണ് അദ്വൈതം. ശങ്കരാചാര്യർ ബൗദ്ധന്മാരെ നിഷേധിക്കുന്നുണ്ടെങ്കിലും ബൗദ്ധന്മാരുടെ എല്ലാ ചിന്താഗതിയും കൂടെ ഒരുമിച്ച് വെച്ച് നോക്കുമ്പം ശരിക്കും അത് തന്നെയാണ് ശങ്കരാചാര്യർ അല്പം ഒരു വ്യത്യാസപ്പെടുത്തി അദ്വൈതമായിട്ട് അവതരിപ്പിച്ചു. ശങ്കരാചാര്യരുടെ ഗുരു ശരിക്കും ബൗദ്ധന്മാർ തന്നെയാണ്. പക്ഷെ അവരെ നിഷേധിക്കുന്നു. അവരേത് രീതിയിലാണോ അത് പറഞ്ഞത് ആ രീതി സ്വീകരിക്കുന്നില്ല. കാരണം ഈ ഭ്രാന്തിയെക്കുറിച്ച് പറയുന്നവരാണ്. ശങ്കരാചാര്യരും ചർച്ച ചെയ്യുന്ന ഈ ഭ്രാന്തിയെക്കുറിച്ചാണ്. അതിൽ ചെറിയൊരു വ്യത്യാസം വരുന്നത്. സർവവും സത്ത്, അതാണ് ശങ്കരാചാര്യർ പറയുന്നത്. ഇവർ പറയുന്നത് എന്താണല്ല? സർവവും ക്ഷണിക. ഇന്നലെ കണ്ട പുസ്തകം തന്നെ ഇന്ന് കാണുന്നു. സർവ്വ ക്ഷണികമാണെങ്കിൽ അങ്ങനെ ഉണ്ടാകത്തില്ലല്ലോ. ഇന്നലെ കണ്ട് പോയി, കാണുന്നവനും പോയി, കണ്ടതും പോയി. എല്ലാത്തിനും പരസ്പര ബന്ധമില്ലാതെ എല്ലാം പുതുതായി അനുഭവപ്പെടണം. അതിനവരെന്താണ് പറയുന്നത്? സാദൃശ്യം. ഇന്നലെ ക്ഷണത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ക്ഷണത്തിലുണ്ടായിരുന്ന പുസ്തകവും ഈ ക്ഷണത്തിൽ കാണുന്നത് ഇതും തമ്മിലൊരു സാദൃശ്യമുണ്ട്. അതുകൊണ്ട് അന്യ ദർശനം. അതുകൊണ്ട് പറയുന്നത് എന്താണോ? ഇത് മൺപാത്രമാണ്. മണ്ണും പാത്രവും തമ്മിലൊരു സാദൃശ്യമുണ്ട്. അതുകൊണ്ട് മൺപാത്രം എന്ന് പറയുന്നു. അതിനാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ എന്താണോ സത്, എന്തൊക്കെ നമുക്ക് സത്തായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ അതെല്ലാം ക്ഷണികമാണ്. അദ്വൈതം എന്താണ് പറയുന്നത്? എന്തൊക്കെ ക്ഷണികമായി അനുഭവപ്പെടുന്നുണ്ടോ അതെല്ലാം സത്താണ്. നേരെ തിരിച്ച് യഥാദീപ നമ്മൾ ചർച്ച ചെയ്തതാണ്. സന്തസ്യമേ ഭവാഹ, നമ്മളിവിടെ അനുഭവപ്പെടുന്ന ഈ സർവവും സത്താം എന്ന് വെച്ചാൽ ക്ഷണികമാണ്. ഇത്യനുമാന സർവാർത്ഥാന ക്ഷണികത്വ സിദ്ധി. ഇപ്പൊ സർവവും ക്ഷണികമാണെങ്കിലും താതാത്മ്യ ബോധം, മൺപാത്രമാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നതാണ്. സാദൃശ്യാ അന്വയ ദർശനം എന്ന കാരണാനുവൃത്തി, അല്ലാതെ കാരണാനുവൃത്തിയില്ല. മൺപാത്രം, അതിന് മണ്ണിന്റെ അനുവൃത്തി, അനുവൃത്തി എന്ന് വെച്ചാൽ താതാത്മ്യം. പാത്രം മണ്ണായിട്ട് തന്നെ ഇരിക്കുന്നു. അങ്ങനെ ഒരിടത്തും കാരണം കാര്യം രണ്ടില്ലല്ലോ. ഓരോന്നും ഓരോ ക്ഷണത്തിലും സ്വതന്ത്രമാണ്. ഇത് എന്നാ അനന്വേഷിക്കുന്നു. പിണ്ടാധികൃതാനാമൃതാദ്യവയവാനാമേവ കണ്ടാതു പ്രത്യക്ഷത്വേ അനുമാന അംഭാസ സാദൃശ്യാദി കൽപ്പനാനുപ്രത്യേക പറയുന്നു. ഞങ്ങൾ പ്രത്യക്ഷമായി കാണുന്നു. ഇത് സ്ഥായിയാണ്. ഇന്നലെ കണ്ട വസ്തു തന്നെ ഇന്നും കാണുന്നു. നിങ്ങളെ അനുമാനത്തിലൂടെ പറയുന്നു, അത് ശരിയല്ല. പ്രത്യക്ഷമായി കാണുന്ന എന്താണോ മൺപാത്രം, ഇത് പ്രത്യക്ഷ അനുഭവമാണ്. പിണ്ടാധികദാനം മൃതാദ്യ അവയവാന, ആദ്യം മണ്ണ് എടുത്തു, പിന്നെ അതിനൊരു ഉരുളയാക്കി, പിന്നെ അത് പാത്രമാക്കി, അല്ലെങ്കിൽ രണ്ട് ഓടുകളാക്കി. ഇവിടെയൊക്കെ വരുന്നിടത്തെല്ലാം എന്താ ഉള്ളത്? മണ്ണ്. മണ്ണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അവയവങ്ങൾ, അതിന്റെ അംശങ്ങൾ, മൺപൊടിയല്ലേ. അതിന്റെ ഇതെല്ലാം ആയി മാറി. അപ്പോൾ സർവത്ര ഇരിക്കുന്ന എന്താണ്? അതിന്റെ അവയവങ്ങളാണ്. അത് മണ്ണ് പൊടിയായിരുന്നപ്പോഴും ഉരുളയായിരുന്നപ്പോഴും മറിച്ച് ഇപ്പോ പാത്രമായിരിക്കുമ്പോഴും എല്ലാം കാണുന്ന ആ മണ്ണ് അവയവങ്ങളാണ്. മണ്ണിന്റെ അവയവങ്ങൾ, അതിന്റെ അംശങ്ങൾ, അതിന്റെ ഭാഗങ്ങളാണ്. പിണ്ടാധികദാനം മൃദ്ധവയമാനാമേവ കടാതു പ്രത്യക്ഷം അനുമാന ആഭാസ. നിങ്ങൾ ഭ്രാന്തിയാണ്. നിങ്ങളുടെ അനുമാനം എന്ന് പറയുന്നത് ആഭാസമാണ്, ശരിയായ അനുമാനമല്ല. എന്നാൽ ശരിയായ അനുമാനം പോലെ തോന്നുന്നതിനാണ് ആഭാസം എന്ന് പറയും. തർക്കികന്മാരതിനെ ഹേത്വാഭാസം എന്ന് പറയും. എന്തും അങ്ങനെ അനുമാനത്തിലൂടെ സാധിക്കാനൊന്നും പറ്റില്ല. അവർ പറയുകയാണ് ഇത് അഗ്നി ചൂടുള്ളതല്ല, എന്തുകൊണ്ട്? അതൊരു ദ്രവ്യമായതുകൊണ്ട്. ഏതുപോലെ? ജലം പോലെ എന്ന് പറഞ്ഞാൽ ശരിയാകും. നിങ്ങൾ അനുമാനിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ നിങ്ങളങ്ങനെ പറയാൻ? കാരണം ജലമെന്ന് പറയുന്ന ഒരു ദ്രവ്യമാണ്, ചൂടുള്ളതല്ല. അതേ വ്യക്തി വെച്ച് ഞങ്ങൾ പറയുന്നു അഗ്നിയും ദ്രവ്യമാണ്, അതുകൊണ്ട് ചൂടുള്ളതല്ല. ഇങ്ങനെയുള്ള തർക്കങ്ങളാണ് പറയുന്നത് ആഭാസങ്ങളാണ്, ഹേത്വാഭാസം. അശരിയായ ഒരു യുക്തി പോലെ പറയും, ചിന്തിച്ച് ആ സംബന്ധം ഒന്ന് മനസ്സിലാവും. അങ്ങനെ പറയാൻ പറ്റും അഗ്നി ചൂടുള്ളതല്ല, അതൊരു ദ്രവ്യമായതുകൊണ്ട്. വെള്ളം പോലെ എന്താ നിങ്ങളുടെ യുക്തി? വെള്ളം ഒരു ദ്രവ്യമാണ്, അതിന് ചൂടില്ല. അതുപോലെ പ്രത്യക്ഷം കൊണ്ട് പ്രത്യക്ഷ സിദ്ധമായിരിക്കുന്ന ഒരു കാര്യത്തെ അനുമാനം കൊണ്ട് നിഷേധിച്ചു കഴിഞ്ഞാൽ ആ അനുമാനം കേവലം ഒരു ആഭാസമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നിങ്ങൾ സാദൃശ്യത്തെയൊക്കെ എടുക്കുന്നു. സദൃശ്യമാണ് അതിന് ആ ക്ഷണത്തിൽ, അതിന് സദൃശ്യമാണ് ഈ ക്ഷണം എന്നൊക്കെ പറയുന്നതിനൊന്നും യുക്തിയില്ല. അനുപത്തേഹി, അതുകൊണ്ട് പ്രത്യക്ഷമാണ് പ്രബലം, അനുമാനം പിന്നീടേ വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കുന്നത് ശരിയല്ല. പ്രത്യക്ഷ അനുമാനയൂർ വിരുദ്ധാവ്യവിചാരിത. വിരുദ്ധാവ്യവിചാരിത എന്ന് പറയുന്നു തർക്കികന്മാർ പറയുന്ന ഒരു യുക്തിയാണ്. ശരി, അവർ പറയുന്നു പ്രത്യക്ഷവും അനുമാനം എടുക്കുമ്പോൾ അവിടെ പ്രത്യക്ഷത്തിനാണ് ബലം, അനുമാനത്തിനല്ല. എപ്പോഴും പ്രത്യക്ഷത്തിന് മേൽക്കൈയുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്താ പരമാണോ പ്രത്യക്ഷമാണോ? ഇല്ല, പക്ഷെ അനുമാനത്തിലൂടെ ഊഹിക്കുന്നുണ്ടല്ലോ. അപ്പം പ്രത്യക്ഷത്തെക്കാൾ ബലമല്ലേ അനുമാനത്തിൽ? ഈ കാണുന്ന വസ്തു ഇത് പരമാണുമായിട്ട് കാണുന്നില്ലല്ലോ. ഇതിനെ വിഭജിക്കുന്നു, പിന്നെ വിഭജിക്കുന്നു, പിന്നീട് വിഭജിക്കുന്നു, പിന്നീട് കാണാൻ വയ്യാതാവുന്നു, അപ്പം അനുമാനം ചെയ്യുന്നു. ഇതെല്ലാം അതിൻ്റെ അംശങ്ങളിൽ നിന്നുണ്ടായതാണെങ്കിൽ ഇനി ഞാൻ എനിക്ക് കാണാൻ കഴിയാത്ത ഇതും ഇതിൻ്റെ സൂക്ഷ്മമായ അംശമായിരിക്കും. ഇവിടെ പ്രത്യക്ഷമല്ല അനുമാനിക്കുന്നു, അതിൻ്റെ പിന്നിൽ കാണും അതിൻ്റെ അംശം. ഇങ്ങനെ പരമാണുക്കൾ പോലെയുള്ള കാര്യങ്ങൾ, അതീന്ദ്രിയമായ പല കാര്യങ്ങളെയും അനുമാനിക്കുന്നു. തീ കാണുന്നേയില്ല പ്രത്യക്ഷത്തിൽ, അവിടെ ഇല്ല തീ, കാണുന്നില്ല, അതുകൊണ്ട് പറയില്ല. പക്ഷെ പുക കാണുന്നുണ്ട്, അനുമാനിക്കുന്നു. പ്രത്യക്ഷത്തിൽ കാണാത്ത ഒന്നിനെ അനുമാനിക്കുന്നു. അവിടെ പ്രത്യക്ഷം പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്താ പ്രത്യക്ഷം? കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നു, ആത്മാവിനെ തന്നെ അല്ലെങ്കിൽ ഈശ്വരനെ തന്നെ കാണുന്നില്ല, പക്ഷെ അനുമാനിക്കുന്നു. പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ സർവജ്ഞനായ ഒരാൾക്കെ സാധ്യമാകൂ. കാരണം ഈ പ്രപഞ്ചം ജീവന്റെ ബുദ്ധിക്ക് വിഷയമാകുന്നില്ല, പ്രപഞ്ചത്തിന്റെ രഹസ്യമൊന്നും പിടികിട്ടുന്നില്ല. സൃഷ്ടിസ്ഥിതി സംഹാരം എങ്ങനെ നടക്കുന്നു ജീവബുദ്ധിക്ക് അറിയാൻ വയ്യ. അതുകൊണ്ട് ഇതിനെ അറിയുന്ന മനസ്സാപ്യ അചിന്തിരചനാരൂപസ്യ, ഇതിന്റെ ഈ രൂപം മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ വയ്യ. പിന്നൊരു ഈശ്വരനുണ്ട്, അവിടെ അനുമാനിക്കുന്നില്ല. പ്രത്യക്ഷമല്ലാത്ത പല കാര്യങ്ങളിലും അനുമാനത്തെ സ്വീകരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് അനുമാനം കൊണ്ട് ഞങ്ങൾ നിർണയിക്കുകയാണ് ഇതൊക്കെ ക്ഷണികമാണ് പറയുന്നു. ശരി, പല സ്ഥലങ്ങളിലും നമ്മൾ അനുമാനത്തെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, പ്രത്യക്ഷ അനുമാനങ്ങളിൽ ബലം പ്രത്യക്ഷത്തിനാണ്. അനുമാനത്തെ നമ്മൾ സ്വീകരിക്കും. എന്താണ് അനുമാനത്തിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന ആ നിഗമനം പ്രത്യക്ഷത്തിന് വിരുദ്ധമാകാതിരുന്ന പ്രത്യക്ഷത്തിനെ നിരാകരിച്ചാലോ? അപ്പോ അനുമാനത്തിൽ, അതായത് പുക കണ്ടു, പർവ്വതത്തിന്റെ വളരെ ദൂരെ നിൽക്കുകയാണ്, പുക കണ്ടു, അപ്പോൾ അനുമാനിക്കുന്നു അവിടെ മരങ്ങളൊന്നും കൊണ്ട് കാണാൻ കഴിയാത്തതുകൊണ്ടാണ് ആ മരത്തിന്റെ താഴെ ഇവിടെ തീയുണ്ട്. ആ തീയിൽ നിന്ന് പുകയുണ്ടായി, മരത്തിന്റെ മുകളിലൂടെ ഉയർന്നു വന്നു, ദൂരെ നിന്നപ്പോൾ ഞാൻ കാണുന്നു. ദൂരെ നിന്ന് തീയെ കാണാൻ കഴിയില്ലെങ്കിലും ഇവിടെ തീയുണ്ട്, തീരുമാനിച്ചു. അനുമാനം ശരിയാണ്. എന്നാൽ തീയുടെ ആവശ്യമുണ്ടിപ്പോ ഭക്ഷണം പാകം ചെയ്യണം, കാട്ടിലാണ്. പുക കണ്ടെടുത്ത് പോയി കുറച്ച് തീയെടുക്കാന്ന് വിചാരിച്ച് അവിടേക്ക് നടന്നു ചെന്ന് അവിടെ മുഴുവൻ പരിശോധിച്ച് തീയില്ല, തീയില്ല. അപ്പോ നേരത്തെ എന്താണ്? പുക കണ്ടിട്ടാണ് അനുമാനിച്ച് തീയുണ്ടെന്ന് ഉറപ്പിച്ചാണ്. സാറിന് അങ്ങനെ ചെയ്യാറുള്ളതുമാണ്. പക്ഷെ ഇപ്പോൾ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ തീയില്ല. പിന്നെ ഇവിടുന്ന് ആ പുക കണ്ടത് വരത്തില്ലേ, ഇവിടെയാണ് ഈ പുക കണ്ടത്. അപ്പോൾ അനുമാനത്തിലൂടെ നിർണയിച്ച കാര്യത്തെ പ്രത്യക്ഷ സാധൂകരിക്കുന്നില്ല. ഇപ്പം മനസ്സിലായി അനുമാനം തെറ്റാണോ, ഇത് അനുമാനം തെറ്റായി. ഇപ്പോൾ എന്തുകൊണ്ട് തെറ്റായി? ഇതുവരെ അങ്ങനെ സംഭവിച്ച കാര്യമല്ലല്ലോ. തിരിച്ചു പോയി, വീണ്ടും നേരത്തെ പോയി നിന്ന് സ്ഥലത്ത് നിന്ന് നോക്കി, അപ്പോൾ വീണ്ടും കാണുന്നു പുക. ഇതെന്താ സംഗതി? ഞാൻ അവിടെ പോയി നോക്കിയപ്പോൾ ശരിക്ക് പരിശോധിക്കാത്തതുകൊണ്ടായിരിക്കും ഇവിടെ ഉണ്ട്. അങ്ങനെ വീണ്ടും പോയി, വീണ്ടും കാട്ടി കയറി മുഴുവൻ പരഞ്ഞു നോക്കിയിട്ട് തീയില്ല. വീണ്ടും വന്ന് അങ്ങനെ ഒന്ന് രണ്ട് തവണ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താണോ, അത് പുകയായിരുന്നില്ല, അത് മൂടൽമഞ്ഞായിരുന്നു. പുക പോലെ കണ്ടതാണ്, മൂടൽമഞ്ഞിനെ പുകയാണെന്ന് ഭ്രമിച്ചു പോയി. ഭ്രമിച്ചിട്ട് എന്ത് ചെയ്തു? അത് വെച്ച് അനുമാനിച്ച അവിടെ അങ്ങനെയുണ്ടെന്ന്. അപ്പം അനുമാനം ശരിയാവും. ആ അനുമാനം തന്നെ ഒരു ഭ്രാന്തി കൊണ്ടുണ്ടായത്. പക്ഷെ അത് തിരിച്ചറിയുന്നില്ല. രണ്ടു മൂന്ന് തവണ ഇത് പരിശോധിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായിരുന്നു. തീ എവിടെ കാണാൻ ഒരു സാധ്യതയില്ലാന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചിന്തിച്ചു, ഇനി എന്റെ ഞാൻ കണ്ട പുക പുക അല്ലാതായിരിക്കുമോ എന്ന് പിന്നീടാണ് ചിന്തിച്ചത്. പലതവണ പരിശോധിച്ചു, അതുവരെ അങ്ങനെ ഒരു സംശയമേ തോന്നിയില്ല. അങ്ങനെ ഒരു സംശയം വന്ന് ഇപ്പോൾ പുകയെ പരിശോധിച്ചപ്പോൾ മനസ്സിലായി അത് പുക പോലെയുള്ള മൂടൽ മഞ്ഞാണ്. അപ്പം അവിടെ എന്തു പറ്റി? അനുമാനത്തിലൂടെ സിദ്ധമായ കാര്യത്തെ പ്രത്യക്ഷ സാധൂകരിക്കാത്തതുകൊണ്ട് പ്രത്യക്ഷം അനുമാനം ശരിയല്ല. അങ്ങനെയും വരാമെന്ന്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇത് അനുമാനത്തിൻ്റെ ഒരു ദൗർബല്യമാണ്. കാരണം അനുമാനം എപ്പോഴും പ്രത്യക്ഷത്തെ ആശ്രയിക്കുന്നു, അതും ഭ്രാന്തിയായിരിക്കാൻ പാടില്ല, യഥാർത്ഥമായ പ്രത്യക്ഷത്തെ. അപ്പോൾ ആ പുക എന്ന് പറയുന്നത് ശരിയായ പുകയെ കണ്ടാലേ അഗ്നിയെ ഊഹിക്കാൻ പറ്റൂ. അതാണ് അടുത്ത് പറയുന്നത് പ്രത്യക്ഷപൂർവ്വ അനുമാനസ്യ. പ്രത്യക്ഷപൂർവകമാണ് അനുമാനം. നിങ്ങൾ പ്രത്യക്ഷത്തെക്കാൾ വലിയ ബലം അനുമാനത്തിന് കൊടുക്കുകയാണെങ്കിൽ സർവത്ര അനാശ്വാസ പ്രസംഗ. അവസാനം വന്നു വന്ന് നിങ്ങൾ പറയുന്ന ഈ ക്ഷണിക വിജ്ഞാനം അതിനും നിറയില്ലാതെ വരും. ഞങ്ങൾ പറയുന്ന കാര്യത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പറയുന്നത്? ക്ഷണിക വിജ്ഞാനം ഏകമായ സത്താണോ, ഏകമായ ചിത്താണോ, അതിലെ കേവല പ്രതീതിയാണ് പ്രപഞ്ചം, ഇതിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നത്. പ്രത്യക്ഷത വിട്ടിട്ട് അനുമാനം. പക്ഷേ തൽക്കാലം ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സാഹസത്തിന് ഒരുമ്പെട്ടാൽ, അതിന് നിങ്ങളങ്ങനെ ഒരു കൂടുതൽ പ്രാമാണ്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാതെ പോകും. ഞങ്ങളെ നിഷേധിക്കാൻ വേണ്ടി ചിലപ്പോൾ അത് പറയാം. ഇങ്ങനെ ദീപം പോലെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇത് സ്ഥായിയാണെന്ന് തോന്നുന്നത് ഇതൊരു ഭ്രാന്തിയാണ്, പ്രത്യക്ഷം ഭ്രാന്തിയാണ്, സത്യം ഇത് മാറുകയാണ് എന്ന് പറയുന്ന, അതിനുവേണ്ടി പ്രത്യക്ഷത്തേക്കാൾ അനുമാനത്തിന് ബലം കൊടുക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സർവത്ര അനാശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു സിദ്ധാന്തത്തെയും സ്വീകരിക്കാൻ കഴിയാതെ പ്രത്യക്ഷത്തെ അങ്ങനെ പാടെ നിഷേധിച്ചു കഴിഞ്ഞു. എന്തെങ്കിലും ഒരു ഇടത്ത് എത്തിച്ചേരണ്ടേ, എന്തെങ്കിലും ഒരു തത്വത്തിൽ ഉറക്കണ്ടേ മനസ്സ്? അതിനുവേണ്ടിയിട്ടാണോ ഈ ചർച്ച? എന്തിനു വേണ്ടിയായിരുന്നു? ഇന്നതാണ് പരമാർത്ഥം എന്ന് ബോധിക്കുന്നു. ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള സത്യം ഇന്നതാണ്, തന്നെക്കുറിച്ചുള്ള സത്യം ഇന്നതാണ് ഇത് ബോധിക്കുന്നു. ഇത് നിശ്ചയം പറഞ്ഞു, അതാണ് ആശ്വാസം. നിങ്ങളീ കുതർക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നിർണ്ണയിക്കാൻ കഴിയാതെ വേണ്ട എന്നാൽ പിന്നെ ഈ ചർച്ചയുടെ പ്രയോജനം എന്തോന്നു? ചർച്ച സ്വദേശ്യമല്ല, ടൈം പാസ്. അതിനാണെങ്കിൽ ഞങ്ങളല്ല ഞങ്ങൾക്ക് വേറെ പണി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ഞങ്ങൾക്ക് തത്വ നിശ്ചയം വരണം. അല്ല, വെറുതെ എന്തെങ്കിലും സംസാരിച്ചു കളയാനുള്ളതല്ല. ആ തത്വ നിശ്ചയത്തിന് ഫലമുണ്ട്. മറിച്ചാണെങ്കിലോ വെറും തർക്കമാണെങ്കിലോ യതിജ ക്ഷണികം സർവം തദേവേദി ഗമ്യമാനം തദ്ബുദ്ധേരന്യം തദ്ബുദ്ധിയപേക്ഷത്വ തസ്യാപ്യ അന്യ തദ്ബുദ്ധിയപേക്ഷത്വം ഇത്യനവസ്ഥായ തത് സദൃശമിതം ഇത്യസ്യാവി ബുദ്ധേഹി മഷാത്വ സർവത്ര അനാശ്വാസദേവ എന്ന് പറയുന്നു. നിങ്ങളീ പറയുന്നതനുസരിച്ച് എന്താണ് പറയുന്നത്? തദേവേദം വിധി ഗമ്യമാനം സർവം ക്ഷണികം ചെയ്യും എന്നാണ്. ഈ ജീവിത അനുഭവങ്ങൾ തന്നെ ഇതിൽ കൂടെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇല്ലെങ്കിൽ പിന്നെ എന്താ അനുഭവം? ഇന്നലെ കണ്ട പുസ്തകമാണ് ഇത്, ഇന്നലെ കണ്ട വീടാണ് ഇത്. ഈ അനുഭവത്തെ അംഗീകരിച്ചില്ലെങ്കിൽ ഇതാണ് പ്രതിഭിജ്ഞ എന്ന് പറയുന്നത്. തതേ വേദം ഇത് ഗമ്യമാനം, അതാണ് പ്രതിഭിജ്ഞ, അത് തന്നെ ഇത് എന്നറിയുന്നു. സർവത്ര ഈ അനുഭവത്തെ മുൻനിർത്തിയാണ് ഈ മനുഷ്യന്റെ വ്യവഹാരങ്ങൾ, പ്രവൃത്തികളെല്ലാം. ഇതിനെയാണ് ബൗദ്ധന്മാർ നിഷേധിക്കുന്നത്. എങ്ങനെ നിഷേധിക്കുന്നു? ഇതൊരു ഭ്രാന്തിയാണ്, ഞാൻ ഇന്നലെ ചെയ്തതിന്റെ ഫലമല്ല ഇന്ന് അനുഭവിക്കും, ഇന്നലെ ജോലി ചെയ്ത് ഇന്ന് എനിക്ക് കൂലി കിട്ടി, എന്റെ ജോലിയുടെ കൂലി. അതൊക്കെ ഭ്രാന്തിയാണ്. ഞാൻ ചെയ്ത പുണ്യം അതിന്റെ ഫലം ഇന്ന് സുഖം അനുഭവിക്കുന്നു, അതൊക്കെ ഭ്രാന്തിയാണ്. ഇതെല്ലാം കടൽ തീരത്തെ മണൽ പോലെ ഒന്നിനൊന്നും തൊടാത്തതാണ്. പക്ഷെ നിങ്ങൾ ഇതിലൊരു ആരോപിക്കുന്നു, ഇത് ഹേതു, ഇത് ഫലം. തദേവേദം, ഇതാണ് അനുഭവം, സാദൃശ്യം അതാണ്. അപ്പോ തദ്ദെന്ന് പറഞ്ഞത് പൂർവക്ഷണത്തിൽ കണ്ടത്, ഇതോന്ന് പറഞ്ഞ ഈ ക്ഷണത്തിൽ കാണുന്നു. ഇത് രണ്ടും തമ്മിലൊരു സാദൃശ്യമുണ്ട്. സാദൃശ്യമുള്ളതുകൊണ്ട് അത് തന്നെ ഇത് എന്ന് പറയുന്നു എന്നാണ്. ഇതിനെ നേരത്തെ തന്നെ നിഷേധിക്കാം. പക്ഷെ അങ്ങനെ നേരത്തെ നിഷേധിച്ചു കഴിഞ്ഞാല് അത് പോരാതെ വരും. അപ്പോ നല്ല ശിക്ഷ കൊടുക്കണം, അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഈ പുസ്തകം കണ്ടിട്ട് എന്താ എന്റെ അനുഭവം? ഇത് ഇന്നലെ കണ്ട പുസ്തകമാണ് ഇതെന്നാണ്. എന്തുകൊണ്ട് അത് ഇത് ഒന്നും തന്നെ രണ്ടല്ല? ബൗദ്ധന്മാരെന്താണ് പറയുന്നത്? ഇന്നലെ കണ്ട പുസ്തകത്തിന്റെ സദൃശ്യമായ ഒരു പുസ്തകമാണ് അറിയുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അനുഭവം എങ്ങനെയായിരിക്കും? ഇന്നലെ കണ്ടതുപോലെയുള്ള ഒരു പുസ്തകം. അങ്ങനെ നമുക്ക് അനുഭവം ഉണ്ടാകാറില്ല. ഇന്നലെ കണ്ടു അങ്ങനെ അനുഭവം ഉണ്ടാകാറില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ക്ഷണിക വിജ്ഞാനവാദം പോയി, കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ ആർക്കെങ്കിലും അനുഭവിക്കാറില്ല, അനുഭവമുണ്ട്. ഇന്നലെ കണ്ടതുപോലെയുള്ള ഒരു വീടാണ് ഇതെന്നല്ല പറയും, ഇന്നലെ കണ്ടത് തന്നെയാണിതെന്നാണ്. ഈ അനുഭവം മതി ഇത് സ്ഥായിയാണെന്നുള്ളതിന്. പിതാവ് പുത്രനെ കണ്ടിട്ട് പുത്രൻ പിതാവിനെ കണ്ടിട്ട് പറയാറുണ്ട്, ഇത് ഇന്നലെ കണ്ടതുപോലെ ഒരു അച്ഛനാണ് ഇന്ന് കാണുന്നത്. ബൗദ്ധന്മാരൊക്കെ അങ്ങനെ പറയും, ഇവിടെ അച്ഛനെ കാണുമ്പോൾ ഇതാ ഇന്നലെ കണ്ടതുപോലെ ഒരു അച്ഛൻ. ഇത് സംഭവിക്കാറുണ്ടോ? സാദൃശ്യമാണ് പ്രതീതമാകുന്നതെങ്കിൽ അങ്ങനെ പറയണം, മറിച്ച് എന്താ പറയുന്നത്? ഇന്നലെ കണ്ടത് തന്നെ ഇന്ന്. എന്നാലും ആൾക്കാർ പറയും ഇന്നും ഈ ക്ഷണികവാദത്തെയൊക്കെ പറയുന്ന എന്തോ വലിയൊരു മഹത്വം എന്ന് പറഞ്ഞ് പറഞ്ഞു നടക്കുന്നവരുണ്ട്. കുട്ടികൾ എന്താ അവരതിന് പറയുന്നത്? ഇതൊക്കെ ക്ഷണികമല്ലേ, ബുദ്ധൻ പറഞ്ഞതല്ലേ ശരി, ഇതൊക്കെ ക്ഷണികമല്ലേ. ബുദ്ധൻ ക്ഷണികമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ താല്പര്യം എന്തായിരിക്കും? ഇതൊന്നും സ്ഥായിയല്ല, ആത്യന്തമായി നശിക്കുന്നതോ അല്ലെങ്കിൽ സദാ പരിണമിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ്. അർത്ഥത്തിൽ പറയാം, അത് അദ്വൈതികളും അംഗീകരിക്കുന്നുണ്ട്. ഇതൊക്കെ ക്ഷണികമാണെന്നുള്ള കാര്യം അദ്വൈതത്തിന് സമ്മതമായ കാര്യമാണ്. സർവവും പരിണാമിയാണ്, ക്ഷണപരിണാമിയാണ്, അതിനെ എല്ലാവരും സ്വീകരിക്കുന്നുണ്ട്. പരിണാമം, മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ മാറ്റത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? മാറ്റം സത്യമാണെന്ന് പറയുന്നില്ല. അവിടെ ആ മാറ്റം സത്യമാണോ അസത്യമാണോ? അപ്പോൾ അത് പറയും, ആ മാറ്റം സത്യത്തിലൊരു പ്രതീതിയാണ്, സത്യത്തിൻ്റെ ഒരു അനുഭവം, സത്യം മാറുന്നതുപോലെ അനുഭവപ്പെടുന്നു. ഇതാണ് അദ്വൈതയുടെ അനുഭവം. മറിച്ച് തദൈവ ഇതം എന്നുള്ള ഈ അനുഭവം പറയുന്നത് അതുപോലെ ഇത് എന്നാണ്. അതിനെപ്പോലെ ഇരിക്കുന്നു ഇതെന്നേ പറയാൻ പറ്റൂ. ഇന്നലെ കണ്ടതുപോലെ ഇരിക്കുന്നു ഇന്ന് കാണുന്നത് എന്നേ പറയാൻ പറ്റൂ. അവിടെ ഒരു സാദൃശ്യമാണ് പറയുന്നത്. ഗമ്യമാനം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തദ്ബുദ്ധേരപി അന്യ തദ്ബുദ്ധി അപേക്ഷ, അത് ശരി, ഇന്നലെ കണ്ടതുപോലെയാണ് ഇതെന്നാണ് അനുഭവമെങ്കിൽ ഇന്നലെ കണ്ടതിനെ കുറിച്ച് എങ്ങനെയായിരുന്നു അനുഭവം? അത് മെനയാന്ന് കണ്ടതുപോലെ, അതോ അതിന്റെ തലേദിവസം കണ്ടതുപോലെ? ഞാനീ വീട്ടിലാണ് ജനിച്ചത്, 10-50 വർഷം ഞാൻ ഈ വീട്ടിൽ ജീവിച്ചു, ഈ വീട് ഞാനെന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കണ്ടിട്ട് പറയണ അതാ ഈ വീട്, ഞാൻ ഇന്നലെ കണ്ടതുപോലത്തെ ഒരു വീടാണിത്. രണ്ടും തമ്മിൽ ഒരു സാദൃശ്യമുണ്ട്, രണ്ടും വേറെയാണ്. അപ്പൊ ഇന്നലെ കണ്ടതെന്ന് ചോദിച്ചാൽ മെനയാന്ന് കണ്ടതുപോലെ, ഹിമാലയ പർവ്വതത്തെ കുറിച്ച് അങ്ങനെ പറയും, എന്തിനു സൂര്യനെ കുറിച്ച് അങ്ങനെ പറയും. ഇന്നലെ കണ്ടതുപോലെയുള്ള ഒരു സൂര്യനാണ്, മെനയാന്ന് കണ്ടതുപോലെ ഇന്നലെ. അങ്ങനെ പുറകിലേക്ക് പോയാൽ ആ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ കണ്ടതുപോലെയുള്ള ഒരു സൂര്യൻ ഇത്. ഇതിങ്ങനെ പോകും, പിന്നിലേക്ക് പിന്നിലേക്ക് പിന്നിലേക്ക് പോകും. അനവസ്ഥ, പിന്നെ ആദ്യം വന്ന ആ സൂര്യനെ കണ്ടെന്ന് ആലോചിച്ചാൽ ഉറക്കം കിട്ടത്തില്ല. അതിങ്ങനെ ചിന്തിച്ചാൽ ഇതിനൊരു അവസാനമുണ്ടോ? ചിന്തിച്ചാൽ അവസാനമില്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടും. അനവസ്ഥയുടെ ദോഷം അതാവും, ഉറക്കം നഷ്ടപ്പെടും, ചിന്ത നിർത്താൻ ഒക്കത്തില്ല, തുടങ്ങാൻ അവസാനിപ്പിക്കാൻ ഒക്കത്തില്ല. അനവസ്ഥ കാരണത്തെക്കുറിച്ച് ചിന്തിച്ചു പോകും. അതാണ് തദൈവ ഗമ്യമാനം തദ്ബുദ്ധേരപ്പി അന്യ തദ്ബുദ്ധി അപേക്ഷത്തി തസ്യാപ്പി അന്യ തദ്ബുദ്ധി അപേക്ഷത്തിമിത്തി അനവസ്ഥായാം തത്സദൃശം ഇതമിത്യ അസ്യാപി ബുദ്ധേഹം ഷാത്വ. അതുകൊണ്ട് ഇന്നലത്തെ പോലെയാണ് ഇന്ന് എന്ന് പറയുന്നത് അസംബന്ധവും. സർവത്ര അനാശ്വാസ, ഒരിടത്തും നിങ്ങൾക്ക് സാദൃശ്യത്തെ നിശ്ചയിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ പറയുന്നു, ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതിന് സാദൃശ്യം എന്ന് പറയാൻ പറ്റത്തില്ല, അതിന് അനുഭവവിരുദ്ധമായ കാര്യമാണ്. അതുമാത്രമല്ല, ഇനി അതിന് വേറൊന്നും സർവവും ക്ഷണികമല്ല. ഞാൻ പറയുകയാണ്, ഈ പുസ്തകം ഇന്നലെ കണ്ട പുസ്തകത്തെയാണ് ഞാൻ ഇന്ന് കാണുന്നതെന്ന് പറയുമ്പോൾ ഇതിലൊരു വലിയ അബദ്ധമുണ്ട്. ബൗദ്ധന്മാർ പറയുന്ന എന്താണ്, സർവവും ക്ഷണികമാണ്, ഓരോ ക്ഷണത്തിലെയും വിജ്ഞാനം സ്വയം പ്രകാശമാണ്, അതിനൊന്നിന്റെ ആവശ്യമില്ല. സ്വയം പ്രകാശമൊക്കെ ശങ്കരാചാര്യർ ബൗദ്ധന്മാരിൽ നിന്ന് ഇങ്ങോട്ട് എടുത്താണ്. ഓരോ നില ഓരോ നിമിഷവും ആ വിജ്ഞാനം പൂർണ്ണമാണ്. ഇന്നലെ കണ്ടതിനാണ് ഇന്ന് കാണുന്നതെന്നല്ല, ഇന്നലെ കണ്ടതുപോലെ ഒന്നിനെ ഇന്ന് കാണും. ശരി, നമ്മൾ ചോദിക്കും, ഇന്നലെ കണ്ടതാര്, ഇന്ന് കാണുന്ന ആര്? ഇന്നലെ കണ്ടവൻ ഇന്നലെ ഉണ്ടായിരുന്നുള്ളു, കാരണം അവനും മാറിയില്ല, ക്ഷണികമില്ലേ. അല്ല, ഇന്നലെ കണ്ടവനൊന്ന് ഇന്ന് എങ്ങനെ ഇന്ന് കാണാൻ പറ്റും? മാറിപ്പോയില്ലേ. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ആദ്യം ബൗദ്ധ ദർശനം പഠിച്ചപ്പോൾ മനസ്സിലായി ഇത് വലിയ അബദ്ധമാണ്. ഇത് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇന്നലെ കണ്ടവൻ ഇന്നലെ ഉള്ളു, ഇന്നില്ല. അപ്പൊ ഇന്നലെ കണ്ടവൻ ഇന്ന് കാണാൻ പറ്റില്ല. അപ്പൊ ഇന്നലെ കണ്ടതുപോലെ ഒന്നിനെ അങ്ങനെ ഇന്ന് കാണാൻ പറ്റും? നടക്കുന്ന കാര്യമില്ല. പക്ഷെ ഇന്നലെ കണ്ടതുപോലെ ഇന്ന് കാണുന്നു, ഇന്നലെ കണ്ടതിനെ ഇന്ന് കാണുന്നു, ഇതെല്ലാം സംഭവിക്കുന്നു. അപ്പൊ കാണുന്നവൻ ഒരുത്തനുണ്ട്, ഇന്നലെ കാണാനും ഇന്ന് കാണാനും ഒരുവൻ തന്നെ. അതാണ് അതിന്റെ സ്ഥായിത്വം. അത് ഞാൻ മുമ്പ് പറഞ്ഞത്, ഇതൊന്നും ചിന്തിക്കാതെ ഇന്നും ആൾക്കാർ പറയും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ മനസ്സും മാറിക്കൊണ്ടിരിക്കുകയാണ്, പ്രതിക്ഷണം മനസ്സൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ആ ബുദ്ധൻ പറഞ്ഞതാണ് ശരി, എന്താണ്, എല്ലാം ക്ഷണികമാണ്. ഇന്നും പറയുന്ന അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, ചിന്തിച്ചാൽ അത് പറയാൻ പറ്റത്തില്ല. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മാറ്റത്തെ കാണാൻ ഒരാളില്ലെന്ന് വരും. കാരണം മാറ്റത്തെ കണ്ടവനും മാറിപ്പോയി, ഇന്നലെ കണ്ടവൻ ഇന്നില്ല, അവനും മാറിപ്പോയി. പിന്നെ എല്ലാം മാറുന്നു എന്ന് പറയുന്നവരാ. അപ്പൊ മാറ്റത്തെ കാണുന്ന ഒരു വേണം, മാറാതിരുന്നാലല്ലേ മാറ്റത്തെ കാണാൻ പറ്റൂ. അല്ലേ, സീരിയൽ കണ്ടുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ മാറി മാറി മാറി പോകുന്നതിനവിടെ സ്ഥായിയായ ഒരു പ്രതലം വേണം, എന്നാലേ മാറ്റം സംഭവിക്കും. പിന്നെ അതെല്ലാം കാണുന്നതിന്റെ മുമ്പിലിരിക്കുന്ന ഒരു തമ്മിൽ ഈ മാറ്റങ്ങളെല്ലാം വീക്ഷിച്ചുകൊണ്ട് ആ ഇത് ഭൂതം, ഇത് വർത്തമാനം, ഇത് ഭാവി എന്ന് തിരിച്ചറിയുന്ന ഒരു വേണം. അതല്ലെങ്കിൽ പിന്നെ എങ്ങനെയായി ക്ഷണികത്വം? ഇന്നലെ കണ്ടവനും നശിച്ചു, ഇപ്പൊ കാണുന്നവനും അടുത്ത നിമിഷം നശിക്കുന്നു, പിന്നെന്താ? അതാണ് സർവത്ര അനാശ്വാസത്വം. നമ്മൾ പറയുന്നത് തദ്യതം ബുദ്ധിയോരവി കർത്തൃ ഭാവി സംബന്ധാനുഭൂതി, ഇതിനെ ബന്ധിപ്പിക്കുന്നവരാ. രണ്ടിനെയും കാണുന്ന ഒരുവനെ നിങ്ങൾ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇന്നലെ കണ്ടതുപോലെ ഇന്ന് കാണുന്നു എന്ന് പറയാൻ ഒരുത്തനില്ല. കണ്ടതിനൊപ്പം കാണുന്നവനും നശിച്ചു കഴിഞ്ഞു. ലക്ഷണിക വിജ്ഞാനത്തെ എങ്ങനെ അംഗീകരിക്കും? അനുശങ്കരാചാര്യർ അത് പഠിച്ചിട്ട് തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും അങ്ങനെ പറയുകയാണ്, ഇതെല്ലാം അങ്ങനെ മാറിക്കൊണ്ടിരിക്കണം എന്നുള്ളത് ആ മാറ്റം. അതിന് ഒന്നുകൂടെ അവർ പറയും, ആ മാറ്റത്തിന് മാറ്റമില്ല, ആ മാറ്റമില്ലായ്മയാണ് സത്യം. കേട്ടാൽ ഭയങ്കര എന്തോ എന്ത് കാര്യം പറയുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതാണ് അത്, അതിന് മാറ്റമില്ല, അത് മാറാം, അതാണ് സത്യം എന്നൊക്കെ പറയും. അർത്ഥമില്ലാത്ത കാര്യം ബുദ്ധിശൂന്യന്മാർ പറയുന്നു, കമ്പരവെട്ടികൾ. ഇതിന്റെ പുറകെ കിടക്കുന്ന ആൾക്കാരും ഈ പ്രശ്നങ്ങൾക്കൊക്കെ സമാധാനം പറയേണ്ടി വരും. എന്നിട്ട് പറയുമോ, ശങ്കരാചാര്യർ ചിന്തിച്ചതിനും അപ്പുറം ഞാൻ പോയിരിക്കുകയാണ്, ശങ്കരാചാര്യർക്കാണ് എനിക്ക് ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ എന്റെ ഗുരുവിന് ബുദ്ധിയുണ്ടെന്നൊക്കെ പറയും. ചിന്തിക്കാതെ പറയുന്നു, എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതിന് മാറ്റം വരുന്നില്ല, അത് സത്യമാണ്. ഇങ്ങനെയൊക്കെ പറയും. കാരണം നിങ്ങൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുകയും ആ മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അത് മാറാത്തതാണെന്ന് പറയുന്നത് വ്യാഘാതമാണ്. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പിന്നെ മാറാത്ത ഒന്നിനെ ഒന്നിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് മാറിയേ പറ്റും, അതിന് മാറാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് അസംഭവമായി തീരും. അപ്പോൾ ഒരു മാറ്റമില്ലാമേ അവിടെ അംഗീകരിച്ചേ പറ്റും, മാറുന്നതിനൊരു ആധാരത്തെ സ്വീകരിച്ചേ പറ്റും. ഇല്ലെങ്കിൽ എവിടെ മാറുന്നു, ആരിൽ മാറുന്നു, മനസ്സ് മാറുന്നു, അതാ പറയുന്നത്. അത് ശരിയാ, മനസ്സ് പ്രദക്ഷിണം മാറിക്കൊണ്ടിരിക്കുന്നു. മനസ്സെവിടെയാ മാറുന്നത്? ആരാ മനസ്സിന്റെ മാറ്റത്തെ കാണുന്നത്? ഇന്നലത്തെ മനസ്സിന്റെ, ഇന്ന് പൂർവക്ഷണത്തിന്റെ മനസ്സിന്റെ, ഈ ക്ഷണത്തിന് സുഖദുഃഖങ്ങൾ, കാമക്രോധങ്ങൾ, വികാര വിചാരങ്ങളെല്ലാം ഇങ്ങനെ അതിവേഗത്തിൽ മനസ്സിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ശരിയാ, പക്ഷെ സഞ്ചാരത്തെ കാണുന്നവനാരും? അവന് മാറിപ്പോയിങ്ങനെ കാണാൻ പറ്റൂ? മനസ്സ് മാറുക എന്ന് വെച്ചാൽ അത് ഭൂതകാലത്തിലേക്ക് പോയി. ആരോ ഒരാൾ വർത്തമാനത്തിൽ നിന്നുകൊണ്ട് ഭൂതവും വർത്തമാനവും ഭാവിയും കാണും. അവനും മാറിയെങ്കിൽ അവനും ഭൂതത്തിലേക്ക് പോയാലും പിന്നെ ഭൂതത്തെ കാണാനാണില്ലാതെ. അപ്പോൾ മനസ്സിന്റെ മാറ്റം ശരിയാണ്, ശരീരത്തിന്റെ മാറ്റം ശരിയാണ്, പ്രപഞ്ചമാകെ പ്രദക്ഷിണം പരിണമിക്കുന്നു, ഇതൊക്കെ പറഞ്ഞാൽ ശരി. പക്ഷെ ആകെ മൊത്തം മാറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാറ്റത്തെ അറിയാൻ ഇവിടെ ആരുമില്ലാതെ വരും, ശുദ്ധശൂന്യമായി. അങ്ങനെയല്ലല്ലോ നമ്മുടെ അനുഭവം. അതാണ് ഇവിടെ പറയുന്നത്, തദ്ബുദ്ധിയോ തദ്ദിതം ബുദ്ധിയോ രവി കർത്തൃഭാവിയെ സംബന്ധാനുബുദ്ധി. ഇത്തരം ശൂന്യവാദം, ക്ഷണികവാദം, ഇതെല്ലാം നല്ലവണ്ണം ചിന്തിച്ച് അതിന്റെ പോരായ്മകളെയൊക്കെ കണ്ടറിഞ്ഞ് ശങ്കരാചാര്യരെ പോലെയുള്ള ഒരു നിഷേധിച്ച ശങ്കരാചാര്യർ മാത്രമാണ്, പലാചാര്യന്മാർ, മീമാംസകർ, അദ്വൈതികൾ, നൈയായികന്മാർ, മൂന്ന് കൂട്ടർ പ്രധാനമായിട്ട്, ഇവരെല്ലാം ഇതിനെ നിഷേധിച്ച് നിലനിൽക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ക്ഷണിക വിജ്ഞാനത്തെ കുറിച്ച് എന്തിനു പറഞ്ഞു? അത് അവർ പറഞ്ഞതിന്റെ താല്പര്യം മനസ്സിലാക്കി ആയിരിക്കും അതിനെ പ്രചരിപ്പിക്കും. അങ്ങനെ പലതും ഉണ്ട്. അദ്വൈതം തന്നെ.
4: ഓം നമശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.